സ്നേഹം, ഇഷ്ടം, പ്രണയം, ഇതൊക്കെ മനോഹരമായ വാക്കാണ്. മഴ, മഞ്ഞ്, മന്ദമാരുതൻ എന്നൊക്കെ പറയുന്നത് പോലെ സ്നേഹിക്കുന്നതിന് മനുഷ്യർക്കിടയിൽ കാരണങ്ങളെ തേടിയാൽ ആ കാരണങ്ങൾ നിങ്ങളെ വഴിതെറ്റിച്ചേക്കും. സ്നേഹിക്കുന്നു എന്നാൽ സ്നേഹിക്കുന്നു എന്നു മാത്രമാണ് അർത്ഥം. ഇത് പൗലോ കൊയ്ലോ എന്ന മഹാനായ ബ്രസീലിയൻ എഴുത്തുകാരന്റെ വാചകമാണ്. പലപ്പോഴും സ്നേഹത്തെ നാം അന്വേഷിക്കുമ്പോൾ അതിന് ശാരീരികമോ രൂപസാദൃശ്യമോ ഭംഗിയോ അംഗലാവണ്യമോ ഒക്കെ ചിലപ്പോൾ കാരണങ്ങളായേക്കാം. മറ്റു ചിലർക്ക് സമ്പത്തോ സ്ഥാനമാനങ്ങളോ കാരണങ്ങളായേക്കാം. പക്ഷേ അങ്ങനെ കാരണങ്ങളിലൂടെ നാം സഞ്ചരിച്ചാൽ ആ കാരണങ്ങൾ യഥാർത്ഥ സ്നേഹത്തിന്റെ സുഖം അനുഭവിക്കുന്നതിനു പകരം മറ്റു ചില മേഖലകളിലേക്കായിരിക്കും നമ്മളെ കടത്തിക്കൊണ്ടുപോവുക. അതുകൊണ്ട് തന്നെ അത്തരം ചിന്തകൾ സ്നേഹത്തെ വഴിതെറ്റിച്ചേക്കാൻ കാരണമുണ്ട്. സ്നേഹിക്കുന്നു എന്നാൽ സ്നേഹിക്കുന്നു എന്ന് മാത്രമാണ് അർത്ഥം. അതിന് ജാതിയോ മതമോ പ്രായമോ ലിംഗവ്യത്യാസങ്ങളോ സ്ഥാനമാനങ്ങളോ സൗന്ദര്യത്തിന്റെ അന്തരങ്ങളോ ഇതൊന്നും ഉണ്ടാകാതിരിക്കുന്ന പ്രണയമാണ് മുക്തപ്രണയം, അല്ലെങ്കിൽ നിഷ്കളങ്കമായ സ്നേഹം. ആ നിഷ്കളങ്കമായ സ്നേഹം അനുഭവിക്കുന്നവരുടെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന സന്തോഷം കാരണങ്ങൾ വെച്ച് സ്നേഹിക്കുന്നവർക്കുണ്ടാകില്ല. കാരണം അവർ സ്നേഹത്തിലേക്കാവില്ല, കാരണങ്ങൾ

0: ദൈവത്തിന്റെ ഓരോരോ കളികൾ നോക്കണേ, നമ്മുടെ വിദ്യാധരന് കിട്ടിയ പണി കണ്ടോ?
1: അതൊന്നും കാര്യമാക്കണ്ട, അവന്റെ കൂടെ ജോലി ചെയ്ത് രവി മണങ്ങിയ കാര്യമല്ലയോ താൻ പറഞ്ഞത്?
0: അതെ, മാറിയെന്ന് മാത്രമല്ലല്ലോ വിദ്യാധരൻ ചെയ്തത്, അതേ തൊഴിൽ തന്നെ പിണങ്ങിപ്പോയ രവി തുടങ്ങിയല്ലോ.
1: താൻ ഇനി തിരിച്ചൊന്നും ചിന്തിച്ചേ, വിദ്യാധരൻ ഒരു പണി ഇല്ലാതിരുന്ന കാലത്ത് അവനെ വിളിച്ചുകൊണ്ട് പോയി കൂടെ നിർത്തി പണി പഠിപ്പിച്ചവനാ വിൻസെന്റ്. അവസാനം വിൻസെന്റുമായി പിണങ്ങിയല്ലേ വിദ്യാധരൻ വേറെ സ്ഥാപനം തുടങ്ങിയത്.
0: അത് ശരിയാ, അതുപോലല്ലയോ കോന്നന്റെ കടയെ തൂക്കാൻ നിന്ന ബാബു ഒരു സുപ്രഭാതത്തിൽ കോന്നനുമായി പിണങ്ങി പുതിയ പലചരക്ക് കട തുടങ്ങിയത്.
1: ആര് എങ്ങനെ തുടങ്ങിയാലും ഓരോരുത്തർക്ക് കിട്ടാനുള്ളൂ, ഓരോർക്ക് കിട്ടും.
0: പണ്ട് ഷൈൻ ബേക്കറിയിൽ കാഷ്യറായിട്ടിരുന്ന സാജൻ ലോൺ എടുത്ത് വേറെ ബേക്കറി തുടങ്ങി, ഒരു മാസത്തിനുള്ളിൽ അത് അടച്ചു പൂട്ടി.
1: ഷൈൻ ബേക്കറി ഇപ്പോഴും മാന്യമായിട്ട് നടത്തിക്കൊണ്ടുപോവുകയും ചെയ്യുന്നു.
0: അയ്യോ, അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്, ഷാജൻ ഇപ്പൊ എവിടാ?
1: കൊറേ നാൾ ടൂട്ടോറ് നടത്തിയായിരുന്നു.
0: അതൊരു വർഷം കഴിഞ്ഞപ്പോ കൊടുത്തില്ലയോ?
1: പിന്നെ കാറ് വാടകയ്ക്ക് തുടങ്ങുന്ന പരിപാടി തുടങ്ങിയായിരുന്നു, അതും ആകെ പ്രശ്നമായി. വാടകയ്ക്ക് എടുത്തവരാരുടെ കാറിൽ സ്പിരിറ്റ് കയറ്റി, അത് പോലീസ് പിടിച്ചു. സായനും കോടതി കറണ്ട് വന്നു, പിന്നെ അതും അങ്ങ് നിർത്തി.
0: മാന്യമായിട്ട് ആ ടൂട്ടോറൽ നടത്തിക്കൊണ്ട് പോയാ പോരായിരുന്നു, എന്ത് അന്തസ്സായിട്ടാ ആ സ്ഥാപനം ജോണിസാർ ഇപ്പൊ നടത്തിക്കൊണ്ട് പോകുന്നത്?
1: ചിലരങ്ങനെയാ, തൊട്ടതെല്ലാം നഷ്ടത്തിലേ കലാശിച്ചു. അങ്ങനെയുള്ളവർ ഒരിടത്ത് ഉറച്ചു നീക്കത്തില്ല. ആ വാടാരണേ എവിടെ പോയിട്ട് വരുന്നുടാ?
2: പ്രസ്സിലെ കാശ് കൊടുക്കാനുണ്ടായിരുന്നു.
0: എന്തോ ആയാലും നിങ്ങളുടെ ക്ലബിന്റെ ചരിത്രത്തിൽ ഇതുപോലെ സംഭവം ഉണ്ടായിട്ടില്ല.
2: ശരിയാ അമ്മാവി, ആരുടെ കൊറ്റവാ? ഞങ്ങൾ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ വല്ല തെറ്റും ചെയ്തതാണോ?
1: ഇതാരാടെ ഈ പ്രശ്നം ഉണ്ടാക്കിയത്?
2: പറയാ അമ്മാവാ, നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിയേ, രണ്ടു വർഷം കൊണ്ട് ഞങ്ങളുടെ ക്ലബ്ബുകാർ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് ഈ നാട്ടുകാർക്ക് മുഴുവൻ അറിയാവുന്ന കാര്യമില്ലയോ? അതൊക്കെ
0: ഞങ്ങൾ രണ്ടും കൂടെ അക്കാര്യം എപ്പോഴും ഇവിടെ പറയും. പുതിയ കെട്ടിടം വന്നപ്പോ തന്നെ ഐശ്വര്യമായി.
2: കെട്ടിടം പണിയൊന്നും മാത്രമല്ല അമ്മാവി, പലരെയും പോയി കണ്ട് സ്പോർട്സിന് വേണ്ട ഐറ്റങ്ങൾ എല്ലാം സ്പോൺസർ ചെയ്യിച്ച്, എന്നിട്ടേ ട്രെയിനിയെ കൊണ്ടുവന്ന വോളിബോൾ പരിശീലിപ്പിച്ചത്.
1: അതുകൊണ്ട് നേട്ടം ഉണ്ടായല്ലോ, ജില്ലാതലത്തിലും സംസ്ഥാന തലത്തിലും ഒക്കെ സമ്മാനം വാങ്ങിക്കൂട്ടിയില്ലേ?
2: നിർധരരായ നാല് കുട്ടികളുടെ ഉപരിപഠനത്തിനുള്ള ധനസഹായം ഞങ്ങൾ എക്സിക്യൂട്ടീവ് അംഗങ്ങള് നൽകുന്നതും ക്ലബിന്റെ പേരില്ല.
0: അതൊന്നും നാട്ടുകാരോർക്കത്തില്ല.
2: പൊതുയോഗം കൂടുമ്പോൾ ഒരാള് എഴുന്നേറ്റ് ഇന്ന് ചെയ്തു കൂട്ടിയ നല്ല കാര്യങ്ങൾക്ക് ഒരു അഭിനന്ദനം പോലും പറയത്തില്ല അമ്മാവി.
0: അയ്യോ, അത് പറയത്തില്ല, അത് പ്രതീക്ഷിക്കുകയും വേണ്ട. നല്ല കാര്യങ്ങൾക്ക് പിന്താങ്ങാനും നാവും കൈയും പൊങ്ങത്തില്ല. അതേസമയം ആക്ഷേപിക്കാനാണെങ്കിൽ ആയിരം നാവാ.
2: അത് തന്നെ പൊതുയോഗത്തിലും സംഭവിച്ചത്. പ്രവർത്തന റിപ്പോർട്ട് എല്ലാം വായിച്ചു കഴിഞ്ഞപ്പോഴേ നമ്മുടെ കിണറിന്റെ വടക്കേറ്റത്തെ രാജു അങ്ങ്
1: എഴുന്നേറ്റ്.
2: പഴയ ന്യൂസ് പേപ്പറ് സ്ഥിരമായിട്ട് ഒരാൾക്ക് തന്നെ കൊടുക്കുന്നതേ കമ്മീഷണം കിട്ടാനല്ലയോ.
0: അവന്റെ മോന്തക്കൊരു തട്ടു കൊടുക്കാമായിരുന്നു.
2: അവനത് പറഞ്ഞപ്പോഴും അവനെ സപ്പോർട്ട് ചെയ്യാനും കുറെ ആളുണ്ടായിരുന്നു.
1: അത് കാണും, ന്യായവും അന്യായവും തിരിച്ചറിയാത്തൊരു സപ്പോർട്ട് ചെയ്യും.
2: അമ്മാവ, ക്ലബിൽ വരുത്തുന്ന പേപ്പറിനെ മാസാമാസം കാശ് കൊടുക്കുന്ന നമ്മുടെ വിനോദ, പഴയ പത്രം വിൽക്കുന്നതിന്റെ കാശ് ക്ലബിലെ ഫണ്ടിലേക്കാ പോകുന്നത്.
1: ഒന്ന് ആലോചിച്ചു നോക്കിയേ, ഏക്കർ കണക്കിന് വസ്തു ഉള്ളവനാ വിനോദ്, പഴയ പത്രം വിൽക്കുന്നതിന്റെ കോളെ നമുക്ക് ആ കാശ് അവനെന്തിനാ?
2: അവസാനം ബഹളം കൂടിയപ്പോ രക്ഷാധികാരി സെബാസ്റ്റ്യൻ സാർ എഴുന്നേറ്റ് ഒരു നിർദ്ദേശം അങ്ങ് പറഞ്ഞു, അടുത്ത മാസം മുതൽ പത്രത്തിന്റെ കാശ് രാജു കൊടുക്കണം, വിൽക്കാനുള്ള ചുമതലയും രാജു ഏക്കാൻ പറഞ്ഞു.
1: എന്നിട്ട് അവൻ ഏറ്റോ?
2: ആ ഏക്കാനോ ഫസ്റ്റ്. ഇത് അതൊന്നുമല്ല അടിസ്ഥാന കാര്യം, അവനെ എങ്ങനെയെങ്കിലും ഭരണസമിതിയിൽ ഒന്ന് വരണം, അത് നടക്കത്തോ ഇല്ല.
0: കസാര വേണം, പ്രവർത്തിക്കാൻ വയ്യ. വിമർശിക്കാൻ മുൻപന്തിയിലും വാചകം കൊണ്ട് ഗോപുരം തീർക്കും മേനിവിയർക്കാൻ മനസ്സും വരില്ല.

ഗുഡ് മോർണിംഗ് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും. എൻ റേഡിയോ 91.2 ഓണാട്ടുകാര പാസഞ്ചറിലേക്ക് സ്വാഗതം. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുകയാണോ? ഏത് മൂഡിലാണെങ്കിലും ഇനി ഒരു 9 മണി വരെ എൻ്റെ കൂടെ വായോ. നമുക്ക് എല്ലാവർക്കും കൂടി ഇങ്ങനെ സഞ്ചരിക്കാം നമ്മുടെ ഗ്രാമവീഥികളിലൂടെ. നമുക്ക് എല്ലാവരോടും ഇങ്ങനെ പല പല കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നമുക്ക് സഞ്ചരിക്കാം. ഓക്കെ, ചെറിയ മഴയൊക്കെ പെയ്തതിന് ശേഷം ഇച്ചിരി രാവിലെ മൂടിക്കെട്ടി കിടക്കുവാണോ? ഞാനിപ്പോൾ ശരത്തിനോട് പറയാറ്, ഞാൻ വരുന്നപ്പോൾ എന്തോ നേരം പുലർന്നില്ലേ എന്നൊരു തോന്നൽ അല്ലേ, ഇച്ചിരി മൂടിക്കെട്ടി കിടക്കുകയാണ് അന്തരീക്ഷമൊക്കെ. അപ്പോൾ ഏത് കാലാവസ്ഥയാണെങ്കിലും നമ്മൾ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും, അങ്ങനെയാണല്ലോ നമ്മൾ. അപ്പോൾ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട അമ്മമാർക്കും അച്ഛന്മാർക്കും ചേട്ടന്മാർക്കും അനിയന്മാർക്കും അനിയത്തിമാർക്കും കുഞ്ഞുങ്ങൾക്കും എല്ലാവരെയും ഞാൻ ഈ ഒരു യാത്രയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് ചർച്ച ചെയ്യാനായിട്ട് വീണ്ടും നമ്മൾ ശരത്ത് ഞാൻ ഡിസ്കസ് ചെയ്യുമായിരുന്നു. എൻ്റെ ഒരു ബോസ് എന്നോട് പറഞ്ഞു, സ്വാതി ഈ ഒരു ടോപ്പിക് പറഞ്ഞാൽ നന്നായിരിക്കും. നമ്മൾ പല സ്ഥലങ്ങളിൽ കാണിക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള സ്വഭാവം, ജോലി സ്ഥലത്ത് കാണിക്കുന്ന സ്വഭാവവും നമ്മുടെ പേഴ്സണൽ സ്വഭാവവും തമ്മിലുള്ള കുറേ വ്യത്യാസങ്ങളുണ്ടല്ലോ. അല്ലെങ്കിൽ ചില ജോലിയിൽ നമ്മൾ ആ സ്വഭാവം തന്നെ കാണിച്ചിരിക്കണം എന്നൊരു ധാരണയുണ്ടല്ലോ നമുക്ക്. ഇപ്പോൾ ഒരു പോലീസുകാരനാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഒരു നമ്മുടെ മനസ്സിലൊരു സ്വഭാവം ഇതുണ്ട്, അല്ലെങ്കിൽ അവർക്ക് പെരുമാറുന്ന രീതികൾക്കൊരു ഒരു പരിധിയുണ്ട്. യഥാർത്ഥ സ്വഭാവത്തിൽ നിന്ന് നമ്മുടെ സ്വഭാവം മാറ്റി ഇടപെടേണ്ട ചില ജോലികളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ വ്യത്യസ്തമായ ഇടങ്ങളിൽ നമ്മൾ കാട്ടേണ്ടി വരുന്ന വ്യത്യസ്തമായിട്ടുള്ള സ്വഭാവങ്ങളെ പറ്റിയിട്ടും ഒക്കെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പറയാട്ടോ, നിങ്ങൾ അങ്ങനെയുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ വീട്ടിൽ ഭയങ്കര കൂളായിട്ടുള്ള ഒരാളായിരിക്കും, പക്ഷേ ജോലിസ്ഥലത്ത് ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഭയങ്കര ദേഷ്യക്കാരനായിട്ട് ഭാവിക്കേണ്ടി വരുന്ന ഒരു പോസ്റ്റായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ അവിടെ ചെന്ന് ചിരിച്ചും കളിച്ചും ജോലി ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ. ഇപ്പോൾ ഒരു റേഡിയോ ജോക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ പൊതുവിൽ കുറച്ച് കൂളായിട്ട് അല്ലെങ്കിൽ കുറച്ച് ചിരിച്ചും കളിച്ചും ഒക്കെ നിൽക്കേണ്ട ഒരാളാണ്. അപ്പോൾ റിയൽ ലൈഫിലും ഇവിടെയും ഒരേ സ്വഭാവമാണോ കാണിക്കേണ്ടത്? ഓക്കെ, അങ്ങനെയൊക്കെയുള്ള കുഞ്ഞു കാര്യങ്ങളാണ്, കുഞ്ഞു കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടാണ് നമ്മളിങ്ങനെ സഞ്ചരിക്കുന്നത്. നിങ്ങൾക്ക് പറയാം കേട്ടോ, പലയിടത്തും മനുഷ്യന് പല സ്വഭാവം കാണിച്ചാലേ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഭയങ്കര മുരട്ട് സ്വഭാവം പോയി കൊച്ചു കുട്ടികളെടുത്ത് കാണിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവരെയും ബാധിക്കും. അപ്പോൾ ചിലയിടങ്ങളിൽ, ചില ആളുകളിൽ, ചില ബഹുമാനം കൊടുക്കേണ്ട ഇടങ്ങളിൽ, ചിലയിടത്തൊക്കെ നമ്മൾ പല പല സ്വഭാവ രീതികളിലൂടെ കടന്നു പോകാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സംസാരിക്കാം. ഈ ഒരു ടോപ്പിക്ക് തന്ന എൻ്റെ ഫ്രണ്ടിനും വല്ലാത്തൊരു താങ്ക്സ് ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വിളിക്കാം, നമ്പർ 9544700912 എന്ന നമ്മുടെ സ്വന്തം നമ്പറിലോട്ട് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. പലയിടത്ത് കാണിക്കുന്ന നമ്മുടെ പല സ്വഭാവങ്ങൾ, അത് മറ്റൊന്നും കൊണ്ടല്ല, നമുക്ക് ശരിയാണ് ചിലപ്പോഴൊക്കെ നമ്മൾ പരുക്കനായും അതേസമയം തന്നെ വളരെ കൂളായിട്ടും വളരെ സിമ്പിളായിട്ടും ഒക്കെ നിൽക്കേണ്ട ഇടങ്ങളിലൂടെ കടന്നു പോയെങ്കിൽ മാത്രമേ ഒരു നമുക്ക് മുൻപോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളും സ്വഭാവങ്ങളും ഒക്കെ ചർച്ച ചെയ്തുകൊണ്ട് നമുക്കിങ്ങനെ സഞ്ചരിക്കാം. ഓക്കെ, ഞാൻ പറഞ്ഞു ഇടയ്ക്കിടയ്ക്കൊക്കെ വേനൽ മഴ ഇങ്ങനെ ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന സമയം, ശക്തി ആയിട്ടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ യാത്രക്കാരുമായിട്ട് ജോലിയൊക്കെ കഴിഞ്ഞ് വരുന്നൊരു കൊടയും കോട്ടും ഒക്കെ എടുക്കാനായിട്ട് മറന്നു പോകരുത് അല്ലേ. പ്രതീക്ഷിക്കാതെ വൈകിട്ടാകുമ്പോഴത്തേനും ഒരു മഴ ഇങ്ങോട്ട് വരും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ദയവായി സൂക്ഷിക്കുക. പിന്നെ പണം കായ്ക്കുന്ന മരമാണെങ്കിലും പുരയ്ക്ക് മേളിലോട്ട് ഇങ്ങനെ പൂത്ത് നിന്ന് കഴിഞ്ഞാൽ വെട്ടിക്കളയണമെന്നല്ലേ പറഞ്ഞത്. എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തും അങ്ങനെ ഒരു മരമൊക്കെ ചില്ലയൊക്കെ ഒടിഞ്ഞ് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് പറയുകയാണ്, അത് കണ്ടുകൊണ്ട് ഞാൻ പറയുകയാണ്, അങ്ങനെ പുരയ്ക്ക് മേളിലോട്ടോ അല്ലെങ്കിൽ മറ്റാർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിലോ ഒക്കെ മരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തൽക്കാലം ഒരു വലിയ മഴക്കാലം വരുന്നതിന് മുൻപ്, കാറ്റൊക്കെ വരുന്നതിന് മുൻപ് തന്നെ നിങ്ങളത് കറക്റ്റ് ചെയ്യണം. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കണം. ഓക്കെ, ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം ഞാൻ ഓടി വരാട്ടോ. നമ്മുടെ വണ്ടി ഞാനിങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് കുട്ടപ്പനാക്കി കഴുകി വൃത്തിയാക്കി ഇങ്ങനെ ഇട്ടേക്കുക. എല്ലാവരും കയറിക്കും, നിറയെ സീറ്റുകളുണ്ട്. ആദ്യം എൻ്റെ ലെഫ്റ്റ് സൈഡിൽ ആരായിരിക്കുന്നത് നോക്കാം, പിന്നെ നമുക്ക് എല്ലാവർക്കും കൂടെ സഞ്ചരിക്കാം. സ്റ്റേ ട്യൂൺ 91.2 എൻ്റെ റേഡിയോ.

സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഇൻട്രോഡിയോ 91.2 ഓണാട്ടുകാർ പാസഞ്ചറാണ്. കൂടെയുള്ളത് നിങ്ങളുടെ സ്വന്തം സ്വാതിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടി ഇങ്ങനെ സഞ്ചരിക്കാം. വിളിക്കാം നമ്പർ 9544 700912 എന്ന നമ്മുടെ സ്വന്തം നമ്പറിലോട്ട് നിങ്ങൾക്ക് ഡയൽ ചെയ്യാം കേട്ടോ. വിളിക്കാം കേട്ടോ. നമുക്ക് അങ്ങനെ ജസ്റ്റ് ഒന്ന് ഡയൽ ചെയ്യുന്നതിനപ്പുറത്തേക്ക് നമ്മുടെ ഓണാട്ടുകാരെ പാസഞ്ചർ ഇങ്ങനെ യാത്ര ചെയ്യാനായിട്ട് നിങ്ങളെയും കാത്തിങ്ങനെ റെഡി ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യത്തെ പാസഞ്ചർ നമുക്ക് ആരാണെന്ന് നോക്കാം. ആരായിരിക്കും വിളിക്കുന്നേ? ഓക്കെ, കുറേ സീറ്റുകൾ ഇങ്ങനെയുണ്ട്. നമ്മൾ യാത്ര ആരംഭിച്ചതേ ഉള്ളൂ 9 മണി വരെ അല്ലേ. എത്ര യാത്രയാണ്, എത്ര ദൂരം നമ്മളിങ്ങനെ കഥ പറഞ്ഞ് എല്ലാവരും കുറേ ദിവസത്തെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് നമുക്ക് സഞ്ചരിക്കാനായിട്ടുണ്ട്. പലയിടത്തും നമ്മൾ കാണിക്കുന്ന നമ്മുടെ വ്യത്യസ്തമായിട്ടുള്ള സ്വഭാവ രീതികൾ, പെരുമാറ്റങ്ങൾ, പെരുമാറ്റ രീതികൾ ഇതൊക്കെയാണ് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഒരു വളരെ സീരിയസ് ആയിട്ട് ജോലി ചെയ്യേണ്ട ഒരു സ്ഥലത്ത് പോയിട്ട് ഭയങ്കര കളിച്ചും ചിരിച്ചും ജോലി ചെയ്യുന്ന ഒരാളോട് അവർക്ക് എന്താ ഈ ഒരു പോസ്റ്റിന് പറ്റിയ ജോലി ഇതാണോ, എങ്ങനെ ചില പോസ്റ്റുകൾക്ക് നമ്മൾ തന്നെ കാണുന്ന അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കണമെന്ന് വിശ്വസിക്കാറുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഏറെക്കുറെ പല മേഖലകളിലും ആളുകൾ വളരെ കൂളായിട്ടൊക്കെ അല്ലെങ്കിൽ വളരെ ചില്ലായിട്ട് നടക്കുന്ന ആളുകളുണ്ട്. എന്നാലും ചില പോസ്റ്റുകളോട് നമ്മൾ ഇങ്ങനെ ഗൗരവക്കാരനായിരിക്കണം അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ പെരുമാറണം അല്ലെങ്കിൽ പെരുമാറേണ്ടി വരും. നമ്മുടെ സ്വഭാവത്തിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സ്വഭാവങ്ങളൊക്കെ കാണിക്കേണ്ടി വരുന്ന ചില ഇടങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന അവസ്ഥയെ പറ്റിയിട്ടും അങ്ങനെ ഇടപെടണം. ഓക്കെ, പല സ്ഥലങ്ങളിലും നമ്മൾ പല ആളുകളായിട്ട് അല്ലെങ്കിൽ പല രീതിയിൽ ഇടപെടേണ്ടതായിട്ടുണ്ട്. ഇതിനോടൊക്കെയുള്ള നിങ്ങളുടെ ഒരു അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾക്ക് വിളിക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും ചർച്ച നമുക്ക് ഇങ്ങനെ തുടരാം, പറഞ്ഞുകൊണ്ടേയിരിക്കാം. കൂടുതൽ ചർച്ചകളൊക്കെ നമുക്ക് എന്തായാലും ആകാശവാണി വാർത്തകൾ കഴിഞ്ഞിട്ടാവാം കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു ടോപ്പിക്ക് നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. പലയിടങ്ങളിലും നമ്മൾ കാണിക്കുന്ന നമ്മുടെ വ്യത്യസ്തമായിട്ടുള്ള സ്വഭാവങ്ങൾ, പെരുമാറ്റങ്ങൾ, അങ്ങനെ ആവേണ്ടി വരുന്ന ഒരു അവസ്ഥ കേട്ടോ. അതൊക്കെ സംസാരിക്കാം. കേട്ടുകൊണ്ടേയിരിക്കും ഇത് എൻ്റെ റേഡിയോ 91.2.

0: വെക്കേഷന് കുട്ടികൾക്കൊരു ചോക്ലേറ്റ് മഴയുമായി സ്നിക്കേഴ്സ് ആൻഡ് ഗാലക്സി പ്രസൻസ് ലുലു ബിഗ് ചോക്കോ ഡേയ്സ് പവർഡ് ബൈ കാഡ്ബറി ഫെറോ റോഷർ ആൻഡ് നെസ്ലെ അസോസിയേറ്റ് സ്പോൺസർ ഡാർക്ക് ഫാന്റസി.
1: നിരവധി ബ്രാൻഡുകളുടെ ചോക്ലേറ്റ്സ് ആൻഡ് പ്രോഡക്ട്സ്, അട്രാക്റ്റീവ് ഡിസ്പ്ലേസ് ആൻഡ് സെയിൽ, മികച്ച ഓഫറുകൾ, ഡിസ്കൗണ്ടുകൾ, ഒപ്പം മനസ്സ് നിറയ്ക്കുന്ന എന്റർടൈൻമെന്റ്സും.
0: ലുലു ബിഗ് ചോക്കോ ഡേയ്സ് നേരിട്ട് ആസ്വദിക്കാൻ മെയ് 8 മുതൽ 17 വരെയുള്ള തീയതികളിൽ സന്ദർശിക്കൂ ലുലു ഡെയിലി ഡ്രീംസ് മോൾ കൊട്ടിയം.
2: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കരുനാഗപ്പള്ളി.
3: ഈ ബില്ലൊന്ന് നോക്കിയേ,
4: എന്തു അടി ഇത്?
3: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സൂപ്പർ മാർക്കറ്റാ കരുനാഗപ്പള്ളിയിലെ ചോയ്സ് എന്ന് ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾ എന്നെ കളിയാക്കി ചിരിച്ചില്ലയോ?
4: എല്ലാത്തിനും വിലക്കുറവാണ്.
3: ദേ നോക്കു മനുഷ്യ, പലവ്യഞ്ജന സാധനങ്ങൾക്കും സ്റ്റേഷനറി സാധനങ്ങൾക്കും ഒക്കെ വിലക്കുറവാ.
4: നിനക്ക് തൃപ്തിയായെങ്കിൽ നീ ഇനി ചോയ്സിൽ തന്നെ അങ്ങ് വാങ്ങിച്ചോ.
3: സാധാരണക്കാരുടെ സൂപ്പർ മാർക്കറ്റാ. ഒരിക്കൽ ചോയ്സിന് സാധനം വാങ്ങുന്നവർ പിന്നെ അവിടുന്നേ വാങ്ങും.
5: ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുമൂട് ആൻഡ് അടൂർ.
6: ചേട്ടാ, നമുക്ക് വാട്ടർ ഫിൽറ്റർ വാങ്ങട്ടെ?
7: പിന്നെ തീർച്ചയായും വാങ്ങണം.
6: എവിടെ നിന്ന് വാങ്ങാനാ?
7: എന്താ സംശയം? 20 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ജീവന അക്വാ എഞ്ചിനീയേഴ്സ് ഉണ്ടല്ലോ. അവിടെ ആകുമ്പോ നമ്മുടെ വെള്ളവും ടെസ്റ്റ് ചെയ്ത് ഫിൽറ്റർ വെക്കാം.
6: അത് ശരിയാ. വെള്ളത്തിലടങ്ങിയിരിക്കുന്ന രാസജൈവ മാലിന്യങ്ങളും ബാക്ടീരിയകളും കണ്ടെത്താൻ അവിടെ അത്യാധുനിക വാട്ടർ ടെസ്റ്റിംഗ് ലബോറട്ടറിയും ഉണ്ട്.
7: മാത്രമല്ല, നല്ല പ്രാഗൽഭ്യമുള്ള ടെക്നീഷ്യന്മാരും ഉണ്ട്. ജീവന വാട്ടർ ടെസ്റ്റിംഗ് ലാബ് ആൻഡ് ജീവന അക്വാ എഞ്ചിനീയേഴ്സ് വാട്ടർ ഫിൽറ്ററുകൾ, റെയിൽവേ സ്റ്റേഷൻ റോഡ്, കരുനാഗപ്പള്ളി.
8: നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് വിജേഷ്. പ്രധാന വാർത്തകൾ. തമിഴ്നാട്ടിൽ വിജയിയുടെ നേതൃത്വത്തിലുള്ള TVK സർക്കാരിന് ഇന്ന് വിശ്വാസ വോട്ടെടുപ്പ്. പുതുച്ചേരി മുഖ്യമന്ത്രിയായി എൻ രംഗസ്വാമി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. കേരളത്തിൽ തീരുമാനം വൈകുന്നു. ഇന്ത്യയുടെ ആതിഥേയത്വത്തിൽ ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിന് നാളെ തുടക്കമാകും. ഇറാന്റെ സമാധാന നിർദ്ദേശങ്ങൾ തള്ളി അമേരിക്ക. വെടിനിർത്തൽ കരാർ അനിശ്ചിതത്വത്തിൽ. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ന് ചൈനയിൽ. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ അന്വേഷണം ആരംഭിച്ച് CBI. IPL ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ 82 runs പരാജയപ്പെടുത്തി ഗുജറാത്ത് ടൈറ്റൻസ്. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനത്തിന് വെള്ളിയാഴ്ച തുടക്കമാകും. UAE, നെതർലൻഡ്സ്, സ്വീഡൻ, നോർവേ, ഇറ്റലി എന്നീ രാജ്യങ്ങളാണ് സന്ദർശിക്കുന്നത്. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്ദ് അൽ നഹ്യാനുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. സന്ദർശനത്തിന്റെ 2ാം പാദത്തിൽ നെതർലൻഡ്സിലെത്തുന്ന ശ്രീ മോദി വില്യം അലക്സാണ്ടർ രാജാവിനെയും പ്രധാനമന്ത്രി റോബ് യെട്ടനെയും സന്ദർശിക്കും. ഞായറാഴ്ച സ്വീഡനും തുടർന്ന് നോർവേയും ഇറ്റലിയും പ്രധാനമന്ത്രി സന്ദർശിക്കും. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിന് ഇന്ത്യ ആതിഥേയത്വം വഹിക്കും. നാളെയും മറ്റന്നാളുമായി നടക്കുന്ന യോഗത്തിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറാണ് അധ്യക്ഷത വഹിക്കുന്നത്. യോഗത്തിൽ പങ്കെടുക്കാനെത്തുന്ന ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരും മറ്റ് പ്രതിനിധികളും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സന്ദർശിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ അറിയിച്ചു. തമിഴ്നാട്ടിൽ തമിഴക വെട്രിക്കഴകം പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിന്റെ വിശ്വാസ വോട്ടെടുപ്പ് ഇന്ന് നടക്കും. നിയമസഭയിൽ ഭൂരിപക്ഷം തെളിയിക്കുന്നതിന് മുന്നോടിയായി പാർട്ടി അധ്യക്ഷനും മുഖ്യമന്ത്രിയുമായ സി ജോസഫ് വിജയ് വിവിധ പാർട്ടി നേതാക്കളുമായി കൂടിക്കാഴ്ചകൾ നടത്തിവരികയാണ്. വിശദാംശങ്ങളിലേക്ക്.
9: സഖ്യകക്ഷികളുടെ പിന്തുണയ്ക്കൊപ്പം AIADMKയുടെ ഒരു വിഭാഗത്തിന്റെയും അമ്മമക്കൾ മുന്നേറ്റ കഴകത്തിന്റെ ഏക MLA എസ് കാമരാജിന്റെയും പിന്തുണ TVK സർക്കാർ നേടിയിട്ടുണ്ട്. ഇതേ തുടർന്ന് ശ്രീ കാമരാജിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. നിലവിൽ TVKക്ക് ഇപ്പോൾ ഏകദേശം 150 MLAമാരുടെ പിന്തുണയുണ്ട്. സർക്കാരിന് പിന്തുണ നൽകുന്നതിനെ ചൊല്ലി AIADMK 2 ഗ്രൂപ്പുകളായി പിളർന്നു. മുൻ മുഖ്യമന്ത്രിയും പാർട്ടി ജനറൽ സെക്രട്ടറിയുമായ എടപ്പാടി കെ പളനിസ്വാമിയുടെ നേതൃത്വത്തിലുള്ള MLAമാർക്ക് TVK സർക്കാരിനെ പിന്തുണയ്ക്കരുതെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പാർട്ടി വിപ്പ് ലംഘിക്കുന്നവരെ പുറത്താക്കുമെന്ന് മുതിർന്ന നേതാവ് അഗ്രി കൃഷ്ണമൂർത്തി മുന്നറിയിപ്പ് നൽകി. അതേസമയം വിജയ്ക്ക് പിന്തുണ നൽകിയ 30 MLAമാരുടെ സംഘം AIADMK നിയമസഭാ കക്ഷി നേതാവായി SP വേലുമണിയെ തെരഞ്ഞെടുത്തു. മുൻമന്ത്രി CV ഷൺമുഖത്തിന്റെ വസതിയിൽ പാർട്ടി നേതാക്കൾ ഇന്നലെ യോഗം ചേർന്നിരുന്നു. വിശ്വാസ വോട്ടെടുപ്പിൽ TVK സർക്കാരിനെ പിന്തുണയ്ക്കുമെന്ന് ശ്രീ ഷൺമുഖം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
8: കേരളത്തിന് പുതിയ മുഖ്യമന്ത്രിയെ നിശ്ചയിക്കാനുള്ള കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ ചർച്ചകൾ ഡൽഹിയിൽ അവസാനഘട്ടത്തിൽ. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും നടത്തുന്ന ചർച്ചകൾക്കുശേഷം അന്തിമ പ്രഖ്യാപനം ഇന്നുണ്ടാകുമെന്നാണ് നേതാക്കൾ പ്രതീക്ഷിക്കുന്നത്.

0: ഇറാന്റെ സമാധാന നിർദ്ദേശങ്ങൾ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തള്ളിയതോടെ വെടിനിർത്തൽ കരാർ കൂടുതൽ പ്രതിസന്ധിയിലായി. ആണവ പദ്ധതികൾ പൂർണമായും നിർത്തലാക്കണമെന്ന അമേരിക്കയുടെ ആവശ്യം ഇറാൻ അംഗീകരിക്കാത്തതാണ് നയതന്ത്ര സ്തംഭനത്തിന് കാരണം. പശ്ചിമേഷ്യയിലെ സംഘർഷാവസ്ഥ ആഗോള വിപണിയിൽ ബ്രന്റ് ക്രൂഡ് ഓയിൽ വില ബാരലിന് $100 മുകളിലെത്തിച്ചു. അതിനിടെ ഇറാന്റെ മിസൈലുകളെ പ്രതിരോധിക്കാൻ ഇസ്രയേലിന്റെ അയൺ ഡോം പ്രതിരോധ സംവിധാനം UAE വിന്യസിച്ചതായി ഐക്യരാഷ്ട്രസഭയിലെ US സ്ഥാനപതി മൈക്ക് വാൾസ് സ്ഥിരീകരിച്ചു. ലബനനിൽ ഇസ്രയേലും ഹിസ്ബുള്ളയും തമ്മിലും ഏറ്റുമുട്ടൽ തുടരുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് 3 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ഇന്ന് ചൈനയിലെത്തും. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. വ്യാപാര ബന്ധം ശക്തിപ്പെടുത്തുന്നതിനായിരിക്കും ചർച്ചയിൽ മുൻഗണന നൽകുകയെന്ന് ട്രംപ് വ്യക്തമാക്കി. 2017 ശേഷം ഒരു അമേരിക്കൻ പ്രസിഡന്റിന്റെ ആദ്യ ചൈന സന്ദർശനമാണിത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ഈ വർഷത്തെ നീറ്റ് UG പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് CBI കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു. ഈ മാസം 3 നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടത്തിയ നീറ്റ് UG പരീക്ഷയിലാണ് ചോദ്യപേപ്പർ ചോർന്നതായി പരാതിയുണ്ടായത്. കേസിൽ രാജസ്ഥാൻ പോലീസ് ഇതുവരെ 15 പേരെ കസ്റ്റഡിയിലെടുത്തു. ക്രമക്കേടിന്റെ സൂത്രധാരനെന്ന് കരുതുന്ന മനീഷ് എന്നയാളെ ഇന്നലെ ജയ്പൂരിൽ നിന്ന് അറസ്റ്റ് ചെയ്തു. രാജ്യത്തെ വാർഷിക മൊത്ത ആഭ്യന്തര ഉൽപാദനത്തിന്റെ താൽക്കാലിക കണക്കുകളും 4ാം പാദത്തിലെ GDP കണക്കുകളും പുറത്തുവിടുന്ന തീയതിയിൽ കേന്ദ്ര സർക്കാർ മാറ്റം വരുത്തി. എല്ലാ വർഷവും June 7 ഇനി ഔദ്യോഗിക കണക്കുകൾ പുറത്തുവിടുക. മെയ് മാസത്തിലെ അവസാന പ്രവൃത്തി ദിവസമായിരുന്നു വിവരങ്ങൾ പ്രസിദ്ധീകരിച്ചിരുന്നത്. GDP കണക്കുകളുടെ കൃത്യതയും ഗുണനിലവാരവും ഉറപ്പുവരുത്തുകയാണ് ലക്ഷ്യമിടുന്നതെന്ന് സ്ഥിതിവിവര കണക്ക് മന്ത്രാലയം വ്യക്തമാക്കി. ആഗോളതലത്തിലെ ഭൌമരാഷ്ട്രീയ സാമ്പത്തിക വെല്ലുവിളികൾക്കിടയിലും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ശക്തമായി മുന്നേറുകയാണെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ ന്യൂഡൽഹിയിൽ CII വാർഷിക ബിസിനസ് ഉച്ചകോടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
2: We can overcome any international global challenge with great resilience. The world is going through a challenging time. The war in West Asia has certainly disrupted global trade and global investment flows, and in these trying times India has a great opportunity to outshine others.
0: IPL ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ 82 റൺസിന് തകർത്ത് ഗുജറാത്ത് ടൈറ്റൻസ് പോയിന്റ് പട്ടികയിൽ 1ാമതെത്തി. ഇന്നലെ അഹമ്മദ്

0: ഈസ്റ്റ് ബംഗാൾ. ഇന്നലെ നടന്ന മത്സരത്തിൽ സേതു എഫ് സിയും സെസ ഫുട്ബോൾ അക്കാദമിയും ഓരോ ഗോളിന് സമനിലയിൽ പിരിഞ്ഞതോടെയാണ് പോയിന്റ് പട്ടികയിൽ മറ്റു ടീമുകൾക്ക് മറികടക്കാനാകാത്ത മുന്നേറ്റം ഉറപ്പാക്കിയ ഈസ്റ്റ് ബംഗാളിന്റെ കിരീടനേട്ടം. മഹാരാഷ്ട്രയിലെ സാംഗ്ലി ജില്ലയിൽ മതപരമായ ചടങ്ങുകൾക്കിടെ മതിൽ ഇടിഞ്ഞുവീണ് 6 തീർത്ഥാടകർ മരിച്ചു. 15 പേർക്ക് പരിക്കേറ്റു. ശക്തമായ കാറ്റിലും മഴയിലുമാണ് മതിൽ തകർന്നത്. അപകടസമയം 300 തീർത്ഥാടകർ പ്രദേശത്തുണ്ടായിരുന്നു. സംഭവത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചനം രേഖപ്പെടുത്തി. കേരളത്തിൽ ശനിയാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ മുതൽ മഴ കനക്കുമെന്നാണ് മുന്നറിയിപ്പ്. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. രാജസ്ഥാനിൽ ഉഷ്ണതരംഗ സാധ്യത കണക്കിലെടുത്ത് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. ഗുജറാത്ത്, മഹാരാഷ്ട്ര, പശ്ചിമ മധ്യപ്രദേശ് എന്നിവിടങ്ങളിലും ഇന്നും നാളെയും ഉഷ്ണതരംഗം മുന്നറിയിപ്പുണ്ട്. രാജ്യത്തിന്റെ വടക്കുകിഴക്കൻ മേഖലയിൽ ഇന്ന് ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട്. മഹാരാഷ്ട്രയിൽ ഓല, ഊബർ, റാപ്പിഡോ തുടങ്ങിയ ബൈക്ക് ടാക്സി ആപ്പ് സേവനങ്ങൾ ഉടൻ നിർത്തലാക്കാൻ നിർദ്ദേശം നൽകി ഗതാഗത മന്ത്രി പ്രതാപ് സർനായിക്. സാധുവായ അനുമതിയോ സർക്കാർ അംഗീകാരമോ ഇല്ലാതെയാണ് ഇത്തരം സേവനങ്ങൾ പ്രവർത്തിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. തമിഴ്നാട്ടിൽ വിജയുടെ നേതൃത്വത്തിലുള്ള TVK സർക്കാരിന് ഇന്ന് വിശ്വാസ വോട്ടെടുപ്പ്. പുതുച്ചേരി മുഖ്യമന്ത്രിയായി N. രംഗസ്വാമി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. കേരളത്തിൽ തീരുമാനം വൈകുന്നു. ഇന്ത്യയുടെ ആതിഥേയത്വത്തിൽ ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിന് നാളെ തുടക്കമാകും. ഇറാന്റെ സമാധാന നിർദ്ദേശങ്ങൾ തള്ളി അമേരിക്ക. വെടിനിർത്തൽ കരാർ അനിശ്ചിതത്വത്തിൽ. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ന് ചൈനയിൽ. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ അന്വേഷണം ആരംഭിച്ച് CBI. IPL ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ 82 റൺസിന് പരാജയപ്പെടുത്തി ഗുജറാത്ത് ടൈറ്റൻസ്. വാർത്തകൾ കഴിഞ്ഞു.
1: നന്മയുടെ വേറിട്ട ശബ്ദം ഇത് എന്റെ റേഡിയോ 91.2.

0: ഇത്തരം ക്രീമുകൾ ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ.
1: കെഎംസി ഹോസ്പിറ്റൽ ചെങ്ങന്നൂർ.
2: കരുനാഗപ്പള്ളി താലൂക്കിലെ പ്രമുഖ CBSE സ്കൂളായ ലോർഡ്സ് പബ്ലിക് സ്കൂൾ 24 വയസ്സിലേക്ക് 2026-27 അധ്യയന വർഷത്തെ പ്രീ കെ ജി മുതൽ പ്ലസ് വൺ വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു.
3: എയർ കണ്ടീഷൻ കെജിവിംഗിൽ 4 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പ്രീ കെ ജി ആരംഭിച്ചിരിക്കുന്നു. AI ആൻഡ് റോബോട്ടിക്സ് ഉൾപ്പെടെ നൂതന സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തിയുള്ള പഠനം. ഓൾ ഇന്ത്യ പ്രൈവറ്റ് സ്കൂൾ അസോസിയേഷന്റെ ദ ബെസ്റ്റ് എഡ്യൂക്കേറ്റർ അവാർഡ് നേടിയ ഡോക്ടർ സുഷമ മോഹന്റെ നേതൃത്വത്തിൽ അധ്യാപക പ്രതിഭകളിൽ നിന്നും അമ്മയുടെ ഹൃദയ തുടിപ്പോടെ കുഞ്ഞുങ്ങൾ അറിവിന്റെ നീലാകാശത്തിൽ പറന്നുയരട്ടെ.
2: ലോർഡ്സ് പബ്ലിക് സ്കൂൾ, മാർക്കറ്റ് റോഡ്, കരുനാഗപ്പള്ളി.
4: അമ്മ, പുതിയ ക്ലാസ്സിൽ പോകുമ്പോ എനിക്ക് എല്ലാം പുതിയത് തന്നെ വേണം.
5: എല്ലാം വേണോന്നോ? ഷോപ്പിംഗിന് പോകാൻ ഓരോ എക്സ്ക്യൂസ് പറയുവാണല്ലേ.
6: ഡോണ്ട് വറി, ബാഗുകൾ മുതൽ സ്റ്റേഷനറി, ആക്സസറീസ്, അങ്ങനെയെല്ലാം അപ് ടു 50% ഓഫോടെ ലുലു ബാക്ക് ടു സ്കൂൾ മെയ് 8 മുതൽ ആരംഭിക്കുന്നു. ലുലു ഡെയിലി ഡ്രീം സ്മാൾ കൊട്ടിയത്തിൽ. അപ്പൊ റെഡി ആയിക്കോളൂ, സ്റ്റഡി ഇൻ സ്റ്റൈൽ ലുലുവിൽ.
7: പ്ലസ് വൺ പ്ലസ് ടു അധ്യാപന രംഗത്ത് കരുനാഗപ്പള്ളി താലൂക്കിലെ എല്ലാ സ്കൂളുകളിലെയും ടോപ്പ് സ്കോറുകളും ഏറ്റവും കൂടുതൽ എ പ്ലസുകളും നേടിയ കരുനാഗപ്പള്ളി മാഗസ് ഇപ്പോൾ തടവ AVHS ജംഗ്ഷനിലും. ഏറ്റവും മികച്ച അധ്യാപകർ, ഏറ്റവും മികച്ച ക്ലാസുകൾ.
8: ഓച്ചിറയുടെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ, ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ്, 811-82-8081.
9: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
10: എന്താ ചൂട്! ഒരു AC വാങ്ങിയാലോ? എവിടെയെങ്കിലും നല്ല ഓഫർ ഉണ്ടോടാ?
11: പിന്നെ ഇല്ലേ, നമ്മുടെ രശ്മി ഹാപ്പി ഹോമിൽ സമ്മർ കൂൾ ഓഫർ സ്റ്റാർട്ട് ചെയ്തല്ലോ. പുതിയ AC 19,990 രൂപ മുതലും പ്രമുഖ ബ്രാൻഡുകളുടെ AC വാങ്ങുമ്പോൾ ഡിസ്കൗണ്ടുകൾക്ക് പുറമെ 5,000 രൂപ വരെ ക്യാഷ് ബാക്കും, 5 വർഷത്തെ ഫുൾ വാറന്റിയും, കൂടാതെ കാറുകളും സ്കൂട്ടറുകളും ഉൾപ്പെടെ കോടികളുടെ സമ്മാനങ്ങളും.
10: രശ്മി ഹാപ്പി ഹോം, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം, പാരിപ്പള്ളി, ആറ്റിങ്ങൽ. കണ്ടീഷൻ സപ്ലൈ.
12: പഴയ പൊന്നു മാറ്റൂ പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപ്പാടൻ.

0: സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന റേഡിയോ 91.2 ഓണാട്ടുകാര പാസഞ്ചറാണ് കൂടെയുള്ളത്. നിങ്ങളുടെ സ്വന്തം സ്വാതിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടി സഞ്ചരിക്കാം. നമ്മൾ നമ്മുടെ സ്വഭാവത്തെ പറ്റിയിട്ടാണ് പറഞ്ഞത്. നമ്മുടെ പെരുമാറ്റം സ്വഭാവത്തേക്കാൾ കൂടുതൽ പലയിടങ്ങളിലും പല രൂപത്തിൽ പല ഭാവത്തിൽ പെരുമാറേണ്ടി വരുന്ന നമ്മുടെ ജോലിയെ പറ്റിയിട്ടും നമുക്ക് ഇപ്പം എല്ലാവരുടെ അടുത്തും പോയിട്ട് ഒരുപോലെ സംസാരിക്കാൻ പറ്റുമോ? നമ്മൾ നമ്മളായിട്ടിരിക്കുന്ന ചില ഇടങ്ങൾ കാണും, നമ്മൾ നമ്മളായിട്ട് പെരുമാറുന്ന ചില ഇടങ്ങൾ കാണും, എന്നാൽ നമ്മൾ ഭയങ്കര മുഖംമൂടിയൊക്കെ ഇട്ട് പെരുമാറേണ്ടി വരുന്ന സ്ഥലം കാണും, ഭയങ്കര പോളിഷായിട്ട് സംസാരിക്കേണ്ട സ്ഥലങ്ങൾ കാണും. ഓക്കെ, നിങ്ങളുടെ സ്വഭാവവും നിങ്ങളുടെ ജോലിയും തമ്മിലുള്ള കണക്ഷനും ഒക്കെ ഞാൻ അതായത് ഉദ്ദേശിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭയങ്കര അടിപൊളിയായിട്ട് ഭയങ്കരമായി സംസാരിക്കുന്ന ഒരാൾ ഒട്ടും അതായിട്ട് ഒട്ടും യോജിക്കാൻ പറ്റാത്തൊരു ജോലി ചെയ്യുന്ന ഒരു ടൈപ്പ് വരുന്നത്. പിന്നെ ഒത്തിരി സംസാരിക്കുന്ന അല്ല അങ്ങനെ പറയാം, അതെ അങ്ങനെ തന്നെ തിരിച്ചും മറിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്ന രീതിയിലൊക്കെ നിങ്ങൾക്ക് സംസാരിക്കാം. ഇപ്പോൾ പലയിടങ്ങളിലും മനുഷ്യന് പല സ്വഭാവത്തിൽ, ഇപ്പം ശരത്ത് പറയുമായിരുന്നു നമുക്ക് ഒരേ സ്വഭാവത്തിൽ ഒരു സ്വഭാവത്തിൽ എല്ലായിടം നിൽക്കാനായിട്ട് പറ്റില്ല. പല ആളുകൾ ചിലപ്പോൾ ചില ഓഫീസിൽ പോകുന്ന സമയത്താണെങ്കിലും നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിനോടാണെങ്കിൽ പോലും എപ്പോഴും അങ്ങനെയാണെന്ന് സ്വന്തമായി അനലൈസ് ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ശരത്തും. ഞാനും ഇങ്ങനെ ആലോചിക്കുകയാണ്, പലർക്കും പലതാണ് നമ്മളല്ലേ. നമ്മുടെ അടുത്ത സുഹൃത്തുക്കളോടോ അല്ലെങ്കിൽ നമ്മുടെ ശത്രുക്കളോടോ ഒക്കെ ചോദിച്ചു നോക്കൂ, പലർക്കും നമ്മളെ പറ്റിയിട്ട് പലതായിരിക്കും പറയാനുള്ളത്. ചിലർക്ക് നമ്മൾ നല്ലൊരു മനുഷ്യനായിരിക്കും, ചിലർക്കൊരു ഭയങ്കരനായിട്ടുള്ള ഒരാളായിരിക്കും, അല്ലെങ്കിൽ ഭയങ്കരിയായിരിക്കും. ഓ, നിങ്ങൾക്ക് പലയിടങ്ങളിൽ പല സ്വഭാവത്തിൽ പെരുമാറേണ്ടി വരുന്ന ചില സന്ദർഭങ്ങളെ പറ്റിയിട്ട് സംസാരിക്കാം. തത്സമയ പരിപാടി ആയതുകൊണ്ട് തന്നെ ഞാൻ ഈ സംസാരിക്കുന്ന ഈ സമയത്ത് തന്നെ വിളിക്കാനായിട്ട് പരമാവധി ശ്രദ്ധിക്കുക, ശ്രമിക്കുക. ഓക്കെ, വിളിക്കേണ്ട നമ്പർ 9544709012 എന്ന നമ്മുടെ സ്വന്തം നമ്പറിലോട്ട് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് കേട്ടോ. ഓക്കെ, അടുത്ത ഒരു മെസ്സേജ് ആതിരയാണ് നമുക്ക് മെസ്സേജ് ഇട്ടിട്ടുള്ളത് കേട്ടോ. ഞാനൊരു ടീച്ചറാണ്, പക്ഷേ ഇപ്പോഴൊരു കുട്ടികളുടെ സ്വഭാവമാണ് ശരിക്കും എൻ്റേത്. പക്ഷേ സ്കൂളിൽ പോയിട്ട് അങ്ങനെ കാണിക്കാൻ പറ്റില്ലല്ലോ എൻ്റെ സ്വാതി എന്ന് പറയാനായിട്ട്. ഓക്കെ, എനിക്ക് തോന്നുന്നു പഴയ കാലത്തെ ടീച്ചർമാരുടെ സ്വഭാവത്തിൽ നിന്നൊക്കെ ഇപ്പോഴത്തെ ഒരു ന്യൂജൻ ടീച്ചേഴ്സിൻ്റെ സ്വഭാവമൊക്കെ കുറേ മാറിയിട്ടുണ്ട്. കുറേ അടിപൊളിയായിട്ടാണ് അവർ പെരുമാറുന്നത്, അല്ലെങ്കിൽ ടീച്ചർ എന്നൊരു ചട്ടക്കൂടിൽ നിന്നൊക്കെ കുറേയധികം പുറപ്പോട്ട് മാറി സഞ്ചരിക്കുന്ന ആളുകളാണ്. നമുക്ക് ആദ്യത്തെ പാസഞ്ചർ ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്, ആരാണെന്ന് നോക്കാം. ഗുഡ് മോർണിംഗ്.
1: നമസ്കാരം.
0: നമസ്കാരം.
1: പാലക്കാട്ട് നിന്ന് രവി.
0: രവി ചേട്ടോ പറഞ്ഞോളൂ, പലയിടത്തും നമുക്ക് പെരുമാറേണ്ടി വരുന്ന അല്ലെങ്കിൽ കാണിക്കേണ്ടി വരുന്ന പല സ്വഭാവങ്ങൾ,
1: സ്വഭാവം
0: പെരുമാറ്റങ്ങൾ.
1: പെരുമാറ്റങ്ങള് എന്താ പറയാ, വേർപ്പിക്കുന്ന രീതിയിലാകുമ്പോ നമ്മൾ മാറിപ്പോവും. അല്ലാതുള്ള സമയങ്ങളിൽ നമ്മൾ നമ്മളായി തന്നെ നിലനിൽക്കുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ അങ്ങനെയാ കണ്ടിരിക്കുന്നത്.
0: ചില ആളുകളുടെ തൊഴില് അപ്പൊ അവര് ഭയങ്കര കൂളായിട്ടുള്ള അല്ലെങ്കിൽ നിസ്സാരമായി കാണുന്ന അല്ലെങ്കിൽ കണ്ടു കഴിഞ്ഞാൽ ഒരു നിഷ്കളങ്കനായി തോന്നുന്ന ഒരാൾക്ക് ചില ജോലിയുടെ പോസ്റ്റിൽ ഇരിക്കുന്ന സമയത്ത് ഇത്തിരി ക്രൂരമായിട്ടോ അല്ലെങ്കിൽ ഇത്തിരി ഹാർഡായിട്ടോ ഹാർഷായിട്ടോ ഒക്കെ സംസാരിക്കേണ്ടി വരാറുണ്ട്.
1: അതുപോലെ ജോലിയുടെ ഭാഗമായിട്ട് ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമില്ല. ഇപ്പൊ ഒരു പോലീസിൽ ഇരിക്കുന്ന ആൾക്ക് കുറ്റവാളിയോട് ഇത്തിരി റാഷായി സംസാരിച്ചില്ലെങ്കിൽ അവനത് ഏൽക്കത്തില്ല. അതുപോലെ സ്കൂളിൽ അധ്യാപനം നടത്തുന്ന സമയത്ത് കുട്ടികളോട് കുറച്ചൊക്കെ കർക്കശമായിട്ട് പറഞ്ഞില്ലെങ്കിൽ അവര് അനുസരിക്കില്ല. അപ്പൊ പഠനത്തിന്റെ വേറെ സ്നേഹിക്കുന്ന രീതിയിൽ സ്നേഹിക്കുന്ന അധ്യാപകരുണ്ട്, ഞാൻ പറഞ്ഞു പോലീസുകാര് സ്നേഹിക്കുന്നവരുണ്ട്. പോലീസില് റാഷായി സംസാരിക്കാൻ പറ്റാതെ ജോലി വേണ്ടെന്ന് വെച്ച അധ്യാപകരായ ആളുകളുണ്ട് എന്റെ പരിചയത്തില്.
0: നമ്മുടെ അല്ലാതെയുള്ള ജീവിതത്തിൽ ഓക്കെ, ഇപ്പോ നമ്മൾ എല്ലാവരും അടുത്ത് ഒരുപോലെ തന്നെ പെരുമാറുക എന്ന് പറഞ്ഞ സാധ്യമാണോ?
1: അല്ല
0: അല്ല,
1: അത് നമ്മള് നമ്മൾ ഇടപഴകുന്ന വ്യക്തിയുടെ ബന്ധം അനുസരിച്ചിരിക്കും. നമ്മള് എന്താ പറയാ, ഓരോരുത്തരും നമ്മൾ ഓരോ രീതിയില്ല. അപ്പൊ നമ്മുടെ ഫാമിലിയുള്ള ആളുകളാണെന്നുണ്ടെങ്കിലും നമ്മുടെ അവരെ നമ്മൾ എങ്ങനെയാണോ മനസ്സിൽ കാണുന്നത് ആ രീതിയിലേക്ക് അവരോട് സംസാരിക്കുക.
0: നമ്മുടെ മനസ്സിലുള്ള രീതിയിലായിരിക്കും നമ്മള് സംസാരിച്ചു തുടങ്ങുക അല്ലേ?
1: അതെ അതെ. ഇപ്പൊ ഒരു നമ്മളെ ചേച്ചി അല്ലെങ്കിൽ ചെറിയമ്മയുടെ മോള് അല്ലെങ്കിൽ നമ്മുടെ അമ്മയുടെ അല്ലെങ്കിൽ തൊട്ട നൈബറിനോട് സംസാരിക്കുമ്പോൾ ചില റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അല്ലാതെ എല്ലാരോടും ഒരേ രീതിക്ക് സംസാരിക്കാൻ ചെയ്തല്ലോ ചിലപ്പോ സംഭവം കയ്യിൽ നിന്ന് പോകും.
0: അതെ അതെ അതെ,
1: അങ്ങനെ പാടില്ല. കാരണം ഓരോരുത്തർക്കും ഓരോ റിലേഷൻ ഉണ്ടല്ലോ. ഇപ്പൊ നമ്മള് തൊട്ട വീട്ടിലെ ആന്റി പോലെയല്ല നമ്മുടെ വീട്ടിലെ സ്വന്തം ആന്റി അല്ലേ? അപ്പൊ നമ്മൾ ആന്റിയോട് സംസാരിക്കുന്ന ആ ഫ്രീഡത്തില് അപ്പുറത്തെ വീട്ടിൽ ആന്റിയോട് സംസാരിക്കാൻ പറ്റും.
0: അപ്പൊ ശരിക്കും മനുഷ്യർ പല മുഖങ്ങളിലാണല്ലേ പലയിടത്തും.
1: ഉണ്ട്. പക്ഷെ നല്ല സൗമ്യമായിട്ട് വേണം ആരോടും പെരുമാറാൻ. വാക്കുകൾ നമ്മള് ഈ പറഞ്ഞ പോലെ വളരെ കൃത്യതയോടുകൂടി ചെയ്താൽ നമ്മളെ എന്നും ബഹുമാനിക്കും, അല്ലെങ്കിൽ ആ ഒരു റെസ്പെക്ട് കീപ്പ് ചെയ്ത് നമ്മൾ സംസാരിക്കാം. ഒരു മുത് ഒരു പ്രത്യേക ഏജിന് മേലുള്ള ആൾക്കാരോട് നമ്മൾ കുട്ടിക്കളിയായിട്ട് സംസാരിക്കാൻ പാടില്ല, അവർക്ക് ഇഷ്ടപ്പെടില്ല. അല്ലെങ്കിൽ എന്തായാലും ഈ പിള്ളേർ ഫ്രണ്ട്സിനോട് സംസാരിക്കും, എന്നോട് സംസാരിക്കും.
0: ശരിക്കും മനുഷ്യൻ എപ്പോഴും മറ്റുള്ളവരുടെ ഇഷ്ടത്തിന് വേണ്ടി സംസാരിച്ചും പെരുമാറിയും ജീവിച്ച് ജീവിച്ച് മടുക്കാറല്ലേ?
1: ഉണ്ട് ഉണ്ട്. അല്ല, അത് അങ്ങനെയുള്ളവരെ, അല്ലെ, അങ്ങനെ ചെയ്യുന്നവരാണ് ഭൂരിഭാഗവും. പക്ഷെ അങ്ങനെയുള്ളവരെയാണ് മറ്റുള്ളവർ ഇഷ്ടപ്പെടുക. കാരണം അവ തന്നെ എന്നോട് അങ്ങനെയല്ല പെരുമാറുന്നത്, വളരെ നല്ല രീതിയിലാണ്. അപ്പൊ വേറൊരാളോട് പറയും, അവൻ നിങ്ങളോട് ഇങ്ങനെ പെരുമാറി, അവൻ എന്നോട് നല്ലതാണല്ലോ. അപ്പൊ ഒരാളുടെ അടുത്ത് പെരുമാറുന്ന പോലെ അല്ല മറ്റൊരാളോട്. ഒരിക്കലും നമ്മൾ ഒരാളുടെ അയാളുടെ ചിത്രത്തിലുള്ള ആളായിരിക്കില്ല ഞാൻ വേറൊരാൾക്ക് പെരുമാറുമ്പോൾ. പ്രത്യേകിച്ച് എന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ജോലി ചെയ്യുന്നവിടെ ഞാൻ കാണുന്ന ആളെ അല്ല അവിടെ പോയി കഴിഞ്ഞാൽ, അവിടെ വെളിയിൽ നിന്ന് വന്ന് വേറെ ആളായി മാറും. വേറെ വഴിയില്ല. കാരണം നമ്മൾ എല്ലാരോടും ഒരുപോലെ പെരുമാറാൻ പറ്റില്ല. അങ്ങനെ മാറാൻ പറ്റാത്തവരില്ലേ സമ്മർദ്ദത്തിലാവും. ഈ ബി പി കയറുന്ന ആളുകളില്ലേ, എനിക്ക് ആകെ പറ്റുന്നില്ല, അവരോട് പറയണമെന്നുണ്ട് പക്ഷെ പറയാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് അവരോട് റാഷായി സംസാരിക്കാൻ പറ്റുന്നില്ല, എനിക്ക് ദേഷ്യം വരുന്നില്ല. അപ്പൊ അവർ ഉള്ളിൽ തന്നെ ആ വിഷമം ഒതുക്കി, അങ്ങനെയുള്ളവരെ ബി പി വരുന്ന ചെറിയൊരു ഫ്ലെക്സിബിലിറ്റി നമ്മൾ വേണം സംസാരത്തിലും പെരുമാറ്റത്തിലും. കുട്ടികളെ എന്തെങ്കിലും പറയും.
0: ഓക്കെ, ഇതേ സമയത്ത് തന്നെ ഈ പാർട്ട്നേഴ്സ്, ഭാര്യയും ഭർത്താവും ഒക്കെ നമ്മളല്ലാതെ പെരുമാറുന്ന ഒരാളുടെ ഇഷ്ടത്തിന് വേണ്ടി മാത്രം, അല്ലെങ്കിൽ ഓക്കെ അവർക്ക് എപ്പോഴും സന്തോഷമായിട്ടിരിക്കാൻ, നമ്മുടെ യഥാർത്ഥ സ്വഭാവം മാറ്റി പെരുമാറുന്നവർക്ക് എപ്പോഴും ഒരു ശ്വാസം മുട്ടലായിരിക്കും അതേ സമയം.
1: അതെ, ഞാൻ അതിൽ പെടുന്ന ഒരാളാണ് ഞാൻ. കാരണം ചില സമയത്ത് എനിക്ക് പറയണമെന്നുണ്ടാവും, അത് പറഞ്ഞാലുള്ള അടുത്ത സ്റ്റെപ്പില്ലേ,
0: അത് ആലോചിക്കുമ്പോൾ പറയും,
1: ഞാൻ ആലോചിക്കും എന്നിട്ട് ഇത് പറയാതിരിക്കും. കാരണം എനിക്കറിയാം ഇത് ഞാൻ പറഞ്ഞ ആളുടെ ഭാഗത്ത് ഇതായിരിക്കും എനിക്ക് മറുപടി വരിക, അത് എനിക്ക് പറ്റില്ല. അപ്പൊ ഞാൻ ആ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് പറയുന്നത്
0: വേണ്ടാന്ന് വെക്കും,
1: പറയാന്ന് വെക്കും. ആ പറയാതെ വെക്കുന്ന സമയം നമ്മൾ ഉള്ളിൽ ഭയങ്കര ടൈറ്റോ, നമ്മളെ ശരീരമില്ലേ ഭയങ്കര ടൈറ്റോ. പിന്നെ ഒരു രണ്ടു മിനിറ്റ് ഞാൻ അത് ഫ്രീ ആയി കഴിഞ്ഞു. പക്ഷെ നമ്മൾ ആ സമയത്ത് പറഞ്ഞാലുണ്ടല്ലോ വേറൊരു സീൻ ആയിരിക്കും അതിനകത്ത് ഉണ്ടാവുക. ആ സീൻ ഒഴിവാക്കാനാ മീൻസ്, പിന്നെ ആ സീൻ ഒഴിവാക്കാൻ നമ്മൾ വീണ്ടും ബി പി കയറാം. അതിനേക്കാൾ നല്ലതെന്താ, ചെറിയൊരു പ്രഷർ നമ്മൾ ശരീരത്തിൽ കയറിയാലും കുഴപ്പമില്ല. ആ പറയാം, ഞാനത് പല പ്രാവശ്യം ശ്രദ്ധിച്ചിട്ടുണ്ട്. എന്തിനു ഞാൻ ആലോചിക്കും പല കുടുംബങ്ങളിലും എന്താ പ്രശ്നം ഉണ്ടാവുന്നത്, ഇനി ഒതുക്കുന്ന ശീലം എന്നെ പോലെ മറ്റുള്ളവർക്ക് ഉണ്ടാവില്ലായിരിക്കും. അതുകൊണ്ടായിരിക്കാം രാവിലെ തുടങ്ങും വഴക്ക് വൈകുന്നേരം, ഒന്നുമില്ല കാര്യമൊന്നുമില്ല. എന്നിട്ട് ഈ രണ്ടുപേരും ഈ വീട്ടിൽ തന്നെയാ വരുന്നത്, അതാണ് വലിയ സന്തോഷം. നേരം വരെ അടികൂടുന്ന ആളുകൾ വീണ്ടും ഈ ഒരു വീട്ടിനകത്ത് റൂമിനകത്ത് തന്നെ ഒത്തുകൂടാ.
0: അല്ല, ശരിക്കും ചേട്ടന്റെ യഥാർത്ഥ സ്വഭാവത്തിനാണെന്നുണ്ടെങ്കിൽ പറഞ്ഞേനെ, പക്ഷേ വരും.
1: അതെ അതെ, ലൈഫ് പാർട്ട്ണർ അല്ലേ നമുക്ക്, നാളെ പിന്നെ കാണേണ്ട ആളാണ്. പിന്നെ അല്ല ആൾക്കും അതുപോലെ എന്തെങ്കിലും വൈകാര്യമായി സംസാരിച്ചു പോയാൽ പിന്നെ അതിന് തീർക്കാൻ വലിയൊരു പ്രശ്നം, നമ്മൾ തന്നെ തീർക്കണ്ട. വെളിയിൽ നിന്ന് ആളെന്തെങ്കിലും ഇടപെടാൻ പറ്റില്ല,
0: അത് ശരിയാണ് തീർച്ചയായിട്ടും.
1: അപ്പൊ നമ്മൾ തന്നെ തീർക്കുക, അതിനേക്കാളല്ല എന്താ പറയാതിരിക്കുക. അത് പറയാതിരുന്നോണ്ട് വലിയ പ്രശ്നമൊന്നും വരാൻ പോകുന്നില്ല.
0: അപ്പൊ ഏറ്റവും വലിയ ക്ഷമാശീലം കൂടിയാണ്.
1: ഉപ്പ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാ എന്തെങ്കിലും പറയും. അപ്പൊ പിന്നെ ഉപ്പ് കൂടി പോയി എന്ന് പറഞ്ഞപ്പോ നിങ്ങൾ
0: നല്ലത്
1: ഉപ്പ് കൊറ അനുഭവിച്ചോണ്ട് പിന്നെ പറയുന്നില്ല. അതുകൊണ്ട് കാരണം എന്താ, എന്നാ പിന്നെ നിങ്ങൾക്ക് കയറി ഉണ്ടാക്കി കൂടെ എന്ന് പറയും. അപ്പൊ എന്തായാലും നമ്മൾ ഉണ്ടാക്കാൻ നിക്കില്ല. അപ്പൊ ഞാൻ മനസ്സിലാക്കി ഈ ഒരു സ്വഭാവം മിക്ക ആളുകൾക്ക് ഉണ്ടാവില്ല. അതുകൊണ്ടായിരിക്കും അവര് എപ്പോഴും പിണക്കവും ദേഷ്യം വരലും, കാണുമ്പോ തന്നെ ഇറിറ്റേഷൻ വൈഫിനെയും.
0: അല്ല, അപ്പൊ അതേ സമയത്ത് ഒരാൾ ഒരാളുടെ യഥാർത്ഥ സ്വഭാവം മാറ്റിവെക്കുവാണ് അവിടെ.
1: അല്ല, ഒരു സെക്കൻഡ് നേരത്തെ ഞാൻ പറഞ്ഞത് അങ്ങനല്ല, ഇത് ലൈഫ് പാർട്ട്ണറോടുള്ള പോലെ അല്ല വെളിയിലുള്ള ആളുകളോട്. പിന്നെ ഈ പറഞ്ഞ നമ്മള് എന്താ പറയാ, പിണങ്ങിയാലും അല്ലെങ്കിൽ എന്ത് നടന്നാൽ അത് വീട്ടിനകത്തിൽ ആരും അറിയുന്നില്ല. ഇത് വെളിയിൽ പറയുമ്പോഴാണ് പ്രശ്നമാവുന്നത്. മൂന്നാമതൊരാള് വൈഫ് വേറൊരാളോടോ അല്ലെങ്കിൽ ഞാൻ വേറൊരാളോട് ഷെയർ ചെയ്യുമ്പോഴാണ് കുടുംബത്തിൽ വലിയ ഇഷ്യൂ ആവുന്നത്. അത് ഭാര്യ ഭർത്താവ് തന്നെ ഒതുങ്ങി നിൽക്കുകയാണെങ്കിൽ ആ ക്യാരക്ടർ വളരെ ഹാപ്പിയാണ്, ആരും അറിയില്ല. എന്ത് ഈ പറവല്ല, നമ്മൾ കാല് പിടിച്ചാലും നമ്മൾ മാത്രം അറിയുള്ളൂ.
0: അതെ അതെ അതെ.
1: ഇത് വെളിയിൽ പറയുമ്പോഴേ ഭാര്യ പോയിട്ട് അവരുടെ ചേച്ചിയോടോ അല്ലെങ്കിൽ അവരുടെ വേറെ ബന്ധുക്കളോടോ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ തന്നെ ചേട്ടത്തിയോട് ആരോടത്തി പറയുമ്പോഴാണ് നമുക്ക് ഇഷ്ടപ്പെടാതെ പോകുന്നത്. ഇവള് പോയി അവളോ അവരോട് പറഞ്ഞോ എന്തെങ്കിലും ആവശ്യം. അപ്പൊ നമുക്ക് വേറൊരു തരത്തിലോ എന്താ ഉള്ള സ്വഭാവം ഇങ്ങനെ. അപ്പൊ അത് ഭാര്യ പറയൂല ആരോടും, ഞാനും ആരോടും പറയും. അപ്പൊ കഴിഞ്ഞു,
0: ആ പ്രശ്നം അവിടെ തീർന്നു.
1: ആ പ്രശ്നം തീർന്നു, ആർക്കും കുഴപ്പമില്ല, വളരെ ഹാപ്പി ആയിട്ട്. പണക്കങ്ങളുണ്ട് എന്നാൽ ഹാപ്പിയാണ് എല്ലാവരും.
0: തീർച്ചയായിട്ടും എപ്പോഴും അങ്ങനെ ആയിരിക്കട്ടെ, സന്തോഷമായിരിക്കും.
1: അതെ,
0: ഓക്കെ ചേട്ടാ, വിളിച്ചത് ഒരുപാട് സന്തോഷം.
1: ഹാപ്പി
0: ഐഷോ ചേട്ടാ. ഒരിക്കൽ കൂടി ഒന്ന് ശ്രമിക്കണേ കേട്ടോ. ഒരു ഹാപ്പി വെഡിങ് ആനിവേഴ്സറി ആണോ ബർത്ത്ഡേ ആണോ, എന്തായാലും കേൾക്കാൻ പറ്റിയില്ല, ജസ്റ്റ് ഒരു മെസ്സേജ് ഇട്ടിരുന്നാലും മതി. ഇതേ നമ്പറിലേക്ക് തന്നെ 9544700912 എന്ന നമ്മുടെ സ്വന്തം നമ്പറിലോട്ട് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്, മെസ്സേജ് ഇടാവുന്നതാണ്, മെസ്സേജുകൾ അയക്കാവുന്നതാണ്. ഓക്കെ, നമ്മൾ പലയിടത്തും കാണിക്കുന്ന അല്ലെങ്കിൽ പലയിടത്തും പെരുമാറേണ്ടി വരുന്ന നമ്മുടെ വ്യത്യസ്തമായിട്ടുള്ള സ്വഭാവങ്ങൾ, എനിക്കൊരു കാര്യം ഉറപ്പാണ്, നമ്മൾക്ക് നമ്മളായി നിൽക്കാൻ പറ്റാത്ത ഏതിടവും നമുക്ക് ശ്വാസം മുട്ടലാണ്. ഓക്കെ, ജോലി സംബന്ധം ഇപ്പം ജീവിക്കാൻ ജോലി വേണം, ചിലപ്പോൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. പക്ഷേ എപ്പോഴും എല്ലാ മനുഷ്യനും ആഗ്രഹിക്കുന്നത് അവനവനായിരിക്കാൻ പറ്റുന്ന ഇടങ്ങൾ തന്നെയാണ്. നിങ്ങൾക്ക് വിളിക്കാം, പല ജോലി, പല പെരുമാറ്റം, പല നമ്മളായിട്ട് ഒരു ബന്ധമില്ലാത്ത സ്വഭാവങ്ങളൊക്കെ നമുക്ക് കൊണ്ടു നടക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ഈ ഒരു ചർച്ച നമുക്ക് തുടരാം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം. സ്റ്റേറ്റ് 91.2 എൻ്റെ റേഡിയോ.

0: ഇന്ത്യൻ ഇന്റർനാഷണൽ സ്കൂൾ, ആധുനിക അധ്യാപന രീതി, മികച്ച പഠന സൗകര്യങ്ങളുമായി LKG ടു പ്ലസ് ടു ക്ലാസുകൾ, പാഠ്യേതര പദ്ധതികൾ, ജീവിതാച്ചടക്കമുള്ള ഒരു പുതിയ തലമുറയെ സൃഷ്ടിക്കുന്ന സേഫ് ക്യാമ്പസ്, ഹോളി ട്രിനിറ്റി ആംഗ്ലോ ഇന്ത്യൻ ഇന്റർനാഷണൽ സ്കൂൾ, തേവലക്കര, കൊല്ലം. ഗ്യാരണ്ടി എഡ്യൂക്കേഷൻ, ഗ്യാരണ്ടി ജനറേഷൻ.
1: ഈ വെക്കേഷന് കുട്ടികൾക്കൊരു ചോക്ലേറ്റ് മഴയുമായി സ്നിക്കേഴ്സ് ആൻഡ് ഗാലക്സി പ്രസൻസ് ലുലു ബിഗ് ചോക്കോ ഡേയ്സ്, പവർഡ് ബൈ കാഡ്ബറി, ഫെറോ റോഷർ ആൻഡ് നെസ്ലെ. അസോസിയേറ്റ് സ്പോൺസർ ഡാർക്ക് ഫാന്റസി.
2: നിരവധി ബ്രാൻഡുകളുടെ ചോക്ലേറ്റ്സ് ആൻഡ് പ്രൊഡക്ട്സ്, അട്രാക്റ്റീവ് ഡിസ്പ്ലേസ് ആൻഡ് സെയിൽ, മികച്ച ഓഫറുകൾ, ഡിസ്കൗണ്ടുകൾ, ഒപ്പം മനസ്സ് നിറയ്ക്കുന്ന എന്റർടൈൻമെന്റ്സും.
1: ലുലു ബിഗ് ചോക്കോ ഡേയ്സ് നേരിട്ട് ആസ്വദിക്കാൻ May 8 to 17 വരെയുള്ള തീയതികളിൽ സന്ദർശിക്കൂ. ലുലു ഡെയിലി, ഡ്രീംസ് മോൾ, കൊട്ടിയം.
3: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേ പാർഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
4: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
5: ഈ ബില്ലൊന്ന് നോക്കിയേ,
6: എന്തുവടി ഇത്?
5: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സൂപ്പർ മാർക്കറ്റാ കരുനാഗപ്പള്ളിയിലെ ചോയ്സ് എന്ന് ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾ എന്നെ കളിയാക്കി ചിരിച്ചില്ലയോ?
6: എല്ലാത്തിനും വിലക്കുറവാണ്.
5: ദേ നോക്കു മനുഷ്യ, പലവ്യഞ്ജന സാധനങ്ങൾക്കും സ്റ്റേഷനറി സാധനങ്ങൾക്കും ഒക്കെ വിലക്കുറവാ.
6: നിനക്ക് തൃപ്തിയായെങ്കിൽ നീ ഇനി ചോയ്സിൽ തന്നെ അങ്ങ് വാങ്ങിച്ചോ.
5: സാധാരണക്കാരുടെ സൂപ്പർ മാർക്കറ്റാ. ഒരിക്കൽ ചോയ്സിന് സാധനം വാങ്ങുന്നവർ പിന്നെ അവിടുന്ന് വാങ്ങും.
4: ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുമൂട് ആൻഡ് ആഡൂർ.
7: അത്യാധുനിക സൗകര്യങ്ങളോടെ കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡയബറ്റോളജി വിഭാഗം നൽകുന്നു പ്രമേഹത്തിനും മറ്റ് ജീവിതശൈലീ രോഗങ്ങൾക്കും ലോകോത്തര ചികിത്സ.
8: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
9: കരുനാഗപ്പള്ളി താലൂക്കിലെ പ്രമുഖ CBSE സ്കൂളായ ലോർഡ്സ് പബ്ലിക് സ്കൂൾ 24 വയസ്സിലേക്ക് 2026-27 അധ്യയന വർഷത്തെ PKG മുതൽ +1 വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു.
10: എയർ കണ്ടീഷൻ KG വിംഗിൽ 4 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് PKG ആരംഭിച്ചിരിക്കുന്നു. AI ആൻഡ് റോബോട്ടിക്സ് ഉൾപ്പെടെ നൂതന സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തിയുള്ള പഠനം. ഓൾ ഇന്ത്യ പ്രൈവറ്റ് സ്കൂൾ അസോസിയേഷന്റെ ദ ബെസ്റ്റ് എഡ്യൂക്കേറ്റർ അവാർഡ് നേടിയ ഡോക്ടർ സുഷമ മോഹന്റെ നേതൃത്വത്തിൽ അധ്യാപക പ്രതിഭകളിൽ നിന്നും അമ്മയുടെ ഹൃദയ തുടിപ്പോടെ കുഞ്ഞുങ്ങൾ അറിവിന്റെ നീലാകാശത്തിൽ പറന്നുയരട്ടെ.
9: ലോർഡ്സ് പബ്ലിക് സ്കൂൾ, മാർക്കറ്റ് റോഡ്, കരുനാഗപ്പള്ളി.

0: സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഇൻട്രോഡ്യൂ 91.2 ഓണാട്ടുകാരെ പാസഞ്ചർ ആണ്. കൂടെയുള്ളത് നിങ്ങളുടെ സ്വന്തം സ്വാതിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പലയിടങ്ങളിലും നമ്മൾ കാണിക്കുന്ന നമ്മുടെ വ്യത്യസ്തമായിട്ടുള്ള സ്വഭാവം, പെരുമാറ്റങ്ങൾ, അതോടൊപ്പം തന്നെ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നമ്മുടെ സ്വഭാവമായിട്ട് യാതൊരു വിധ ബന്ധവും ഇല്ലാത്ത തരത്തിലുള്ള സ്വഭാവത്തിലൂടെ ചിലപ്പോഴൊക്കെ നമുക്ക് കടന്നു പോകേണ്ടി വരാറുണ്ട്. ഓക്കെ, ഭയങ്കര സീരിയസ് ആയിട്ട് നിൽക്കേണ്ട സ്റ്റേജ് ഉണ്ട്. ശരിക്കും ഒട്ടും സീരിയസ് അല്ലാത്ത ആൾ ഭയങ്കര സീരിയസ് ആയിട്ട് നിൽക്കുമ്പോൾ ആ ഒരവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കി. പിന്നെ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ആൾ എന്താ പറയുക, ഒട്ടും സീരിയസ് അല്ലാതിരിക്കുന്ന അവസ്ഥ, ഇങ്ങനെ പല ഘട്ടങ്ങളിലൂടെ നമ്മളിങ്ങനെ കടന്നു പോകാറുണ്ട്. നമ്മൾ ജീവിതം ഇങ്ങനെ മുൻപോട്ട് പോകുന്നതിൽ പല വേഷങ്ങൾ, പല രൂപങ്ങൾ, പല സ്വഭാവങ്ങൾ, എന്താ പറയുക, പല മുഖം മൂടികളിലൂടെയാണ് കടന്നു പോകേണ്ടി വരുന്നത്. അങ്ങനെ ജോലിസ്ഥലത്തും നമ്മുടെ വ്യക്തിജീവിതത്തിലും, കുറച്ച് മുൻപ് രവിചേട്ടൻ പറഞ്ഞതുപോലെ പാട്ടുകാരനോടാണെങ്കിൽ പോലും ചില കാര്യങ്ങൾ ഉദ്ദേശിച്ചിങ്ങനെ പറയണമെന്ന് വിചാരിക്കും. ഓക്കെ, അത് പറയാൻ പറഞ്ഞതിന് ശേഷം പിന്നീടുണ്ടാകുന്ന ഒരു ആഘാതത്തെ പറ്റിയിട്ട്, പിന്നീടുണ്ടാകുന്ന പ്രശ്നം പരിഹരിക്കാൻ പോകുന്നതിനെ പറ്റിയിട്ട് ആലോചിച്ചിട്ട് അത് വേണ്ട എന്ന് ചിന്തിക്കാറുണ്ട്. നിങ്ങൾക്ക് നിങ്ങളായിട്ട് തന്നെ ഇടപെടാൻ, നിങ്ങളായിട്ട് തന്നെ കംപ്ലീറ്റ് നടക്കാൻ സാധിക്കുന്നുണ്ടോ? മനുഷ്യരെപ്പോഴും നമുക്ക് നമ്മളല്ലാതിരിക്കുന്ന ഇടങ്ങൾ എപ്പോഴും ഭയങ്കര അസ്വസ്ഥമായിരിക്കും അല്ലേ. നിങ്ങൾ നിങ്ങളുടെ സൗഹൃദങ്ങളിൽ തന്നെ ആലോചിച്ച്, നിങ്ങൾക്ക് ഒരുപാട് പേര് കൂട്ടുകാരുണ്ടാവും, അതിൽ ഒന്നോ രണ്ടോ ആളുകളോട് നിങ്ങൾ വളരെ റിയൽ ആയിരിക്കും. നിങ്ങൾ നിങ്ങളായിട്ട് നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന ചെറിയ കാര്യങ്ങളാണെങ്കിലും പിണക്കമാണെങ്കിലും ഇനി എന്ത് വികാരങ്ങളെ അങ്ങനെ തന്നെ ആളുകളോട് ഷെയർ ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ അങ്ങനെ ഷെയർ ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ അങ്ങനെ ഒരാളുണ്ടെങ്കിൽ വലിയൊരു കാര്യമാണ് കേട്ടോ. പിന്നീട് ചില ആളുകളോട് നമ്മൾ അറിഞ്ഞും കേട്ടും ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ പെരുമാറ്റം എങ്ങനെയായിരിക്കും. പലപ്പോഴും ദാമ്പത്യ ജീവിതത്തിലും അങ്ങനെയാണ്, ചില ആളുകളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ എൻ്റെ ഒരു കാര്യം ഞാൻ ഇദ്ദേഹത്തിനോട് അല്ലെങ്കിൽ ഇവളോട് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ എടുക്കും എന്ന് ആലോചിച്ച് നമ്മുടെ റിയൽ സ്വഭാവം മാറ്റി അവരുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളെ ഷേപ്പ് ചെയ്തെടുക്കുന്ന ഒരു സിറ്റുവേഷൻ കടന്നു വരാറുണ്ട്. അവിടെ ഈ പറഞ്ഞതുപോലെ ഒരുതരം മുഖം മൂടിയാണ് ഇടേണ്ടതായിട്ട് വരിക, അല്ലെങ്കിൽ പ്രശ്നമുണ്ടാവരുത്, നാളെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഞാൻ തന്നെ പരിഹരിക്കാൻ ഇറങ്ങണമല്ലോ എന്ന് തോന്നി. എത്ര പേർക്ക് ഇതിൽ നിങ്ങൾക്ക് നിങ്ങളായിട്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടാനായിട്ട് സാധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ജോലി നിങ്ങളായിട്ട് തന്നെ, അല്ലെങ്കിൽ നിങ്ങളാണ് റിയൽ, നിങ്ങളാണ് അത് എന്ന് തോന്നിക്കുന്ന തരത്തിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ജീവിതത്തിൽ ഒരിക്കലും ബോറടിക്കില്ല, അല്ലാതെ ഇറിട്ടേഷൻ തോന്നില്ല. എപ്പോഴും ഒരു പോയിന്റ് എത്തുമ്പോൾ നമ്മൾ നമ്മളായിട്ട് തന്നെ മാറും എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ യാത്ര തുടരാം. വിളിക്കേണ്ട നമ്പർ 954-7009912 എന്ന നമ്മുടെ സ്വന്തം നമ്പറിലോട്ട് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. നമുക്ക് അടുത്തൊരു പാസഞ്ചർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ആരാണ് നോക്കാം? ഗുഡ് മോർണിംഗ്.
1: ഗുഡ് മോർണിംഗ് മോള.
0: ഗുഡ് മോർണിംഗ് സുരേന്ദ്രൻ ചേട്ടോ, പറഞ്ഞോളൂ. മാറുന്ന, അല്ലെങ്കിൽ പെരുമാറ്റത്തിൽ നമ്മൾ വരുത്തുന്ന ചില മാറ്റങ്ങൾ, ചില ഇടങ്ങളിൽ ചില സ്ഥലങ്ങളിലൊക്കെ നമ്മൾ കാണിക്കുന്ന നമ്മുടെ സ്വഭാവ വ്യത്യാസങ്ങൾ ഒന്ന് പറയാമോ?
1: എന്നെ സംബന്ധിച്ച് പറയാനാണെങ്കിൽ മോളെ, നമുക്കിപ്പോ നമ്മുടെ യഥാർത്ഥ സ്വഭാവത്തിൽ തന്നെ നമ്മൾ ഒരാളുമായിട്ട് ഇടപെടാവുള്ളൂ. ഒന്നും മറച്ചു വെക്കരുത്. ചിലര് ഇപ്പൊ എന്ന് പറഞ്ഞാൽ അവരുടെ ചില സ്വഭാവങ്ങളൊക്കെ യഥാർത്ഥ സ്വഭാവം മറച്ചു വെച്ചിട്ട് മുഖം മൂടി അടിഞ്ഞ് നമ്മളുമായിട്ട് സഹകരിക്കും.
0: അതെ,
1: അത് തെറ്റാണെന്നാണ് എന്റെ പറയുന്നത്. നമ്മൾ ഇമോഷണൽ ആകേണ്ടടുത്ത് ഇമോഷണൽ ആകണം, നമ്മൾ എതിർക്കേണ്ടടുത്ത് എതിർക്കണം. അതാണ് എനിക്ക് ഇഷ്ടം. ഞാനിപ്പോ ഒരു അനീതി കേട്ട് കഴിഞ്ഞാൽ ഓൺ ദ സ്പോട്ടിൽ തന്നെ ഞാൻ പ്രതികരിക്കും. അത് കുടുംബത്തിലായാലും സുഹൃത്തുക്കളായാലും, അതുകൊണ്ട് എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അതുപോലെ എന്റെ മകന്റെ പ്രായമുള്ള കൂട്ടുകാരും വരെ എനിക്ക് എന്റെ സുഹൃത്തുക്കളെ പോലെ അവർക്ക് വലിയ ഇഷ്ടമാണ്.
0: ചേട്ടൻ ചേട്ടൻ ചേട്ടനായിട്ട് തന്നെ ഇരിക്കുകയാണ്. ഇതേ സമയം ചേട്ടൻ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുവാണ്. ഓക്കെ, ഒരു വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു പോസ്റ്റ് നോക്കുന്ന ഒരാൾ അവിടെ വന്നിട്ട് എല്ലാവരുടെ അടുത്തും ഭയങ്കര ചിരിച്ചും കളിച്ചും, അല്ലെങ്കിൽ ഭയങ്കര കൂളായിട്ട് കടന്ന് അവിടെ ബഹുമാനം മാറുവാണ്. അപ്പൊ നമ്മൾ അവിടെ നമ്മുടെ സ്വഭാവം മാറ്റിയെടുക്കേണ്ടതായി വരുന്നില്ലേ?
1: നമ്മള് അതെന്ന് പറഞ്ഞാല് നമ്മൾ ഒരിടത്ത് ജോലി ചെയ്യുമ്പോ അവിടുത്തെ ഒരു റൂൾസ് ഉണ്ടാവും. അപ്പൊ നമ്മൾ ആ റൂൾസിനെ നമ്മൾ അനുസരിച്ചേ ഒക്കത്തുള്ളൂ. ഇപ്പൊ ഒരു മീറ്റിംഗ്, ഞങ്ങൾക്ക് തന്നെ പല മീറ്റിംഗും കൂടും സൂപ്പർവൈസർ വന്നിട്ടേ, പക്ഷെ ഒരാളും സംസാരിക്കത്തില്ല മീറ്റിംഗിൽ. അവര് തെങ്ങലും മാവേലും ഒക്കെ നോക്കിക്കൊണ്ടിരിക്കും. പക്ഷെ ഞാൻ ചെന്ന ആദ്യ ദിവസങ്ങളിൽ തൊട്ട് ഇപ്പൊ ഒന്നര രണ്ടു വർഷം ആകാൻ പോകുന്ന അത്രയും ദിവസം ആവശ്യം ഈ മീറ്റിംഗ് കൂടുമ്പോ ഞാൻ സംസാരിക്കും.
0: പറയാനുള്ളത്
1: ജോലിക്കാരുടെ ഞാൻ തുറന്നു പറയും. എനിക്ക് ഇതാണിപ്പോ ഓർഡറെ നിൽക്കാൻ തന്നെ പറയുവാന്ന് പറയാം, ഞാൻ നിൽക്കത്തില്ല എന്ന് പറയും. കാര്യം നമ്മൾ ബുക്കിനകത്ത് ഇരിക്കുമ്പോ നമ്മുടെ വർക്ക് കാണത്തില്ലെന്നുണ്ടെങ്കിൽ എനിക്ക് ആ പൈസ വേണ്ടെന്ന് പറയും. ചിലര് ഇത് അവരെ വഞ്ചിച്ച് കമ്പനിയെ വഞ്ചിച്ച് കാശുണ്ടാക്കാനായിട്ട് ഡെയിലി നിൽക്കുന്നവരുണ്ട്. പക്ഷെ ഞാൻ അങ്ങനല്ല, ഞാൻ എപ്പോഴും എന്റെ നെറ്റി വീർത്ത് ജീവിക്കണമെന്നുള്ള ഒരാള്, അതാണ് എന്റെ സ്വഭാവം.
0: അപ്പൊ ഇവിടെയും സുരേന്ദ്രൻ ചേട്ടൻ ചേട്ടനായിട്ട് തന്നെയാണ് ഇടപെടുന്നത് ജോലി സ്ഥലത്താണെങ്കിലും?
1: തീർച്ചയായിട്ടും. കാര്യം അമ്മാവനാകട്ടെ, അമ്മയാകട്ടെ, ആരായിക്കോട്ടെ, ഭാര്യ ആയിക്കോട്ടെ, മക്കളായിക്കോട്ടെ, എല്ലായിടത്തും എനിക്ക് എന്റേതായ സ്റ്റാൻഡ് ഉണ്ട്. ഞാൻ അത് പറഞ്ഞിരിക്കും, അവര് തെറ്റ് ചെയ്താൽ അവരുടെ മുഖത്തോക്കെ പറഞ്ഞു ന്യായീകരിക്കത്തില്ല.
0: ഓക്കെ, ചേട്ടൻ ചേട്ടനായിട്ട് തന്നെ മുഖംമൂടി ഇല്ലാതെ ജീവിക്കാൻ പറ്റുന്നുണ്ട്?
1: ആ മോളെ, മുഖംമൂടി ഇല്ലാതിരിക്കണം മോളെ. നമ്മൾ എപ്പോഴും നമ്മൾ ഒറ്റ മനുഷ്യരെ പോലെ, നമുക്ക് എന്തിനാണ് മുഖംമൂടി?
0: ചില ജോലികളിൽ ചിലപ്പോഴൊക്കെ ചില ആളുകളുടെ ക്യാരക്ടർ മാറി മുഖംമൂടി ഇടേണ്ടതായിട്ട് വരാറുണ്ട്. ചില സ്ഥാനങ്ങൾ അങ്ങനെ തന്നെ ഫിക്സ് ആയിട്ടുള്ള കുറെ പോസ്റ്റുകളുണ്ട്.
1: ഇപ്പൊ തന്നെ ഞാൻ മോള് ഒരു കാര്യം ഇവിടെ പറഞ്ഞോട്ടെ. അപ്പൊ ഞാൻ ആ സ്ഥാപനത്തിൽ, ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ കയറിയപ്പോ അവിടെ റോങ് ആയിട്ടാണ് നമ്മുടെ വർക്ക് ചെയ്തൊക്കെ. ഈ പാച്ച് വർക്ക്, വണ്ടിയുടെ ബോഡിയുടെ പണിയൊക്കെ എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് സ്മിത്തിനുള്ള വർക്കുകളാണ്, വിശ്വകർമ്മ. ഇതെല്ലാരും ചെയ്യുന്നതെന്ന് പറഞ്ഞ ഇത് നമ്മളെ ആ ഒരു ഇതാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഞാൻ പറയാം, ഞാൻ ചെന്നപ്പോ എനിക്ക് സഹിക്കാനൊക്കാത്ത കള്ളപ്പണികളാണ്. മീറ്റിംഗ് കൂടിയപ്പോ ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങനെ ചെയ്യാനൊക്കത്തില്ല, എനിക്ക് എന്റേതായ രീതിയുണ്ട്. അപ്പൊ ഞാൻ ആ രീതിയിലെ ഫോളോ ചെയ്യത്തുള്ളെന്ന് പറഞ്ഞാൽ പറഞ്ഞ ആ ചേട്ടൻ അതേ രീതി മുമ്പോട്ട് പോയാൽ മതി എന്ന് പറയും. ഇപ്പൊ എനിക്ക് എപ്പോഴും എനിക്ക് ആ സ്വാതന്ത്ര്യമുണ്ട്.
0: സ്വാതന്ത്ര്യമുണ്ട്, ആദ്യം മുതലേ ഒരു യഥാർത്ഥ സ്വഭാവത്തിൽ പോയത് കൊണ്ടൊരു സമാധാനമുണ്ട്.
1: ആ ഞാൻ ഇന്നാരാണ്, ഞാൻ ഇന്ന രീതിയിലേ ഫോളോ ചെയ്യത്തുള്ളൂ എന്ന് അവരെ ബോധ്യപ്പെടുത്തണം. ഇത് രണ്ടുപേരും കപടമാകും, മൂമൂടി അണിഞ്ഞു കഴിയുമ്പോ ഇങ്ങനെ ഒന്നും എത്തത്തില്ല.
0: അതെ, ഓക്കെ ചേട്ടാ.
1: നമ്മളെ വേണ്ടെങ്കിൽ മോളെ, നമ്മളെ വേണ്ടെങ്കിൽ നമുക്ക് വേണ്ട. ഞാൻ ഇപ്പൊ മോളെ മോളെ എന്ന് വിളിക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും എന്റെ മകളെ പോലെ തന്നെയാണ് എന്റെ ഹൃദയത്തിലെ വികാരം. അല്ലാതെ ഞാൻ മുഖംമൂടി അണിഞ്ഞല്ല അങ്ങനെ വിളിക്കുന്നത്.
0: അത് വാക്കുകളിൽ നമുക്കറിയാം, നമ്മളോടുള്ള സ്നേഹം നമുക്ക് വാക്കുകളിൽ അറിയാൻ പറ്റും.
1: ആ മോളെ അങ്ങനെ വേണം നമ്മൾ. നമ്മൾ എന്തിനാണ്? നമ്മുടെ ഹൃദയത്തിൽ ഈശ്വരൻ വസിക്കുന്നു, അങ്ങനെയാണ് നമ്മളെ ദൈവം സൃഷ്ടിച്ചത്.
0: അതെ, തീർച്ചയായിട്ടും ചേട്ടാ, വിളിച്ചാൽ ഒരുപാട് സന്തോഷം. നല്ലൊരു ദിവസം ആയിരിക്കട്ടെ.
1: മോക്ക് നല്ലത് വരട്ടെ, നല്ലതായി വരട്ടെ മോളെ, പ്രാർത്ഥിക്കുന്നു മോക്ക് വേണ്ടി.
0: താങ്ക് യു ചേട്ടാ. അപ്പോ ചില ജോലി സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ ജോലി ഇടങ്ങൾ, നമ്മളൊരു ഹയർ പോസ്റ്റിലിരിക്കുന്ന ചില സന്ദർഭങ്ങളിൽ നമുക്ക് വളരെ പരുക്കനായിട്ട് ഇടപെടേണ്ടതായിട്ട് വരാറുണ്ട്. വളരെ പരുക്കനായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോഴൊക്കെ ജൂനിയേഴ്സിൻ്റെ അടുത്താണെങ്കിലും അല്ലെങ്കിൽ അങ്ങനെ പെരുമാറിയെങ്കിൽ മാത്രമേ. അപ്പോൾ ചിലപ്പോഴൊക്കെ നമുക്ക് സങ്കടം തോന്നാറുണ്ട്, അയ്യോ നമ്മളങ്ങനെ പെരുമാറേണ്ടി വരുന്നുണ്ടോ, നമ്മളിങ്ങനെയാണോ എന്ന് തോന്നിപ്പോകുന്ന അവസ്ഥയിലൂടെ കടന്നു പോകാറുണ്ട്. അതേസമയം തന്നെ നമുക്ക് നമ്മളായിട്ട് പെരുമാറാൻ പറ്റാതെ നിൽക്കുന്ന കുടുംബജീവിതത്തിൽ, ഇപ്പോൾ പാർട്ട്ണറിനോട് അല്ലെങ്കിൽ ഒരു ഫ്യൂച്ചർ പ്ലാനിങ്ങോ കാര്യങ്ങളോ, അല്ലെങ്കിൽ എങ്ങനെ എടുക്കും, അല്ലെങ്കിൽ നമ്മുടെ കൂടെ നിൽക്കുന്ന ആളെ എങ്ങനെ എടുക്കും, ഈ കാര്യം എങ്ങനെ എടുക്കും എന്ന് ചിന്തിച്ച് ചിന്തിച്ച് നമ്മളല്ലാതിരിക്കുന്ന ആളുകളുമുണ്ട്. സൗഹൃദങ്ങൾ, നിങ്ങൾക്ക് ഒരുപാട് സൗഹൃദങ്ങളുണ്ടെന്ന് പറയുന്നു, അതിൽ എത്ര പേരോടുകൂടി എത്ര ആളുകളോട് നിങ്ങൾക്ക് നിങ്ങളുടെ റിയൽ സ്വഭാവത്തിൽ ഇരിക്കാൻ പറ്റും. നിങ്ങളുടെ മൂഷാട്ട, നിങ്ങളുടെ സന്തോഷം, നിങ്ങളുടെ ചിരി, നിങ്ങളുടെ സന്തോഷം, നിങ്ങളുടെ പ്രണയം, എന്തുമായിക്കൊള്ളട്ടെ, അങ്ങനെ തന്നെ പ്രകടിപ്പിക്കാൻ പറ്റുന്ന തരത്തിൽ ഒരു റിലേഷൻഷിപ്പ് ആണെങ്കിലും, അല്ലെങ്കിൽ അവിടെ നമുക്ക് എന്താ പറയുക, പോളിഷ് ചെയ്ത് സംസാരിക്കേണ്ട, എന്താ അവരെന്ത് വിചാരിക്കും, ഞാൻ പറഞ്ഞു കേട്ട് കഴിഞ്ഞാൽ പിന്നെ അടിക്കുള്ള വകയാണോ, അങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട കാര്യം വരുന്നില്ല. നിങ്ങൾക്ക് നിങ്ങളായിട്ട് ഇടപെടാൻ പറ്റുന്ന ഇടങ്ങളും പലയിടത്തും നമ്മൾ പെരുമാറുന്ന പല സ്വഭാവങ്ങളും പല രൂപങ്ങളും ഭാവങ്ങളും ഒക്കെയാണ് നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം എന്തായാലും നമുക്ക് ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം വേഗം തിരികെ എത്താം. സ്റ്റേ ട്യൂൺ 91.2 എൻ്റെ റേഡിയോ.

സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഇൻട്രഡ്യൂ 91.2 ഓണാട്ടുകാരെ പാസഞ്ചർ ആണ്. കൂടെയുള്ളത് നിങ്ങളുടെ സ്വന്തം സ്വാതിയാണ് കേട്ടോ. നമ്മളെല്ലാവരും കൂടി ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. ഓക്കെ, നമ്മൾ പലയിടങ്ങളിലും നമ്മൾ മാറ്റുന്ന നമ്മളുടെ സ്വഭാവത്തെ പറ്റിയിട്ടും പെരുമാറ്റത്തെ പറ്റിയിട്ടും ഒക്കെയാണ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു ഹോസ്പിറ്റൽ ഫീൽഡിലെ ജോലി, പ്രത്യേകിച്ച് ഹോസ്പിറ്റലിലൊക്കെ റിസപ്ഷനിൽ ജോലി ചെയ്യുന്ന ആളുകൾ, അവരെ സംബന്ധിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ചില പേഷ്യൻസൊക്കെ വന്ന് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് സംസാരിക്കും. ഓക്കെ, എത്ര ദേഷ്യപ്പെട്ടാലും എന്താണെങ്കിലും ചിലപ്പം വലിയ ചൂടായിട്ടല്ല, വലിയ പെരുമാറ്റത്തിൽ ഭയങ്കര ദേഷ്യക്കാരായിട്ടുള്ള ആളായിരിക്കും അവിടെ വർക്ക് ചെയ്യുന്നത്. പക്ഷെ അവർ വളരെ കൂളായിട്ട്, അല്ലെങ്കിൽ അവരെ അവരോട് തിരിച്ചും റേസ് ചെയ്ത് സംസാരിക്കാനൊന്നും പറ്റത്തില്ല. നമ്മളിങ്ങനെ സമാധാന പ്രിയരായിട്ട് എന്ത് പറഞ്ഞാലും അതിനെ പരിഹരിക്കുന്ന തരത്തിൽ വേണം സംസാരിക്കാൻ. അപ്പോൾ അവിടെ ജോലിസ്ഥലത്ത് നമുക്ക് നമ്മുടെ യഥാർത്ഥ സ്വഭാവം കാണിക്കാൻ പറ്റുമോ? അപ്പോൾ വലിയ ദേഷ്യക്കാരനാണെങ്കിൽ, അല്ലെങ്കിൽ അതെ ഹോസ്പിറ്റലിൽ തന്നെ നമുക്ക് നോക്കാം, ഭയങ്കര ചിരിച്ചും കളിച്ചും ഭയങ്കര കൂളായിട്ട് നടക്കുന്ന ഒരാൾ ഒരു ഒരു എമർജൻസി പേഷ്യൻ്റായിട്ട് വരുന്ന, അല്ലെങ്കിൽ ഒരു ആക്സിഡൻറ്റ് പറ്റി വരുന്ന ആളടുത്ത് ചിരിച്ചും കളിച്ചും നിന്ന് കഴിഞ്ഞാൽ അവിടെ കഥ മാറും. അപ്പോൾ നമ്മൾ പലയിടത്തും പല സ്വഭാവത്തിൽ പല പെരുമാറ്റത്തിൽ സാഹചര്യങ്ങൾ അറിഞ്ഞ് ഇതിൻ്റെ ജോലിയാണ്, ജോലിക്ക് വേണ്ടിയിട്ട് സ്വഭാവം പോലും മാറ്റേണ്ടി വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ സ്വഭാവമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത ജോലി ചെയ്യേണ്ട കുറേ ആളുകൾ ഉണ്ട്. അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കും ചില പോസ്റ്റിന് ഇതുപോലെ തന്നെ ആവാവുള്ളു. അപ്പോൾ ഒരു കളക്ടർ, കളക്ടർ എന്ന് പറയുമ്പോൾ നമുക്ക് ഓക്കെ ഇങ്ങനെ ആയിരിക്കണം, നമ്മുടെ മനസ്സിൽ നമ്മളൊരു ചട്ടക്കൂടിൽ അവരെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ളൊരു ക്യാരക്ടർ.

0: ും ഒരു ജഡ്ജ് ഇങ്ങനെയായിരിക്കും. നമ്മൾ കുറേ കാര്യങ്ങളിൽ അങ്ങനെ വിചാരിക്കാറില്ലേ, നമ്മുടെ വിചാരം എല്ലാം ശരിയാവണമെന്നില്ല, എന്നാലും ഞാൻ പറയുകയാണ് അങ്ങനെ വിചാരിക്കാറുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് മാറി നമ്മുടെ പേഴ്സണൽ ലൈഫിലോട്ടായിക്കോട്ടെ, ഇനി നമ്മൾ അറിഞ്ഞ് സംസാരിക്കുന്ന ഇടങ്ങളുണ്ടല്ലേ, അറിഞ്ഞ് ഇവനോട് സംസാരിച്ചാൽ ഇവനോട് ഇങ്ങനെ സംസാരിച്ചാൽ പണിപാളും, ഇവനോട് ഇങ്ങനെ സംസാരിച്ചാൽ ഇവരുടെ നെഞ്ചത്ത് കയറും, അങ്ങനെ ചിന്തിച്ച് നമ്മൾ ചിലയിടത്തൊക്കെ നമ്മളുടെ സ്വഭാവം. അപ്പോൾ നിങ്ങൾ നിങ്ങളായിട്ട് തന്നെ എല്ലായിടവും നിൽക്കാൻ കഴിയുന്നുവെങ്കിൽ അത് വലിയ ഭാഗ്യമാണ് കേട്ടോ. കാരണം പ്രത്യേകിച്ചൊന്നുമില്ല, നിങ്ങൾ നിങ്ങളുടെ സ്വഭാവം, നിങ്ങൾ നിങ്ങളുടെ ശരി, നിങ്ങൾ എല്ലാവരോടും ഒരുപോലെ തന്നെ പെരുമാറുന്നു. ഓക്കെ, നമുക്ക് അടുത്തൊരു പാസഞ്ചർ വെയിറ്റ് ചെയ്യുന്നുണ്ട്, ആരാണ് നോക്കാം. ഗുഡ് മോർണിംഗ്.
1: ഹലോ, ഗുഡ് മോർണിംഗ് മോളെ.
0: പുഷ്പലി അമ്മേ,
1: മോളെ ഇന്നത്തെ കാര്യത്തിന് പറയാനും കൂടെ അല്ല, മോളോട് സംസാരിക്കാൻ ഒത്തിരി ദിവസമായി. റേഡിയോയിലൊന്നും എന്തോ അങ്ങനെ വലുതായിട്ട് കേൾക്കുന്നില്ലല്ലോ, എന്ത് പറ്റി?
0: അങ്ങനെ ഉറക്കെ പറയല്ല, ഇവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ ഓഫീസറൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഞാൻ ഉണ്ട് ഉറക്കെ തന്നെ.
1: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലൊക്കെ ഗോപിയെ ഉണ്ടല്ലോ. ഇപ്പം
0: ഞാനുണ്ടായിരുന്നല്ലോ ഞായറാഴ്ച, കവിതമേടം ആയിരുന്നു മാതൃദിനത്തില്.
1: അപ്പൊ ഞാൻ പറ്റിയില്ല പിന്നെ ഇലക്ഷന്റെ എന്താ പറ്റി.
0: ഈ ഞായറാഴ്ചയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, നമ്മള് മാതൃദിനത്തിൽ പ്രത്യേക പരിപാടി ഉണ്ടായിരുന്നു.
1: ഞാൻ കേട്ടില്ല,
0: തിങ്കളാഴ്ച ഉണ്ടായിരുന്നു. അപ്പൊ കേക്കാതെ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എനിക്ക് പ്രശ്നമാവത്തില്ലേ കുട്ടി?
1: ഓ, ഞാൻ മോളെ കേൾക്കാഞ്ഞതുകൊണ്ടായിരിക്കും. ശരി മോളെ, എങ്കിലെ ഒരു കാര്യം പറയാം, നമ്മള് ഞാനിപ്പോ ഒരു ജോലി സ്ഥലത്ത് ചെല്ലുമ്പോ നമ്മൾ എങ്ങനെയാ പെരുമാറുന്നേന്നല്ലയോ.
0: പൊതുവില് നമ്മള് നമ്മുടെ സ്വഭാവമായിട്ട് ബന്ധമില്ലാത്ത ജോലികൾ പലയിടത്തും നമ്മൾ പല പെരുമാറ്റങ്ങൾ, നമ്മൾ നമ്മളല്ലാതെ നിൽക്കുന്ന ചിലയിടങ്ങൾ
1: തീരുന്നുണ്ട്. ഇപ്പൊ ഞാനിപ്പോ അടുക്കളയിൽ നിന്ന് ജോലി ചെയ്യുന്ന ഒരു അമ്മയാ. അപ്പൊ ഞാനിപ്പൊ വേറെടുത്ത് ചെന്ന് ഒരു അടുക്കളയിലോട്ട് പോകുമ്പം അവിടെ നമുക്ക് താരതമ്യപ്പെട്ട് പോകാൻ പറ്റാത്ത ഒരു മേഖലയിലുള്ള പരിപാലവും കാര്യങ്ങളും പാചകമൊക്കെ ആണെങ്കിൽ നമ്മളിപ്പോ അത് നമ്മളത് നോക്കിക്കണ്ട് നമ്മളത് മനസ്സിലാക്കും. മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ അവരുടെ രീതി ഇച്ചിരി, ഞാനിപ്പോ എന്റെ അടുക്കളയിൽ ഞാൻ ഇച്ചിരി ബഹളത്തോടെ അല്ലെ കാര്യങ്ങളൊക്കെ പിന്നെ ഓടി നടന്ന് ബഹളത്തോടെ കൂടി ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഞാൻ വേറൊരു അടുക്കളയിൽ ചെല്ലുമ്പോൾ ആ അടുക്കളയിലെ പാചകങ്ങളും നമ്മൾ അവരുടെ പെരുമാറ്റങ്ങളും നമ്മൾ പഠിക്കണം. പഠിച്ചിട്ട് അവരുടെ പെരുമാറ്റ രീതിയും നമ്മുടെ പെരുമാറ്റ രീതിയും കൂടെ നോക്കിയിട്ട് അവരുടെ നമ്മൾ അവരുടെ ആ ശൈലിയിൽ പോകുന്ന രീതിയിലോട്ട് പോകാനായിട്ട് നമ്മൾ നിൽക്കുക. അല്ലാതെ നമ്മളിപ്പോ അവരെ പഠിപ്പിക്കാനോ അല്ലെങ്കിൽ അവർക്ക് അവരുടെ ദേഹത്തോട്ട് കയറി അങ്ങനല്ല ഇങ്ങനല്ല എന്നും പറഞ്ഞ് നമ്മൾ അങ്ങോട്ട് ചെല്ലണ്ടേ. നമ്മൾ ചെന്ന ഭാഗം ക്ലിയർ ആക്കുക, നമ്മൾ വീട്ടിൽ പോയിരുന്നു.
0: അതെ, ഓക്കെ, ഞാൻ പറയട്ടെ. അല്ല, എന്നാലും പലയിടങ്ങളിൽ നമ്മൾ പല സ്വഭാവമല്ലേ കാണിക്കാറ്.
1: പല സ്വഭാവങ്ങൾ നമ്മൾ ഒരിടത്ത് ചെല്ലുമ്പോ, ഇപ്പൊ ഞാൻ വീട്ടിൽ വെള്ളം വെക്കുന്നതാന്ന് പറഞ്ഞ് ഞാനൊരിടത്ത് ചെന്നിട്ട് അതുപോലെ അവിടെ ചെന്ന് വെള്ളം വെച്ച അവര് നമ്മളെ എന്തോ ചിന്തിക്കും.
0: അതെ അതെ,
1: അവര് നമ്മൾ ആരാന്ന്, അവ ഇത് ശരിയായ കാര്യമല്ല, അവളെ വീട്ടിൽ ഇത് തന്നെ ആയിരിക്കും, അതുകൊണ്ടാണ് നമ്മളെ വീട്ടിലും വന്ന് അല്ലെ നമ്മുടെ ഒരു സ്ഥാപനത്തിലും വന്ന് ഇതേപോലെ കാണിക്കുന്നതെന്ന് അവര് ചിന്തിക്കുമ്പോ നമ്മളെ അവിടെ മോശക്കാരിയായിട്ടല്ലേ കാണത്തുള്ളു.
0: അതെ, അതുപോലെ തന്നെ ഞാൻ വേറെ കാര്യം കൂടെ, ഇപ്പം അമ്മയാണെങ്കിൽ ഓരോ ജോലിക്കാർക്ക് ഇന്ന സ്വഭാവമായിരിക്കണം എന്ന് ചിന്തിക്കാറുണ്ടോ?
1: നമ്മൾ അങ്ങനെ ചിന്തിച്ചത് കൊണ്ട് കാര്യമില്ലല്ലോ മോളെ, അവരെ അത് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റത്തില്ലല്ലോ അവരുടെ സ്വഭാവം.
0: അല്ല, ചിലപ്പോ ഒരു പോലീസുകാരൻ ഇങ്ങനെ ആയിരിക്കും, ഗൗരവക്കാരനായിരിക്കും, അല്ലെങ്കിൽ ഒരു ടീച്ചർ ഇങ്ങനെ ആയിരിക്കണം.
1: ഒരു പോലീസുകാരൻ നമ്മളിപ്പോ ഒരു പോലീസ് സ്റ്റേഷനിലോട്ട് ചെല്ലുവാണ്, അപ്പൊ നമ്മളെ കാണുമ്പോ അമ്മയെന്നുള്ള രീതി നമ്മളോട്, ഒരു അമ്മയെന്നുള്ള രീതി നമ്മളോട് സംസാരിച്ച് ആ സ്നേഹം പ്രകടിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് മകൻ എന്നുള്ള ആ സ്നേഹം വരത്തുള്ളൂ. അപ്പൊ അവിടെ ഒരു ഓഫീസർ എന്നുള്ള സ്നേഹം വരത്തില്ല, നമ്മളതൊരു എന്റെ ഒരു മകനായിട്ട് വരും. പിന്നെ ടീച്ചർ, ടീച്ചർ എന്ന് പറയുമ്പോ നമ്മളൊരു ടീച്ചർ, നമ്മള് ടീച്ചറിന്റെ അടുക്കയിലോട്ട് നമ്മൾ ചെല്ലുകയാണ്. അപ്പൊ നമ്മുടെ ഒരു കുട്ടിയുടെ കാര്യം പറഞ്ഞ് ചെല്ലുമ്പം അവര് നമ്മളോട് എങ്ങനെയാണ് ആ കുട്ടിയെ കുറിച്ച് ഇച്ചിരി മോശമാവുക, മോശമായിട്ടാലേ അവള് മോശമായിട്ടാലും നമ്മൾ ആരും പറയുന്ന കേൾക്കത്തില്ല എന്നും പറഞ്ഞ് നമ്മളോട് ആവുമ്പോ സംസാരിക്കുമ്പോ നമ്മൾ അവരോട് എന്റെ മോൻ അങ്ങനെയല്ല, എന്റെ മകൾ അങ്ങനെയല്ല, ഞങ്ങൾ വീട്ടിൽ നല്ലപോലെ വളർത്തുന്നെന്നും പറഞ്ഞ് അധ്യാപികയെ അല്ലെ അധ്യാപകനെ നമ്മള് അവരോട് ചെല്ലുവല്ല, അവര് പറയുന്ന ഭാഗം നമ്മൾ കേട്ടിട്ട് നമ്മുടെ വീട്ടിൽ വരുമ്പോ നമ്മുടെ കുട്ടിയോട് അത് ഇങ്ങനെ പറഞ്ഞല്ലോ മകനെ കുറിച്ച് അല്ലെ മകളെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞല്ലോ അത് ശരിയാണോ എന്ന് നമ്മൾ തിരക്കിയതിന് ശേഷമേ നമ്മൾ അവരോട്, ഈ പറയുന്ന അധ്യാപികയോടായാലും അധ്യാപകനോടായാലും നമുക്ക് തിരിച്ച് സംസാരിക്കാൻ തോന്നത്തുള്ളൂ.
0: അതെ,
1: അപ്പൊ അങ്ങനെയാണ് മോളെ, ഞാൻ എന്റെ ചിന്ത അങ്ങനെയാണ്. ഇനി വേറെല്ലാവരുടെ ചിന്ത എനിക്ക് അറിഞ്ഞുകൂടാ.
0: എല്ലാവരുടെയും ചിന്തകൾ വ്യത്യസ്തമാണല്ലോ, വ്യത്യസ്തമായ യാത്രയാണല്ലോ നമ്മുടെ ഓണാട്ടർ പാസഞ്ചർ.
1: പിന്നെ മോളോടൊന്ന് സംസാരിക്കണം എന്നുള്ള രീതി കേറിയൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളല്ലേ.
0: അതെ അതെ, തീർച്ചയായിട്ടും വിളിച്ചാൽ ഒരുപാട് സന്തോഷം കേട്ടോ. ഓക്കെ. അപ്പോ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഇന്റർവ്യൂ 91.2 ലോണാട്ടുകര പാസഞ്ചർ ആണ്.

0: പല ജോലികളിലും നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള സ്വഭാവങ്ങൾ കാണിക്കേണ്ടതായിട്ട് വരാറുണ്ട്. നമുക്ക് അടുത്തൊരു പാസഞ്ചർ കൂടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. ആരാണ് നോക്കാം. ഗുഡ് മോർണിംഗ്.
1: ഹലോ, നമസ്കാരം സാർ. എവിടെയായിരുന്നു? കുറച്ച് ദിവസം.
0: ഞാൻ ഉണ്ടായിരുന്നല്ലോ, ഇന്നലെ ഉണ്ടായിരുന്നു.
1: റേഡിയോ
0: ജംഗ്ഷനിൽ ഉണ്ടായിരുന്നു ഞായറാഴ്ച. ആ, പല പല പ്രോഗ്രാമാണ്.
1: ഞങ്ങൾക്ക് ആവശ്യം ബസ്സിന് ഡ്രൈവറെയാ.
0: ഓക്കെ, പറഞ്ഞോളൂ. ഇക്കോ,
1: അപ്പോൾ നമ്മൾ ഈ നമ്മളിന്ന് സംസാരിക്കുന്ന വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജോലി ചെയ്യുന്ന നമ്മുടെ പ്രൊഫഷണൽ അനുസരിച്ച് നമ്മുടെ ആറ്റിറ്റ്യൂഡ് അങ്ങനെ ആയിരിക്കണം, അതല്ലേ?
0: അതെ അതെ.
1: അപ്പം ഇത് നമ്മളിപ്പം മുൻകാലങ്ങളിൽ, അതായത് നമ്മുടെ ഈ സോഷ്യൽ മീഡിയയും മറ്റുമൊക്കെ നമ്മൾ സജീവമായി വരുന്നതിന് മുമ്പ് ഒരു ചട്ടക്കൂടുണ്ടായിരുന്നു ഓരോ ജോലിയുടെയും. ഞാനിപ്പം അധ്യാപകനാണ്, അത് വടിയെടുത്തുകൊണ്ട് ഇങ്ങനെ പേടിപ്പിച്ചു നിർത്തണം, പിന്നെ അല്ലെങ്കിൽ ഞാൻ പോലീസുകാരനാണ് എപ്പോഴും ചീത്ത പറയണം, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ പെരുമാറണം. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളൊരു ഒരു ഒരു ഒരു സംഭവം ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പം ഒരുപാടൊക്കെ കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. ഡോക്ടർ ഡോക്ടർക്ക് പണ്ട് നമ്മൾ ചെല്ലുമ്പം എന്റെ മൈൻഡിലൊക്കെ ഉള്ള കാര്യം പറയാം, വല്ലാത്തൊരു ഇത് പെരുമാറ്റമാണ്. അപ്പം ഇതൊക്കെ ഇപ്പൊ കുറച്ചൊക്കെ മാറിയിട്ടുണ്ട്, എന്നാൽ പൂർണ്ണമായും മാറി നമുക്ക് പറയാൻ പറ്റത്തില്ല. അങ്ങനെയൊരു അവസ്ഥയുണ്ട്. പക്ഷേ ഇതൊന്നും ഒന്നുമല്ല, ഇതൊക്കെ അവരവരുണ്ടാക്കിയെടുക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡുകൾ മാത്രമാണ്, അല്ലാതെ വേറൊന്നുമല്ല. അപ്പൊ ഇന്ന ജോലിക്ക് ഇന്ന വിളിക്കണം, ഇന്ന വിളിക്കണം കളക്ടർ വലിയ പദവിയിലിരിക്കുന്ന ആളാണ്, അങ്ങനല്ലാതെ എത്രയോ പേര് പറഞ്ഞിറങ്ങി സാധാരണക്കാരോടൊപ്പം ചേർന്ന് നിൽക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ ടെൻഷനുള്ള, ഏറ്റവും ടെൻഷനുള്ള ജോലി ചെയ്യുന്ന ഒരു വിഭാഗമുണ്ട്. അവരുടെ ദിവസം വരുന്ന നിലയെന്ന് എനിക്ക് തോന്നുന്നു മാലാകന്മാർ, അതായത് നേഴ്സന്മാർ. കാരണം അവർ അവരുടെ ജോലി എന്ന് പറഞ്ഞാല് വളരെ ഒരുപാട് ഉള്ള ജോലിയാണ്, അവര് എടുപ്പത് ജോലികളും. അപ്പൊ അന്നേരം ചിലപ്പോ നമ്മൾ എന്തെങ്കിലും ഒക്കെ ചോദിക്കുമ്പോൾ ചിലപ്പോ അവര് ചിലപ്പം പരുഷമായി ചില പെരുമാറുന്നത് നമുക്ക് തോന്നി. പക്ഷെ അവരുടെ കുഴപ്പമല്ലത്, നമ്മൾ അതുകൊണ്ടൊന്നും മനസ്സിലാക്കണം, അവരുടെ ഒരു സിറ്റുവേഷൻസ് കൂടി മനസ്സിലാക്കുക. പിന്നെ എനിക്ക് അവരോടും പറയാനുള്ളത്, അപ്പോഴും ഒരു ഈ പുറത്തു നിൽക്കുന്ന ഒരു ടെൻഷൻ ഉണ്ടല്ലോ, ഭയങ്കരമാണ്. അപ്പൊ അവനത് അറിയാവുന്ന ആകാംക്ഷയിലാണ് നിൽക്കുന്നത്. അപ്പൊ അവനോടും ഒരു ചെറു പുഞ്ചിരിയോടുകൂടി സംസാരിക്കുമ്പോൾ, ഒരു സാന്ത്വനം കൊടുക്കുമ്പോൾ അവരുടെ മനസ്സിന് നമുക്കൊരു ഇടം നേടാൻ കഴിയും, മനസ്സിലായില്ലേ? അപ്പൊ അതായത് സമൂഹത്തിന് അധ്യാപകർക്കാണ് അത്തരത്തിലുള്ള ഇടം കിട്ടുന്നത്. കാരണം നമ്മളെ നമ്മളാക്കി മാറ്റി, നേരെ മറിച്ചൊരു വലിയ അഭിഷേകം മറ്റോ വലിയതൊക്കെ ആണെങ്കിൽ നമ്മൾ ചെന്നു നമ്മുടെ കാര്യം നേടിക്കാൻ വേണ്ടി 100 രൂപ കൊടുത്തു, അല്ലെങ്കിൽ 500 രൂപ കൊടുത്തു. അവിടെ വെച്ച് നമ്മുടെ ബന്ധം തീരുകയാണ്. അവൻ എന്തെങ്കിലും കാച്ചു മേടിച്ചോ എനിക്ക് ചെയ്തു തന്നെ ഉള്ള ബന്ധം തീരുക. അല്ലെങ്കിൽ നമ്മൾ ചെല്ലുമ്പോൾ ഒരു ഓഫീസിൽ ചെന്ന് കയറുമ്പോൾ നമ്മളോട് മോശമായി പെരുമാറുകയാണ്. അപ്പൊ അവിടെ വെച്ച് നമുക്ക് അയാളിൽ നിന്ന് നമ്മുടെ മനസ്സിൽ ഉണ്ടാകുന്ന ഒരു വികാരം ഉണ്ടല്ലോ, അത് മോശമാണ്. അപ്പൊ നേരെ മറിച്ച് സൗമ്യതയോടെ സ്നേഹത്തോടെ നമ്മൾ ചെറു പുഞ്ചിരിയോടെ സംസാരിക്കുന്നുവെങ്കിൽ ആ അയാളിൽ നമുക്ക് ഉണ്ടാകുന്ന ഒരു സന്തോഷമുണ്ടല്ലോ, അത് അതിന് അതിനും വേറൊന്നും പകരം വെക്കാനൊന്നും ഉണ്ടാവില്ലെന്നേ. സമ്പത്ത് പോലും അങ്ങനെ ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ മനുഷ്യരാണ്, ഓരോ തരത്തിലും നമ്മൾ ഓരോന്നോരോന്ന് സൃഷ്ടിച്ചെടുക്കപ്പെടുകയാണ്. ഞാൻ ഇങ്ങനെ ആയിരിക്കണം, ഞാൻ അങ്ങനെ ആയിരിക്കണം, എന്റെ ഭാര്യയോട് ഞാൻ ഇങ്ങനെ സംസാരിക്കണം, എന്റെ മക്കളോട് ഇങ്ങനെ സംസാരിക്കണം, ഒന്നുമല്ലെന്നേ. നമ്മളൊന്ന് ചെറു ചെറു പുഞ്ചിരിയോടുകൂടി സ്നേഹത്തോടുകൂടി സൗമ്യമായി പെരുമാറുന്നുണ്ടെങ്കിൽ അത് സർവീസിലാകാം, സ്വന്തം ജീവിതത്തിലാകാം, സ്വന്തം കുടുംബത്തിലാകാം, സമൂഹത്തിലാകാം. അങ്ങനെയാണെങ്കിൽ ഒരു ഒട്ടുമിക്ക വയലൻസ് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകാതെ നമുക്കൊക്കെ പരസ്പര സ്നേഹത്തോടും സൗഹൃദത്തോടും പോവാം. പക്ഷെ അങ്ങനൊന്നും ഉണ്ടാവില്ല. കാരണം ലോകത്തിന്റെ ഒരു ഘടനയതാ, അതായത് ഈ മോശപ്പെട്ടവനും, ഇപ്പൊ ഞാൻ നല്ലവനാണെങ്കിൽ മറ്റൊരാള് മോശപ്പെടണം, ഇങ്ങനെ എന്നെ കമ്പയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ സ്വാതിയെ കുറിച്ച് പറയണമെങ്കിൽ ആ സ്വാതി നല്ല കുട്ടിയാണ്, മറ്റുള്ള സമയം അപ്പുറത്തെ സ്വാതി വരുന്ന അപ്പുറത്തെ കൊച്ചില്ലേ, അത് അത്ര ശരിയല്ല. അപ്പൊ അങ്ങനെ കമ്പാരിസൺ വരുമ്പോഴാണ് നമ്മൾ ഒരാളൊരാൾ നന്നാകുന്നത്. അപ്പൊ എന്ന് പറഞ്ഞാണെങ്കിൽ എല്ലാവരെയും നമുക്ക് നന്നാക്കി എടുത്തോ നമുക്ക് മുന്നോട്ട് പോവാന്ന് പറഞ്ഞാൽ അസാധ്യമാണ്. അത് നമ്മൾ ഭരണകർത്താക്കളായാൽ തന്നെ എങ്ങനെയാണ്, ചിലരുടെ പെരുമാറ്റ രീതിയിൽ അസ്വസ്ഥത ഉളവാകുന്നുണ്ട്, ചിലർ താഴ്ന്നിറങ്ങി വന്ന് കുട്ടികളെ ചേർത്ത് പിടിക്കുന്നവരുണ്ട്, ഈ മോശമായ രീതിയിൽ കിടക്കുന്നവരെ ചേർത്ത് പിടിക്കുന്നവരുണ്ട്. മോശം എന്ന് ഞാൻ പറഞ്ഞതല്ല, ഈ ആഹാരമൊന്നും കഴിക്കാതെയും വസ്ത്രങ്ങളൊക്കെ മുഷിഞ്ഞവരെയൊക്കെ ചേർത്ത് പിടിച്ചിട്ട് അവരുടെ ഡിഗ്നിറ്റിയോ അല്ലെങ്കിൽ അവരുടെ ഉദ്യോഗത്തിന്റെ പവറോ നോക്കാതെ അവരുടെ ഇറങ്ങി ചേർന്ന് എത്രയും പേരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ അത്തരത്തിൽ ഒക്കെ ഉള്ളവരും ഉണ്ട്, ഇല്ലാത്തവരും ഉണ്ട്. അപ്പം കമ്പാരിസൺ വരുമ്പോ അങ്ങനെയാണ് വരുന്നത്. അപ്പൊ നമുക്ക് ഈ സമൂഹത്തെ മുഴുവനും എന്റെയോ സ്വാതിയുടെയോ അല്ലെങ്കിൽ എന്നെ കേൾക്കുന്നവരുടെയോ ഒക്കെ രൂപത്തിലേക്ക് മാറ്റിയെടുക്കാൻ പ്രയാസമാണ്. അപ്പൊ അതുകൊണ്ട് പരമാവധി നമ്മൾ നന്നാകട്ടെ, എല്ലാ മേഖലകളിലുള്ളവര് അങ്ങനെ നമുക്ക് നമ്മുടെ സമൂഹത്തിന്റെ നന്മയിലൂടെ പോവാൻ സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നല്ലൊരു ദിവസം നേർന്നു കൊണ്ട് നിർത്തുന്നു.
0: താങ്ക് യു ചേട്ടാ, താങ്ക് യു. ഒരുപാട് സന്തോഷം. നമ്മള് ചില പദവിയിലിരിക്കുന്ന ആളുകളുണ്ടല്ലോ, ഞാൻ ഒരു ഉദാഹരണം പറയണേ, ഒരുപാട് ഭയങ്കര കൂട്ടോടുകൂടി ഭയങ്കരമായിട്ട് താഴേക്ക് ഇറങ്ങി വരുമ്പം ഒരു പറ്റം ആളുകൾ പറയാം അവർക്ക് അവർക്കൊരു വില കൊടുക്കാത്ത രീതി വരും. എന്നാൽ ഭയങ്കര കർക്കശമായിട്ട് തിന്നു കഴിഞ്ഞാൽ അതിനെ ഓവർജാട അല്ലെങ്കിൽ ഓവർ പവർ കാണിക്കുന്നു, അങ്ങനെയൊക്കെ സംസാരിക്കാറുണ്ട്. പല നാട് അല്ല പല ആളുകൾ പല വിധം തന്നെയാണ് കേട്ടോ. നമുക്ക് എന്തായാലും അവർ കോൾ വന്നിട്ട് ഇതാ പോയി, പാസഞ്ചർ ദേ വന്നു ഇതാ പോയി. അപ്പോൾ എന്തായാലും നമുക്ക് ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം വേഗം തിരികെ എത്താം. കേട്ടുകൊണ്ടിരിക്കുന്ന എൻ റേഡിയോ 91.2 ഓണാട്ടുകര പാസഞ്ചർ, കൂടെയുള്ളത് നിങ്ങളുടെ സ്വന്തം സ്വാതി.

0: അമ്മ പുതിയ ക്ലാസ്സിൽ പോകുമ്പോ എനിക്ക് എല്ലാം പുതിയത് തന്നെ വേണം.
1: എല്ലാം വേണോന്നോ? ഷോപ്പിംഗിന് പോകാൻ ഓരോ എക്സ്ക്യൂസ് പറയുവാണല്ലേ.
2: ഡോണ്ട് വറി, ബാഗുകൾ മുതൽ സ്റ്റേഷനറി ആക്സസറീസ് അങ്ങനെയെല്ലാം അപ് ടു 50% ഓഫോടെ ലുലു ബാക്ക് ടു സ്കൂൾ മെയ് 8 മുതൽ ആരംഭിക്കുന്നു. ലുലു ഡെയിലി ഡ്രീം സ്മൈൽ കൊട്ടിയത്തിൽ. അപ്പൊ റെഡി ആയിക്കോളൂ, സ്റ്റഡി ഇൻ സ്റ്റൈൽ ലുലുവിൽ.
3: പ്ലസ് വൺ പ്ലസ് ടു അധ്യാപന രംഗത്ത് കരുനാഗപ്പള്ളി താലൂക്കിലെ എല്ലാ സ്കൂളുകളിലെയും ടോപ്പ് സ്കോറുകളും ഏറ്റവും കൂടുതൽ എ പ്ലസുകളും നേടിയ കരുനാഗപ്പള്ളി മാഗസ് ഇപ്പോൾ തടവ AVHS ജംഗ്ഷനിലും. ഏറ്റവും മികച്ച അധ്യാപകർ, ഏറ്റവും മികച്ച ക്ലാസുകൾ.
4: ഓച്ചിറയുടെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ, ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ് 8111 82 8081.
5: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
6: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താൽപര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
7: എന്താ ചൂട്, ഒരു AC വാങ്ങിയാലോ? എവിടെയെങ്കിലും നല്ല ഓഫർ ഉണ്ടോടാ?
8: പിന്നെ ഇല്ലേ, നമ്മുടെ രശ്മി ഹാപ്പി ഹോമിൽ സമ്മർ കൂൾ ഓഫർ സ്റ്റാർട്ട് ചെയ്തല്ലോ. പുതിയ AC കൾക്ക് 19,990 രൂപ മുതലും പ്രമുഖ ബ്രാൻഡുകളുടെ AC കൾ വാങ്ങുമ്പോൾ ഡിസ്കൗണ്ടുകൾക്ക് പുറമെ 5,000 രൂപ വരെ ക്യാഷ് ബാക്കും 5 വർഷത്തെ ഫുൾ വാറന്റിയും കൂടാതെ കാറുകളും സ്കൂട്ടറുകളും ഉൾപ്പെടെ കോടികളുടെ സമ്മാനങ്ങളും.
7: രശ്മി ഹാപ്പി ഹോം, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം, പാരിപ്പള്ളി, ആറ്റിങ്ങൽ. കണ്ടീഷൻ സപ്ലൈ.
4: ചിത്രരചനയിൽ താല്പര്യമുള്ള കുട്ടികൾക്കായി കരുനാഗപ്പള്ളി വർണ്ണം ചിത്രരേഖ സ്കൂൾ ഓഫ് ആർട്സിൽ പ്രസിദ്ധ ചിത്രകാരൻ അനിവർണത്തിന്റെ നേതൃത്വത്തിൽ വെക്കേഷൻ ക്ലാസ് April 1 മുതൽ ആരംഭിക്കുന്നു. 666 വേൾഡ് റെക്കോർഡുള്ള ലോകത്തിലെ ഏക സ്ഥാപനം. എങ്കിൽ മടിച്ചു നൽകാതെ അഡ്മിഷനായി വിളിക്കുക 9946124815 9496161815.
9: ഹോളി ട്രിനിറ്റി ആംഗ്ലോ ഇന്ത്യൻ ഇന്റർനാഷണൽ സ്കൂൾ, ആധുനിക അധ്യാപന രീതി, മികച്ച പഠന സൗകര്യങ്ങളുമായി LKG to +2 ക്ലാസുകൾ, പാഠ്യേതര പദ്ധതികൾ, ജീവിതാച്ചടക്കമുള്ള ഒരു പുതിയ തലമുറയെ സൃഷ്ടിക്കുന്ന സേഫ് ക്യാമ്പസ്. ഹോളി ട്രിനിറ്റി ആംഗ്ലോ ഇന്ത്യൻ ഇന്റർനാഷണൽ സ്കൂൾ, തേവലക്കര, കൊല്ലം. ഗ്യാരണ്ടി എഡ്യൂക്കേഷൻ, ഗ്യാരണ്ടി ജനറേഷൻ.
10: നീ ഇതെന്തോ ഉണ്ടാക്കി വെച്ചിരിക്കുന്നെ? മസാലയും പിടിച്ചിട്ടില്ല, വെന്തതുമില്ല.
11: അയ്യോ, ഞാനിത് നല്ലോണം വേവിച്ചതാണല്ലോ, അത് വെന്തില്ലേ?
10: നീ വല്ല നൂഡിൽസ് വല്ല ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത്. എന്ന് ഓരോ പരീക്ഷണങ്ങളൊക്കെ നടത്തി എന്റെ വയറും ചീത്തയാക്കും. ഒരു രുചിയില്ല, ഒരു മണവും ഇല്ല.
11: പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? ആരെങ്കിലും ഒന്ന് പറഞ്ഞു തരാനുണ്ടോ? എന്ന് ഓരോന്നിങ്ങനെ പരീക്ഷിച്ച് എനിക്ക് മടുത്തു.
10: ഇനിയിപ്പോ നീ സങ്കടപ്പെടുന്ന കാര്യമൊന്നും ഇല്ല. നീ ആ റേഡിയോ ഒന്ന് ഓൺ ചെയ്തേ.
11: റേഡിയോയോ? അതിപ്പോ എന്തിനാ?
10: എടി, ഈ ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്ക് രുചിതാളം എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. നീ അത് കേട്ടിട്ട് അതേപോലെയൊക്കെ ഒന്ന് പഠിച്ചു കഴിഞ്ഞാല് ഈ പരാതി ഉണ്ടാവത്തില്ല.
11: എന്നാ പിന്നെ ആ രുചിരഹസ്യം ഞാനും ഒന്ന് അറിയട്ടെ. ഇനി റേഡിയോ തന്നെ ശരണം.
10: രുചിതാളം എല്ലാ ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്ക് നിങ്ങളുടെ സ്വന്തം എന്റെ റേഡിയോ 91.2 ആദ്യ ഐശ്വര്യോടൊപ്പം.

സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് റേഡിയോ 91.2 ഓണാട്ടുകാര പാസഞ്ചർ ആണ്. കൂടെയുള്ളത് നിങ്ങളുടെ സ്വന്തം സ്വാതിയാണ് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ നമ്മുടെ വ്യത്യസ്തമായിട്ടുള്ള പെരുമാറ്റങ്ങളെ പറ്റിയിട്ട് പലയിടങ്ങളിൽ നമ്മൾ പെരുമാറുന്നതിനെ പറ്റിയിട്ടൊക്കെയാണ്, നമ്മുടെ സ്വഭാവത്തിലെ വ്യത്യാസങ്ങളെ പറ്റിയിട്ടൊക്കെയാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം ഇപ്പോഴും മനുഷ്യൻ ആഗ്രഹിക്കുന്നത് അവനവനായി തന്നെ ഇരിക്കാൻ പറ്റുന്ന ഇടങ്ങൾ ഭയങ്കര സുന്ദരമായിരിക്കും. തൊഴിലിടങ്ങളാണെങ്കിലും എവിടെയാണെങ്കിലും ഒക്കെ നമുക്ക് നമ്മളായിട്ട്, അതിൽ തൊഴിലിടങ്ങൾക്ക് അപ്പുറത്തേക്ക് വരും, പക്ഷെ ഒരു ജോലിയുടെ ഭാഗമായിട്ട് ചിലപ്പോൾ പരിക്കനോ കൂളോ ഒക്കെ ആയിട്ട് മാറാം. പക്ഷേ വ്യക്തി ജീവിതത്തിൽ നമ്മൾ നമ്മളായിട്ടിരിക്കുന്ന ഇടങ്ങളാണ് ഏറ്റവും സുന്ദരമായിട്ടുള്ള ഇടങ്ങൾ എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു റേഡിയോ 91.2 നമ്മൾ നമ്മളായിട്ടിരിക്കുന്ന ഇടം തന്നെയാണ്. നമ്മളൊന്ന് ചില്ലാവുന്ന, നമ്മളൊന്ന് മനസ്സ് തുറക്കുന്ന, നമ്മൾ മനസ്സറിഞ്ഞ പാട്ടുകളൊക്കെ കേൾക്കുന്ന ഒരിടം തന്നെയാണ്. ഓക്കെ, ഇതുപോലെ ആവട്ടെ നിങ്ങളുടെ ജീവിതവും എപ്പോഴും സുന്ദരമായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഓണാട്ടുകാര പാസഞ്ചർ തൽക്കാലം ഞാൻ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. വരും ദിവസങ്ങളിൽ നമുക്ക് കേട്ടുമുട്ടാം. സ്റ്റേ ട്യൂൺഡ്, 91.2 എൻ്റെ റേഡിയോ. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: ആംഗ്ലോ ഇന്ത്യൻ ഇന്റർനാഷണൽ സ്കൂൾ. ആധുനിക അധ്യാപന രീതി, മികച്ച പഠന സൗകര്യങ്ങളുമായി LKG to +2 ക്ലാസുകൾ, പാഠ്യേതര പദ്ധതികൾ, ജീവിതാച്ചടക്കമുള്ള ഒരു പുതിയ തലമുറയെ സൃഷ്ടിക്കുന്ന സേഫ് ക്യാമ്പസ്, ഹോളി ട്രിനിറ്റി ആംഗ്ലോ ഇന്ത്യൻ ഇന്റർനാഷണൽ സ്കൂൾ, തേവലക്കര, കൊല്ലം. ഗ്യാരണ്ടി എഡ്യൂക്കേഷൻ, ഗ്യാരണ്ടി ജനറേഷൻ.
1: ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോ സർജറി വിഭാഗത്തിൽ കൺസൾട്ടന്റ് ന്യൂറോ സർജനും ന്യൂറോ എൻഡോസ്കോപ്പിക് വിദഗ്ധനുമായ ഡോക്ടർ വിഷ്ണു പി എസ് ചാർജ് എടുത്തിരിക്കുന്നു. തലച്ചോറിനും നട്ടലിനും ഓപ്പൺ സർജറിയോ സ്റ്റിച്ചുകളോ വേണ്ടാത്ത എൻഡോസ്കോപ്പിക് പ്രക്രിയ ഉൾപ്പെടെ അത്യാധുനിക ന്യൂറോ സർജറികൾ. കെ എം സി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
2: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
3: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താൽപര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
4: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജറി വിഭാഗത്തിൽ തീപ്പൊള്ളൽ, ഫാറ്റ് ലോസ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സയും മറ്റ് എയ്സ്തെറ്റിക് സർജറികളും.
5: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
6: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
7: എന്തുവടി ഇത്?
8: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സൂപ്പർ മാർക്കറ്റാ കരുനാഗപ്പള്ളിയിലെ ചോയ്സ് എന്ന് ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾ എന്നെ കളിയാക്കി ചിരിച്ചില്ലയോ?
7: എല്ലാത്തിനും വിലക്കുറവാണ്.
8: ദേ നോക്കു മനുഷ്യ, പലവ്യഞ്ജന സാധനങ്ങൾക്കും സ്റ്റേഷനറി സാധനങ്ങൾക്കും ഒക്കെ വിലക്കുറവാ.
7: നിനക്ക് തൃപ്തിയായെങ്കിൽ നീ ഇനി ചോയ്സിൽ തന്നെ അങ്ങ് വാങ്ങിച്ചോ.
8: സാധാരണക്കാരുടെ സൂപ്പർ മാർക്കറ്റാ. ഒരിക്കൽ ചോയ്സിന് സാധനം വാങ്ങുന്നവർ പിന്നെ അവിടുന്ന് വാങ്ങും.
6: ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരമൂട് ആൻഡ് അടൂർ.
9: വാട്ടർ ഫിൽട്ടർ രംഗത്ത് 20 വർഷം പാരമ്പര്യമുള്ള ജീവന അക്വാ എഞ്ചിനീയേഴ്സ് ഇപ്പോൾ വാട്ടർ ടെസ്റ്റിംഗ് ലാബോടുകൂടി. ജലത്തിലടങ്ങിയിരിക്കുന്ന രാസജീവ മാലിന്യങ്ങളും ബാക്ടീരിയകളും കണ്ടെത്താൻ അത്യാധുനിക ലബോറട്ടറി സംവിധാനവും സാങ്കേതിക പരിജ്ഞാനവുമുള്ള ടെക്നീഷ്യന്മാരുടെ സേവനത്താൽ ഒരേ ലാബിൽ തന്നെ എല്ലാ പരിശോധനയും. ജീവന അക്വാ എഞ്ചിനീയേഴ്സ് വാട്ടർ ഫിൽറ്ററുകൾ, ഹൈസ്കൂൾ ജംഗ്ഷന് കിഴക്ക് വശം, റെയിൽവേ സ്റ്റേഷൻ റോഡ്, കരുനാഗപ്പള്ളി.
10: അമ്മ, പുതിയ ക്ലാസ്സിൽ പോകുമ്പോ എനിക്ക് എല്ലാം പുതിയത് തന്നെ വേണം.
11: എല്ലാം വേണോന്നോ? ഷോപ്പിംഗിന് പോകാൻ ഓരോ എക്സ്ക്യൂസ് പറയുവാണല്ലേ.
12: ഡോണ്ട് വറി, ബാഗുകൾ മുതൽ സ്റ്റേഷനറി, ആക്സസറീസ്, അങ്ങനെയെല്ലാം അപ് ടു 50% ഓഫോടെ ലുലു ബാക്ക് ടു സ്കൂൾ May 8 മുതൽ ആരംഭിക്കുന്നു. ലുലു ഡെയിലി ഡ്രീം സ്മൈൽ കൊട്ടിയത്തിൽ. അപ്പൊ റെഡി ആയിക്കോളൂ, സ്റ്റഡി ഇൻ സ്റ്റൈൽ ലുലുവിൽ.
13: നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മനോഹര ഗാനങ്ങൾക്കായി ട്യൂൺ ചെയ്യൂ LD Radio 91.2.

0: ഓച്ചിറയുടെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ് 8111828081.
1: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കരുനാഗപ്പള്ളി.
2: എന്താ ചൂട്, ഒരു എ സി വാങ്ങിയാലോ? എവിടെങ്കിലും നല്ല ഓഫർ ഉണ്ടോടാ?
3: പിന്നെ ഇല്ലേ, നമ്മുടെ രശ്മി ഹാപ്പി ഹോമിൽ സമ്മർ കൂൾ ഓഫർ സ്റ്റാർട്ട് ചെയ്തല്ലോ. പുതിയ എ സികൾക്ക് 19,990 രൂപ മുതലും പ്രമുഖ ബ്രാൻഡുകളുടെ എ സികൾ വാങ്ങുമ്പോൾ ഡിസ്കൌണ്ടുകൾക്ക് പുറമെ 5,000 രൂപ വരെ ക്യാഷ് ബാക്കും 5 വർഷത്തെ ഫുൾ വാറണ്ടിയും കൂടാതെ കാറുകളും സ്കൂട്ടറുകളും ഉൾപ്പെടെ കോടികളുടെ സമ്മാനങ്ങളും.
2: രശ്മി ഹാപ്പി ഹോം, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം, പാരിപ്പള്ളി, ആറ്റിങ്ങൽ. കണ്ടീഷൻ സപ്ലൈ.
0: ചിത്രരചനയിൽ താല്പര്യമുള്ള കുട്ടികൾക്കായി കരുനാഗപ്പള്ളി വർണ്ണം ചിത്രരേഖ സ്കൂൾ ഓഫ് ആർട്സിൽ പ്രസിദ്ധ ചിത്രകാരൻ അനി വർണ്ണത്തിന്റെ നേതൃത്വത്തിൽ വെക്കേഷൻ ക്ലാസ് April 1 മുതൽ ആരംഭിക്കുന്നു. 666 വേൾഡ് റെക്കോർഡുള്ള ലോകത്തിലെ ഏക സ്ഥാപനം. എങ്കിൽ മടിച്ചു നൽകാതെ അഡ്മിഷനായി വിളിക്കുക 9946124815 9496161815.
4: ഹോളി ട്രിനിറ്റി ആംഗ്ലോ ഇന്ത്യൻ ഇന്റർനാഷണൽ സ്കൂൾ. ആധുനിക അധ്യാപന രീതി, മികച്ച പഠന സൗകര്യങ്ങളുമായി LKG to +2 ക്ലാസുകൾ, പാഠ്യേതര പദ്ധതികൾ, ജീവിതാച്ചടക്കമുള്ള ഒരു പുതിയ തലമുറയെ സൃഷ്ടിക്കുന്ന സേഫ് ക്യാമ്പസ്. ഹോളി ട്രിനിറ്റി ആംഗ്ലോ ഇന്ത്യൻ ഇന്റർനാഷണൽ സ്കൂൾ, തേവലക്കര, കൊല്ലം. ഗ്യാരണ്ടി എഡ്യൂക്കേഷൻ, ഗ്യാരണ്ടി ജനറേഷൻ.
5: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജറി വിഭാഗത്തിൽ തീപ്പൊള്ളൽ, ഫാറ്റ് ലോസ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സയും മറ്റ് എയ്സ്തെറ്റിക് സർജറികളും.
6: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
1: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
7: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താൽപര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
8: വേറിട്ട ശബ്ദം, വേറിട്ട മാതൃക. ഇത് എന്റെ റേഡിയോ 91.2.

0: Radio Junction.
1: Wiggle, wiggle, wiggle. Wiggle, wiggle, wiggle. Wiggle, wiggle, wiggle.
2: Radio Junction. Hi, hello, good morning. ഇത് നിങ്ങളുടെ സ്വന്തം ഐശ്വര്യയാണ് നിങ്ങൾക്കൊപ്പം കൂടെ തന്നെയുള്ളത്. ജീവിതത്തിൽ നല്ലൊരു കരിയർ സ്വപ്നം കാണുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ഇതാ നിങ്ങൾക്കായി ഒരു സുവർണ അവസരം ഒരുക്കുകയാണ്. തൊഴിൽ വാർത്തകളുടെ പുത്തൻ വിശേഷങ്ങളുമായി റേഡിയോ ജംഗ്ഷൻ ഇവിടെ ആരംഭിക്കുകയാണ് കേട്ടോ. ഈ ആഴ്ചയിലെ പ്രധാനപ്പെട്ട ജോലി ഒഴിവുകളും കരിയർ ടിപ്സും ഒക്കെ ആയിട്ട് ഞാൻ നിങ്ങളോടൊപ്പം കൂടെ തന്നെയുണ്ട്. നമുക്ക് അതിലേക്കൊക്കെ കടക്കാം, പക്ഷേ ഒരു പാട്ടിന് ശേഷം കേട്ടോ.

0: പൊന്നുമാറ്റൂ പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കരുനാഗപ്പള്ളി.
1: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ കരുനാഗപ്പള്ളി.
2: അച്ഛന് ഹാർട്ട് ഓപ്പറേഷൻ വേണമെന്നാ ഡോക്ടർ പറയുന്നത്.
3: ചെങ്ങന്നൂരിലെ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കാണിക്കാൻ മേലായിരുന്നോ?
4: വളരെ ചെറിയൊരു മുറിവിലൂടെ ഹൃദയ ശസ്ത്രക്രിയകൾ മിനിമലി ഇൻവേസീവ് കാർഡിയാക് സർജറി മുഖേന ഏറ്റവും സുരക്ഷിതമായി അതിവേഗം ചെയ്യാം. കെ എം സി ഹോസ്പിറ്റൽ ചെങ്ങന്നൂർ.
5: കരുനാഗപ്പള്ളി താലൂക്കിലെ പ്രമുഖ സി ബി എസ് ഇ സ്കൂളായ ലോർഡ്സ് പബ്ലിക് സ്കൂൾ 24 വയസ്സിലേക്ക് 2026-27 അധ്യയന വർഷത്തെ പ്രീ കെ ജി മുതൽ പ്ലസ് വൺ വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു.
6: എയർ കണ്ടീഷൻ കെ ജി വിംഗിൽ 4 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പ്രീ കെ ജി ആരംഭിച്ചിരിക്കുന്നു. AI ആൻഡ് റോബോട്ടിക്സ് ഉൾപ്പെടെ നൂതന സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തിയുള്ള പഠനം. ഓൾ ഇന്ത്യ പ്രൈവറ്റ് സ്കൂൾ അസോസിയേഷന്റെ ദ ബെസ്റ്റ് എഡ്യൂക്കേറ്റർ അവാർഡ് നേടിയ ഡോക്ടർ സുഷമ മോഹന്റെ നേതൃത്വത്തിൽ അധ്യാപക പ്രതിഭകളിൽ നിന്നും അമ്മയുടെ ഹൃദയ തുടിപ്പോടെ കുഞ്ഞുങ്ങൾ അറിവിന്റെ നീലാകാശത്തിൽ പറന്നുയരട്ടെ.
5: ലോർഡ്സ് പബ്ലിക് സ്കൂൾ, മാർക്കറ്റ് റോഡ്, കരുനാഗപ്പള്ളി.
7: റേഡിയോ ജംഗ്ഷൻ.
8: യെസ്, കമിങ് ബാക്ക്. ഇത് എന്റെ റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷൻ ആണ്. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കൊപ്പം കൂടെ തന്നെയുള്ളത് നിങ്ങളുടെ സ്വന്തം ഐശ്വര്യാണ് കേട്ടോ. അപ്പോ ഇതേ അധ്യാപന മേഖലയിൽ ജോലി ആഗ്രഹിക്കുന്നവർക്കായിട്ട് തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ നിന്നുള്ള കുറച്ച് ജോബ് വേക്കൻസി നമുക്ക് നോക്കാം അല്ലേ. തിരുവനന്തപുരം ശബരിഗിരി ഇന്റർനാഷണൽ സ്കൂളിലേക്ക് ഗണിതശാസ്ത്രത്തിൽ PGT, ഹിന്ദിയിൽ DGT, വനിതാ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ, സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ, സംഗീത നൃത്ത അധ്യാപകർ എന്നിവരെ ആവശ്യമുണ്ട്. ഹോസ്റ്റൽ വാർഡർമാരെയും ആവശ്യമുണ്ട് കേട്ടോ. നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാവുന്ന പ്രവൃത്തി പരിചയമുള്ള ഉദ്യോഗാർത്ഥികൾ ബയോഡേറ്റ sis@gmail.com എന്ന മെയിലിലേക്ക് അയക്കുക. കൂടുതൽ വിവരങ്ങൾക്കായി 9901525016 എന്ന നമ്പറിൽ ബന്ധപ്പെടുക കേട്ടോ. കൊല്ലത്ത് പ്രധാനമായും 2 സ്ഥാപനങ്ങളിലേക്കാണ് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ശബരിഗിരി ഗ്രൂപ്പ് ഓഫ് സ്കൂൾസ് ആണ്, അഞ്ചൽ, പുനലൂർ, നിലമേൽ എന്നിവിടങ്ങളിൽ. ഫിസിക്സ്, മാത്സ്, ഇംഗ്ലീഷ്, ഹിന്ദി, സൈക്കോളജി, കമ്പ്യൂട്ടർ സയൻസ് വിഷയങ്ങളിൽ PGT, TGT അധ്യാപകരെയും മോണ്ടിസോറി അധ്യാപകരെയും ആവശ്യമുണ്ട്. കൂടാതെ സിസ്റ്റം അഡ്മിൻ, ക്യാഷ്യർ, വാർഡർമാർ, കുക്ക് എന്നിവർക്കും അപേക്ഷിക്കാം. മെയിൽ അയക്കേണ്ടത് vkgk@gmail.com കേട്ടോ. കൂടുതൽ വിവരങ്ങൾക്കായി 9746654440 എന്ന നമ്പറിലേക്കാണ് കേട്ടോ. ആലപ്പുഴയിൽ നിന്നുള്ള പ്രധാന അറിയിപ്പിലേക്ക് പോവുകയാണെങ്കിൽ SDAV ഹയർ സെക്കൻഡറി സ്കൂളിൽ കെമിസ്ട്രി, കൊമേഴ്സ്, ഫിസിക്സ് വിഷയങ്ങളിൽ സ്ഥിര നിയമനത്തിന് അവസരമുണ്ട്. യോഗ്യതയുള്ളവർ May 22 മുൻപായിട്ട് രേഖകൾ സഹിതം മാനേജർക്ക് അപേക്ഷ നൽകണം കേട്ടോ. വിശദ വിവരങ്ങൾക്കായി 0477226436 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഇനിയും കൂടുതൽ കരിയർ വിശേഷങ്ങളിലേക്ക് പോകാം. 3 പാട്ടുകൾക്ക് ശേഷം മടങ്ങിയെത്താം കേട്ടോ.

0: വെക്കേഷന് കുട്ടികൾക്കൊരു ചോക്ലേറ്റ് മഴയുമായി സ്നിക്കേഴ്സ് ആൻഡ് ഗാലക്സി പ്രസൻസ് ലുലു ബിഗ് ചോക്കോ ഡേയ്സ് പവർഡ് ബൈ കാഡ്ബറി ഫെറോ റോഷർ ആൻഡ് നെസ്ലെ അസോസിയേറ്റ് സ്പോൺസർ ഡാർക്ക് ഫാന്റസി.
1: നിരവധി ബ്രാൻഡുകളുടെ ചോക്ലേറ്റ്സ് ആൻഡ് പ്രൊഡക്ട്സ്, അട്രാക്റ്റീവ് ഡിസ്പ്ലേസ് ആൻഡ് സെയിൽ, മികച്ച ഓഫറുകൾ, ഡിസ്കൗണ്ടുകൾ, ഒപ്പം മനസ്സ് നിറയ്ക്കുന്ന എന്റർടൈൻമെന്റ്സും.
0: ലുലു ബിഗ് ചോക്കോ ഡേയ്സ് നേരിട്ട് ആസ്വദിക്കാൻ മെയ് 8 മുതൽ 17 വരെയുള്ള തീയതികളിൽ സന്ദർശിക്കൂ. ലുലു ഡെയിലി ഡ്രീംസ് മോൾ കൊട്ടിയം.
2: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കരുനാഗപ്പള്ളി. പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കരുനാഗപ്പള്ളി.

അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ആകാൻ താല്പര്യമുള്ളവർക്ക് ഒരവസരമുണ്ട് കേട്ടോ. അഗ്രോണമി വിഭാഗത്തിലാണ് ഒഴിവുള്ളത്. 55% മാർക്കോടെ പി ജിയും നെറ്റും ഉള്ളവർക്ക് അപേക്ഷിക്കാം. പ്രായപരിധി 40 കവിയരുത് കേട്ടോ. താല്പര്യമുള്ളവർ May 23 OFR@KAU.in എന്ന മെയിലിലേക്ക് ബയോഡേറ്റ അയക്കുക കേട്ടോ. ഇതിന്റെ ഇന്റർവ്യൂ May 28 നടക്കുന്നത്. ഇനി കേരള സർവകലാശാലയുടെ കാര്യവട്ടം ക്യാമ്പസിലേക്ക് വരല്ലേ. അവിടെ സൈക്കോളജി ഇംഗ്ലീഷ് വിഭാഗങ്ങളിലേക്ക് ഗസ്റ്റ് ലെക്ചറർമാരെ ആവശ്യമുണ്ട് കേട്ടോ. സൈക്കോളജി പഠന വകുപ്പിലേക്ക് May 19 രാവിലെ 10 നേരിട്ട് ചെന്ന് ഇന്റർവ്യൂയിലേക്ക് പങ്കെടുക്കാം. ഇംഗ്ലീഷ് വിഭാഗത്തിലേക്ക് അപേക്ഷിക്കാൻ താല്പര്യമുള്ളവർ May 20 HEAD.KUIE@gmail.com എന്ന മെയിലിലേക്ക് വിവരങ്ങൾ അയച്ചാൽ മതി. അവസാനമായിട്ട് കാസർഗോഡ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ഒരു അറിയിപ്പ് കൂടിയുണ്ട്. അവിടെ ജൂനിയർ റിസർച്ച് ആകാൻ അവസരമുണ്ട്. ഫിസിക്സിൽ PGയും നെറ്റും അല്ലെങ്കിൽ ഗേറ്റും ഉള്ളവർക്ക് അപേക്ഷിക്കാം. June 7 പ്രസാദ് നായർ @CUKERALA.AC.in അപേക്ഷിക്കാം കേട്ടോ. അപ്പൊ യോഗ്യത ഉള്ളവർ ഒട്ടും വൈകാതെ തന്നെ അപേക്ഷിക്കാം. നിങ്ങളുടെ കൂട്ടുകാർക്കും ഈ ഒരു അറിവുകളൊക്കെ ഷെയർ ചെയ്യൂട്ടോ. വീണ്ടും നമുക്ക് കുറച്ച് പാട്ടുകളൊക്കെ കേട്ടിട്ട് മടങ്ങിയെത്താം കേട്ടോ.

ജംഗ്ഷനിലേക്ക് സ്വാഗതം. നിങ്ങൾക്കൊപ്പം കൂടെ തന്നെയുള്ളത് നിങ്ങളുടെ സ്വന്തം ഐശ്വര്യാണ് കേട്ടോ. ഇനി നമുക്ക് റെയിൽവേയിൽ ജോലി ആഗ്രഹിക്കുന്നവർക്കായിട്ട് ഒരു അടിപൊളി വാർത്തയുണ്ട് കേട്ടോ. കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ ലിമിറ്റഡ് ജൂനിയർ എക്സിക്യൂട്ടീവ് തസ്തികയിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കുക കേട്ടോ. മൊത്തം 17 ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇലക്ട്രിക്കൽ, സിഗ്നൽ ആൻഡ് ടെലികോം, സിവിൽ എന്നിങ്ങനെ വിവിധ വിഭാഗങ്ങളായി അസിസ്റ്റന്റ് എഞ്ചിനീയർ, അസിസ്റ്റന്റ് മാനേജർ, സെക്ഷൻ ഓഫീസർ തുടങ്ങി ഒരുപടി തസ്തികയിലേക്കാണ് നിയമനം നടക്കുന്നത്. ഓരോ വിഭാഗത്തിലെയും കൃത്യമായ ഒഴിവുകൾ അറിയാൻ വെബ്സൈറ്റ് പരിശോധിക്കാവുന്നതാണ്. അപേക്ഷ ഫീസ് പൊതു വിഭാഗത്തിന് 590 രൂപയാണ്. എന്നാൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്കും സ്ത്രീകൾക്കും ഫീസ് അടയ്ക്കേണ്ടതില്ല എന്നത് വലിയൊരു ആശ്വാസമുള്ള കാര്യം തന്നെയാണ്. താല്പര്യമുള്ളവർ അപേക്ഷ ഫോം പൂരിപ്പിച്ച് ആവശ്യമായ രേഖകൾ സഹിതം തപാലിലൂടെയാണ് അറിയിക്കേണ്ടത്. കൂടുതൽ വിവരങ്ങൾക്കായി www.konkanrailway.com എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അപ്പോൾ ഒട്ടും വൈകാതെ തന്നെ ഈ ഒരു റെയിൽവേ അവസരം സ്വന്തമാക്കാൻ നിങ്ങൾ ശ്രമിക്കൂ. അടുത്തൊരു കരിയർ ടിപ്പുമായിട്ട് വരാം. അതിനു മുമ്പായിട്ട് വീണ്ടും കുറച്ച് പാട്ടുകളിലൂടെ നമുക്ക് കടന്നു പോയിട്ട് വരാം അല്ലേ.

0: യെസ്, കമ്മിങ് ബാക്ക്. ഇത് എന്റെ റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷനാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കൊപ്പം കൂടെ തന്നെയുള്ളത് കരിയറിന്റെ കുറെ ടിപ്സും കുറെ അധികം ജോലി വേക്കൻസി ഒക്കെ പറയുന്നത് നിങ്ങളുടെ സ്വന്തം ഐശ്വര്യമാണ് കേട്ടോ. ഇനി നമുക്ക് മെഡിക്കൽ മേഖലയിൽ ജോലി ആഗ്രഹിക്കുന്നവർക്കായിട്ട് കുറച്ച് വേക്കൻസികളൊക്കെ പറയാല്ലേ. തിരുവനന്തപുരം 4 കെയർ യു മെഡിക്കൽസിലേക്ക് ഇപ്പോൾ ആളുകളെ ആവശ്യമുണ്ട്. ഫാർമസിസ്റ്റ് തസ്തികയിലേക്കാണ് ഒഴിവുള്ളത് കേട്ടോ. ഇനി ഈ മേഖലയിൽ പഠിച്ചിറങ്ങിയ ട്രെയിനികൾ ഉണ്ടെങ്കിൽ അവർക്കും അപേക്ഷിക്കാം കേട്ടോ. ഇത് നല്ലൊരു അവസരം തന്നെയാണ്. താല്പര്യമുള്ളവർ ഉടനെ തന്നെ 9400776604 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് നമ്പറിലേക്ക് കോണ്ടാക്ട് വിശദവിവരങ്ങളൊക്കെ തിരക്കാം കേട്ടോ. അടുത്തതായിട്ട് ഇന്ത്യയിൽ ഇൻഷുറൻസ് അഡ്വൈസർ ആകാൻ താല്പര്യമുള്ളവർക്ക് LIC ആകാനുള്ളവർക്ക് വലിയൊരു അവസരമാണുള്ളത്. SSLC ജയിച്ചവർക്കും ഈ ഒരു തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. വിശദവിവരങ്ങൾക്കായിട്ട് 9497186866 എന്ന നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോ ആരും വൈകണ്ട, വേഗം തന്നെ മടിച്ചിരിക്കാതെ പിന്നത്തേക്കാകാം പിന്നത്തേക്കാകാം എന്ന് പറഞ്ഞിങ്ങനെ മാറ്റി വെക്കാതെ ഇപ്പോ തന്നെ കയ്യോടുകൂടി തന്നെ അപേക്ഷിച്ചോളൂ കേട്ടോ. അല്ലെങ്കിൽ വിവരങ്ങളൊക്കെ വിളിച്ച് ചോദിച്ചോളൂ കേട്ടോ.
1: Doom, shak, doom, doom, doom.

0: ട്രിനിറ്റി ആംഗ്ലോ ഇന്ത്യൻ ഇന്റർനാഷണൽ സ്കൂൾ. ആധുനിക അധ്യാപന രീതി, മികച്ച പഠന സൗകര്യങ്ങളുമായി LKG ടു പ്ലസ് ടു ക്ലാസുകൾ, പാഠ്യേതര പദ്ധതികൾ, ജീവിത അച്ചടക്കമുള്ള ഒരു പുതിയ തലമുറയെ സൃഷ്ടിക്കുന്ന സേഫ് ക്യാമ്പസ്, ഹോളി ട്രിനിറ്റി ആംഗ്ലോ ഇന്ത്യൻ ഇന്റർനാഷണൽ സ്കൂൾ, തേവലക്കര, കൊല്ലം. ഗ്യാരണ്ടി എഡ്യൂക്കേഷൻ, ഗ്യാരണ്ടി ജനറേഷൻ.
1: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
2: ആദ്യത്തെ കൺമണിക്ക് ഇനിയും കാത്തിരിക്കണം. അമ്മയും അച്ഛനും എന്ന സ്വപ്ന സാഫല്യത്തിന് മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ലലബി ഫെർട്ടിലിറ്റി സെന്ററിൽ എക്സ്പേർട്ട് ഡോക്ടേഴ്സിനും അത്യാധുനിക സൗകര്യങ്ങൾക്കുമൊപ്പം ഏറ്റവും ഫലപ്രദമായ ചികിത്സാ രീതികളും.
3: KMC ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.

റേഡിയോ ജംഗ്ഷൻ. അങ്ങനെ വീണ്ടും നമ്മൾ മടങ്ങിയെത്തുകയാണ്. പാട്ടുകൾക്കൊപ്പം തന്നെ ജോലി വേക്കൻസി ഒക്കെ കേട്ടുകൊണ്ട് നമ്മൾ ഈ ഒരു രാവിലെ അങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഗൈസ്, നിങ്ങൾക്കൊപ്പം കൂടെ തന്നെ ഉള്ളത് നിങ്ങളുടെ സ്വന്തം ഐശ്വര്യമാണ്. ഇനി നമുക്ക് മറ്റൊരു വേക്കൻസിയിലേക്ക് പോകാം അല്ലെ. രാമൻകുളങ്ങര സെന്റ് മേരീസ് റെസിഡൻഷ്യൽ സ്കൂളിലേക്ക് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ, വനിതാ വാർഡർ, ആയമാർ, പാചകക്കാർ എന്നിവരെ ആവശ്യമുണ്ട് കേട്ടോ. വിളിക്കേണ്ട സമയം എന്ന് പറയുന്നത് രാവിലെ 9 മുതൽ വൈകിട്ട് 5 വരെയാണ്. വിശദ വിവരങ്ങൾക്കായി 9061056411 എന്ന നമ്പറിലോ 8089419411 എന്ന നമ്പറിലോ കോൺടാക്ട് ചെയ്യുക കേട്ടോ. ഇനി അടുത്തതായി മാവേലിക്കര ഭഗവതിപ്പടിയിലെ ബാങ്കിംഗ് സ്ഥാപനത്തിലേക്ക് ബികോം, ടാലി യോഗ്യതയുള്ള അക്കൗണ്ടന്റ്, പ്ലസ് ടു യോഗ്യതയുള്ള കളക്ഷൻ ഏജന്റ് എന്നിവരെ ആവശ്യമുണ്ട്. വിശദ വിവരങ്ങൾക്കായി 9895455515 എന്ന നമ്പറിലോ അല്ലെങ്കിൽ 9447503213 എന്ന നമ്പറിലോ കോൺടാക്ട് ചെയ്യാം കേട്ടോ.

0: 有精神。
1: Again back to the radio 91.2 റേഡിയോ ജംഗ്ഷൻ ആണ്. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കൊപ്പം കൂടെ തന്നെയുള്ളത് നിങ്ങളുടെ സ്വന്തം ഐശ്വര്യയാണ്. ഇനി നമുക്ക് മറ്റൊരു ജോലി വേക്കൻസിയിലേക്ക് പോവുകയാണെങ്കിൽ ഫിഷർ ഇലക്ട്രോണിക് സിസ്റ്റത്തിലേക്ക് ടെക്നീഷ്യന്മാരെ, പുരുഷ ടെക്നീഷ്യന്മാരെയാണ് ആവശ്യം. ഡിപ്ലോമ ITI യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് കേട്ടോ. കൂടുതൽ വിവരങ്ങൾക്കായി 9847185737 എന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്പർ ഒന്നും കൂടി പറയാം, 9847185737 എന്ന നമ്പറാണ് കേട്ടോ. ഇനി അടുത്തതായിട്ട് MC റോഡ് നീലിമംഗലം ഇ മാർട്ടിലേക്ക് സെയിൽസ്മാൻ, ഡ്രൈവർ, ഹെൽപ്പർ എന്നിവരെ ആവശ്യമുണ്ട്. പ്രായപരിധി പറയുന്നത് 25 മുതൽ 40 വയസ്സ് വരെയാണ് കേട്ടോ. CV അയക്കേണ്ടത് imart@gmail.com കേട്ടോ. കൂടുതൽ വിവരങ്ങൾക്കായി 9447905586 എന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനിയും കൂടുതൽ വിവരങ്ങളിലേക്കൊക്കെ പോകാം, പക്ഷെ വീണ്ടും 3 പാട്ടുകൾക്ക് ശേഷം മടങ്ങിയെത്താം കേട്ടോ. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷൻ ആണ്.

0: ക്ലാസ്സിൽ പോകുമ്പോ എനിക്ക് എല്ലാം പുതിയത് തന്നെ വേണം.
1: എല്ലാം വേണോന്നോ? ഷോപ്പിങ്ങിന് പോകാൻ ഓരോ എക്സ്ക്യൂസ് പറയുവാണല്ലേ.
2: ഡോണ്ട് വറി, ബാഗുകൾ മുതൽ സ്റ്റേഷനറി ആക്സസറീസ് അങ്ങനെയെല്ലാം അപ് ടു 50% ഓഫോടെ ലുലു ബാക്ക് ടു സ്കൂൾ മെയ് 8 മുതൽ ആരംഭിക്കുന്നു. ലുലു ഡെയിലി ഡ്രീം സ്മൈൽ കൊട്ടിയത്തിൽ. അപ്പൊ റെഡി ആയിക്കോളൂ, സ്റ്റഡി ഇൻ സ്റ്റൈൽ ലുലുവിൽ.
3: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപ്പാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.

0: Radio Junction.
1: Wiggle, wiggle, wiggle. Wiggle, wiggle,
2: wiggle.
1: Wiggle, wiggle, wiggle.
2: Radio Junction.
3: അങ്ങനെ കരിയർ ഡെവലപ്മെന്റിനോടൊപ്പം തന്നെ ഈ നല്ല നല്ല പാട്ടുകളിലൂടെയൊക്കെ കടന്നു പോയിക്കൊണ്ടേ നമ്മൾ ഇരിക്കുകയാണ്. ബാക്ക് ടു റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷൻ ആണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് നേരെ മറ്റൊരു ജോലി വേക്കൻസിയിലേക്ക് പോകാം. ശാസ്താംകോട്ടയിലെ ആൺകുട്ടികൾക്കായുള്ള പ്രീ മെട്രിക് ഹോസ്റ്റൽ വാർഡൻ കുക്ക്, കുന്നത്തൂരിലെ പെൺകുട്ടികൾക്കായുള്ള പ്രീ മെട്രിക് ഹോസ്റ്റലിലേക്ക് കുക്ക്, പോരുവഴി പ്രീ മെട്രിക് ഹോസ്റ്റലിലേക്ക് കുക്ക്, വാച്ച് വുമൺ എന്നീ തസ്തികയിലേക്ക് ഒഴിവുണ്ട്. ദിവസ വേതന അടിസ്ഥാനത്തിലാണ് നിയമനം. എല്ലാ ഹോസ്റ്റലുകളിലേക്കും ട്യൂഷൻ ടീച്ചർമാരെയും നിയമിക്കുന്നുണ്ട് കേട്ടോ. കൂടുതൽ വിവരങ്ങൾക്കായി 9188593589 എന്ന നമ്പറിലേക്കോ 9605991661 എന്ന നമ്പറിലേക്കോ, അതുമല്ലെങ്കിൽ 9747158501 എന്ന നമ്പറിലേക്കോ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ ഈ സമയം ഒരുപാട് വൈകിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഒരുപാട് ജോലി വേക്കൻസിയിലൂടെയൊക്കെ കടന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ വേഗം തന്നെ നിങ്ങൾ പോയി അപ്ലൈ ചെയ്ത് ോട്ടോ. ഇത്രയും നേരം നിങ്ങൾക്കൊപ്പം കൂടെ തന്നെ ഉണ്ടായിരുന്നത് നിങ്ങളുടെ സ്വന്തം ഐശ്വര്യയായിരുന്നു. വീണ്ടും തുടർന്നും കേട്ടുകൊണ്ടേ ഇരിക്കൂ എന്റെ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: ദൈവത്തിന്റെ ഓരോരോ കളികള് നോക്കണേ. നമ്മുടെ വിദ്യാധരന് കിട്ടിയ പണി കണ്ടോ?
1: അതൊന്നും കാര്യമാക്കണ്ട, അവന്റെ കൂടെ ജോലി ചെയ്ത് രവി മണങ്ങിയ കാര്യമല്ലയോ താൻ പറഞ്ഞത്?
0: അതെ, മാറിയെന്ന് മാത്രമല്ലല്ലോ വിദ്യാധരൻ ചെയ്തത്, അതേ തൊഴിൽ തന്നെ പിണങ്ങിപ്പോയ രവി തുടങ്ങിയല്ലോ.
1: താൻ ഇനി തിരിച്ചൊന്ന് ചിന്തിച്ചേ, വിദ്യാധരൻ ഒരു പണി ഇല്ലാതിരുന്ന കാലത്ത് അവനെ വിളിച്ചോണ്ട് പോയി കൂടെ നിർത്തി പണി പഠിപ്പിച്ചവന വിൻസെന്റ്. അവസാനം വിൻസെന്റുമായി പിണങ്ങിയല്ലേ വിദ്യാധരൻ വേറെ സ്ഥാപനം തുടങ്ങിയത്?
0: അത് ശരിയാ. അതുപോലല്ലയോ കോന്നന്റെ കടയെ തൂക്കാൻ നിന്ന ബാബു ഒരു സുപ്രഭാതത്തിൽ കോന്നനുമായി പിണങ്ങി പുതിയ പലചരക്ക് കട തുടങ്ങിയത്?
1: ആര് എങ്ങനെ തുടങ്ങിയാലും ഓരോരുത്തർക്ക് കിട്ടാനുള്ളൂ, ഓരോർക്ക് കിട്ടും.
0: പണ്ട് ഷൈൻ ബേക്കറിയിൽ കാഷ്യറായിട്ടിരുന്ന സാജൻ ലോണെടുത്ത് വേറെ ബേക്കറി തുടങ്ങി. ഒരു മാസത്തിനുള്ളിൽ അത് അടച്ചു പൂട്ടി.
1: ഷൈൻ ബേക്കറി ഇപ്പോഴും മാന്യമായിട്ട് നടത്തിക്കൊണ്ടുപോവുകയും ചെയ്യുന്നു.
0: അയ്യോ, അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്, ഷാജൻ ഇപ്പൊ എവിടാ?
1: കൊറേ നാൾ റൂട്ടോർ നടത്തിയായിരുന്നു.
0: അത് ഒരു വർഷം കഴിഞ്ഞപ്പോ കൊടുത്തില്ലയോ?
1: പിന്നെ കാറ് വാടകയ്ക്ക് തുടങ്ങുന്ന പരിപാടി തുടങ്ങിയായിരുന്നു. അതും ആകെ പ്രശ്നമായി. വാടകയ്ക്കെടുത്തവരാരണ്ട് കാറിൽ സ്പിരിറ്റ് കയറ്റി, അത് പോലീസ് പിടിച്ചു. സായനും കോടതി കറണ്ട് വന്നു, പിന്നെ അതും അങ്ങ് നിർത്തി.
0: മാന്യമായിട്ട് ആ ട്യൂട്ടോറൽ നടത്തിക്കൊണ്ട് പോയാ പോരായിരുന്നു? എന്ത് അന്തസ്സായിട്ടാ ആ സ്ഥാപനം ജോണി സാർ ഇപ്പൊ നടത്തിക്കൊണ്ട് പോകുന്നത്?
1: ചിലരങ്ങനെയാ, തൊട്ടതെല്ലാം നഷ്ടത്തിലേ കലാശിച്ചു. അങ്ങനെയുള്ളവർ ഒരിടത്ത് ഉറച്ചു നീക്കത്തില്ല. ആ വാടാരണേ എവിടെ പോയിട്ട് വരുന്നടാ?
2: പ്രസ്സിലെ കാശ് കൊടുക്കാനുണ്ടായിരുന്നു മാവാ.
0: എന്തോ ആയാലും നിങ്ങളുടെ ക്ലബിന്റെ ചരിത്രത്തിൽ ഇതുപോലെ സംഭവം ഉണ്ടായിട്ട്.
2: ശരിയാ മാവി, ആരുടെ കൊറ്റവാ? ഞങ്ങൾ എക്സിക്യൂട്ടീവ് ഞങ്ങൾ വല്ല തെറ്റും ചെയ്തതാണോ?
1: ഇതാരട ഈ പ്രശ്നം ഉണ്ടാക്കിയത്
2: പറയാ അമ്മാവാ. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിയേ, രണ്ടു വർഷം കൊണ്ട് ഞങ്ങളുടെ ക്ലബ്ബുകാർ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് ഈ നാട്ടുകാർക്ക് മുഴുവൻ അറിയാവുന്ന കാര്യമില്ലയോ? അതൊക്കെ
0: ഞങ്ങൾ രണ്ടും കൂടെ അക്കാര്യം എപ്പോഴും ഇവിടെ പറയും. പുതിയ കെട്ടിടം വന്നപ്പോ തന്നെ ഐശ്വര്യമായി.
2: കെട്ടിടം പണിയൊന്നും മാത്രമല്ല അമ്മാവി, പലരെയും പോയി കണ്ട് സ്പോർട്സിന് വേണ്ട ഐറ്റങ്ങൾ എല്ലാം സ്പോൺസർ ചെയ്യിച്ച്, എന്നിട്ടേ ട്രെയിനിയെ കൊണ്ടുവന്ന വോളിബോൾ പരിശീലിപ്പിച്ചത്.
1: അതുകൊണ്ട് നേട്ടമുണ്ടായല്ലോ, ജില്ലാതലത്തിലും സംസ്ഥാനതലത്തിലും ഒക്കെ സമ്മാനം വാങ്ങിക്കൂട്ടിയില്ലേ?
2: നിർധനരായ നാല് കുട്ടികളുടെ ഉപരിപഠനത്തിനുള്ള ധനസഹായം ഞങ്ങൾ എക്സിക്യൂട്ടീവ് അംഗങ്ങള് നൽകുന്നതും ക്ലബിന്റെ പേരില്ല.
0: അതൊന്നും നാട്ടുകാരോർക്കത്തില്ല.
2: പൊതുയോഗം കൂടുമ്പോൾ ഒരാള് എഴുന്നേറ്റ് ഇന്ന് ചെയ്തു കൂട്ടിയ നല്ല കാര്യങ്ങൾക്ക് ഒരു അഭിനന്ദനം പോലും പറയത്തില്ല മാവി.
0: അയ്യോ, അത് പറയത്തില്ല, അത് പ്രതീക്ഷിക്കുകയും വേണ്ട. നല്ല കാര്യങ്ങൾക്ക് പിന്താങ്ങാനും നാവും കൈയും പൊങ്ങത്തില്ല. അതേസമയം ആക്ഷേപിക്കാനാണെങ്കിൽ ആയിരം നാവാ.
2: അത് തന്നെ പൊതുയോഗത്തിലും സംഭവിച്ചത്. പ്രവർത്തന റിപ്പോർട്ടെല്ലാം വായിച്ചു കഴിഞ്ഞപ്പോഴേ നമ്മുടെ കിണറിന്റെ വടക്കേറ്റത്തെ രാജു അങ്ങ്
1: എഴുന്നേറ്റ്. ചെറുപ്പക്കാരനാ,
2: പഴയ ന്യൂസ് പേപ്പറ് സ്ഥിരമായിട്ട് ഒരാൾക്ക് തന്നെ കൊടുക്കുന്നതേ കമ്മീഷണം കിട്ടാനല്ലയോ.
0: അവന്റെ മോന്തക്കൊരു തട്ടു കൊടുക്കാൻ വരുന്ന
2: അവനത് പറഞ്ഞപ്പോഴും അവനെ സപ്പോർട്ട് ചെയ്യാനും കുറെ ആളുണ്ടായിരുന്നു.
1: അത് കാണും, ന്യായവും അന്യായവും തിരിച്ചറിയാത്തൊരു സപ്പോർട്ട് ചെയ്യും.
2: അമ്മാവ് ആ ക്ലബിൽ വരുത്തുന്ന പേപ്പറിനെ മാസാമാസം കാശ് കൊടുക്കുന്ന നമ്മുടെ വിനോദ, പഴയ പത്രം വിൽക്കുന്നതിന്റെ കാശ് ക്ലബിലെ ഫണ്ടിലേക്കാ പോകുന്നത്.
1: ഒന്ന് ആലോചിച്ചു നോക്കിയേ, ഏക്കർ കണക്കിന് വസ്തു ഉള്ളവൻ ആ വിനോദ്, പഴയ പത്രം വിൽക്കുന്നതിന്റെ കോളേമുക്ക കാശ് അവനെന്തിനാ?
2: അവസാനം ബഹളം കൂടിയപ്പോ രക്ഷാധികാരി സെബാസ്യ സാർ എഴുന്നേറ്റ് ഒരു നിർദ്ദേശം അങ്ങ് പറഞ്ഞു, അടുത്ത മാസം മുതൽ പത്രത്തിന്റെ കാശ് രാജു കൊടുക്കണം, വിൽക്കാനുള്ള ചുമതലയും രാജു ഏക്കാൻ പറഞ്ഞു.
1: എന്നിട്ടവൻ ഏറ്റോ?
2: ആ ഏക്കാനോ ഫസ്റ്റ്. ഇത് അതൊന്നുമല്ല അടിസ്ഥാന കാര്യം, അവനെ എങ്ങനെയെങ്കിലും ഭരണസമിതിയിൽ ഒന്ന് വരണം, അത് നടക്കത്തോ ഇല്ല.
0: കസാര വേണം, പ്രവർത്തിക്കാൻ വയ്യ. വിമർശിക്കാൻ മുൻപന്തിയിലും വാചകം കൊണ്ട് ഗോപുരം തീർക്കും മേനിവിയർക്കാൻ മനസ്സും വരില്ല.

0: എന്റെ റേഡിയോ 91.2 ചുറ്റുവട്ട വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ഞാൻ ഗോപിക. SSLC ഫലപ്രഖ്യാപനവും പാഠപുസ്തക വിതരണവും വൈകില്ലെന്ന ഉറപ്പുമായി പൊതുവിദ്യാഭ്യാസ വകുപ്പ്. SSLC പരീക്ഷാ ഫലം നേരത്തെ നിശ്ചയിച്ച പോലെ വെള്ളിയാഴ്ച തന്നെ പ്രഖ്യാപിക്കുമെന്ന് ചൊവ്വാഴ്ച ചേർന്ന വിദ്യാഭ്യാസ ഗുണമേന്മ സമിതിയിൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ NSK ഉമേഷ് അറിയിച്ചു. ഹയർ സെക്കൻഡറി ഫലവും സമയത്ത് തന്നെ പ്രസിദ്ധീകരിക്കും. അച്ചടി പൂർത്തിയാക്കി പാഠപുസ്തകങ്ങൾ സ്കൂൾ തുറക്കുന്ന June 1 മുൻപ് വിതരണം പൂർത്തിയാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. സ്കൂൾ കെട്ടിടങ്ങളുടെ ഫിറ്റ്നസുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ ചീഫ് സെക്രട്ടറി ഇന്ന് കളക്ടർമാരുടെ യോഗം വിളിച്ചിട്ടുണ്ട്. സ്ഥലംമാറ്റ നടപടികളും വേഗത്തിലാക്കും. കെടെക് ഫലവും ഉടൻ പ്രസിദ്ധീകരിക്കുമെന്ന് ഡയറക്ടർ ഉറപ്പു നൽകി. സംസ്ഥാനത്ത് വേനൽമഴ എത്തിയതോടെ ചൂട് കുറഞ്ഞെങ്കിലും ഇടിമിന്നലിനോട് കരുതൽ വേണം. മഴയോടൊപ്പം മിന്നൽ എത്തുമെന്നതാണ് കാരണം. ആഗോളതാപനത്തിന്റെയും കാലാവസ്ഥാ മാറ്റത്തിന്റെയും ഭാഗമായി ഇടിമിന്നലുകളുടെ എണ്ണവും തീവ്രതയും കൂടാൻ സാധ്യതയുണ്ടെന്ന് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മുന്നറിയിപ്പ്. ഏപ്രിൽ മെയ് മാസങ്ങളിൽ വേനൽ മഴയോടൊപ്പം ഒക്ടോബർ നവംബർ കാലത്ത് തുലാവർഷത്തോടൊപ്പവുമാണ് സംസ്ഥാനത്ത് ഇടിമിന്നൽ ശക്തമാകുന്നത്. മിന്നലിൽ സംസ്ഥാനത്ത് വർഷം ശരാശരി 71 പേർ മരിക്കുന്നതായാണ് ദേശീയ ഭൌമശാസ്ത്ര പഠന കേന്ദ്രത്തിന്റെ കണക്ക്. മിന്നലേറ്റ് വളർത്തുമൃഗങ്ങൾ ചാകുന്നതും വീടുകൾക്ക് നാശനഷ്ടമുണ്ടാകുന്നതും വൈദ്യുതോപകരണങ്ങൾക്കും നാശമുണ്ടാകുന്നതും പതിവാണ്. കഴിഞ്ഞ ദിവസം വൈകുന്നേരം മലപ്പുറത്ത് മിന്നലേറ്റ് 4 പേർ മരിച്ചു. 3 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. അതേസമയം കേരളത്തിൽ തെക്കുപടിഞ്ഞാറൻ കാലവർഷം നേരത്തെ എത്താൻ സാധ്യത. June 1 സാധാരണ തീയതി. ഇത്തവണ അതിനും ദിവസങ്ങൾക്ക് മുമ്പ് എത്താനുള്ള അനുകൂല സാഹചര്യങ്ങളാണ് നിലവിലുള്ളത്. കാലവർഷം ഈ ആഴ്ച അവസാനത്തോടെ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ എത്താനുള്ള അനുകൂല സാഹചര്യമുള്ളതായി കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. സാധാരണയായി May 20 ഇവിടെ എത്താറ്. ഇത്തവണ 15 തീയതിയോടെ എത്തിയേക്കാം. ആൻഡമാനിലെത്തിയാൽ സാധാരണ 10 ദിവസമാണ് കേരളത്തിൽ കാലവർഷം തുടങ്ങാൻ എടുക്കാറ്. മറ്റ് പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടായില്ലെങ്കിൽ മെയ് അവസാനയാഴ്ച കേരളത്തിൽ മഴ തുടങ്ങിയേക്കും. ഇത് സംബന്ധിച്ച് വകുപ്പ് അന്തിമ പ്രവചനം നടത്തിയിട്ടില്ല. 14 മുതൽ കേരളത്തിൽ കനത്ത മഴ പ്രതീക്ഷിക്കാം. മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വേഗതയിൽ കാറ്റടിക്കാനും സാധ്യതയുണ്ട്. അതിനുശേഷം മഴയുടെ ശക്തി കുറയാനാണ് സാധ്യത. പിന്നീട് മെയ് അവസാനത്തോടെ മഴ സജീവമാകും. സ്ത്രീകളെ ബാധിക്കുന്ന ഗർഭാശയഗള ക്യാൻസർ പ്രതിരോധത്തിനായുള്ള HPV വാക്സിനേഷൻ ക്യാമ്പയിൻ May 31 വരെ ഉണ്ടാകും. എല്ലാ സർക്കാർ ആരോഗ്യ കേന്ദ്രങ്ങളിലും സൌജന്യമായ വാക്സിൻ എടുക്കാം. 14 തികഞ്ഞവർ മുതൽ 15 വയസ്സും 3 മാസവും വരെ പ്രായമുള്ള പെൺകുട്ടികൾക്കാണ് ഒറ്റ ഡോസ് വാക്സിൻ. പ്രാഥമിക കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ, താലൂക്ക്, ജില്ലാ ആശുപത്രികൾ എന്നിവിടങ്ങളിൽ നിന്ന് ലഭിക്കും. കൃത്യസമയത്ത് വാക്സിൻ സ്വീകരിക്കുന്നതിലൂടെ 90% രോഗസാധ്യത ഒഴിവാക്കാം. നിശ്ചിത പ്രായപരിധിക്കുള്ളിലുള്ള എല്ലാ പെൺകുട്ടികളും വാക്സിൻ സ്വീകരിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. ഇറക്കുമതി തീരുവ കുത്തനെ ഉയർത്തിയതിനു പിന്നാലെ സംസ്ഥാനത്ത് റെക്കോർഡ് കുതിപ്പുമായി സ്വർണവില. ഗ്രാമിന് ഒറ്റയടിക്ക് 1275 രൂപയും പവന് 10,200 രൂപയുമാണ് കുതിച്ചുയർന്നത്. ഇതോടെ 1 ഗ്രാം സ്വർണത്തിന് 15,390 രൂപയിലും പവന് 1,23,120 രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത്. ചുറ്റുവട്ട വിശേഷങ്ങൾ പൂർണ്ണമാകുന്നു. കാതോർത്തുകൊണ്ടേയിരിക്കൂ KRDA കമ്മ്യൂണിറ്റി എന്റെ റേഡിയോ 91.2.
1: ഇന്ത്യൻ ഇന്റർനാഷണൽ സ്കൂൾ, ആധുനിക അധ്യാപന രീതി, മികച്ച പഠന സൌകര്യങ്ങളുമായി LKG to +2 ക്ലാസുകൾ, പാഠ്യേതര പദ്ധതികൾ, ജീവിതാച്ചടക്കമുള്ള ഒരു പുതിയ തലമുറയെ സൃഷ്ടിക്കുന്ന സേഫ് ക്യാമ്പസ്, ഹോളി ട്രിനിറ്റി ആംഗ്ലോ ഇന്ത്യൻ ഇന്റർനാഷണൽ സ്കൂൾ, തേവലക്കര, കൊല്ലം. ഗ്യാരണ്ടി എഡ്യൂക്കേഷൻ, ഗ്യാരണ്ടി ജനറേഷൻ.
2: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡൻ ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
3: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.

0: ദേ ഈ ബില്ലെന്ന് നോക്കിയേ,
1: എന്തുവടി ഇത്?
0: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സൂപ്പർ മാർക്കറ്റാ കരുനാഗപ്പള്ളിയിലെ ചോയ്സ് എന്ന് ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾ എന്നെ കളിയാക്കി ചിരിച്ചില്ലയോ?
1: എല്ലാത്തിനും വിലക്കുറവാണ്.
0: ദേ നോക്കു മനുഷ്യ, പലവ്യഞ്ജന സാധനങ്ങൾക്കും സ്റ്റേഷനറി സാധനങ്ങൾക്കും ഒക്കെ വിലക്കുറവാ.
1: നിനക്ക് തൃപ്തിയായെങ്കിൽ നീ ഇനി ചോയ്സിൽ തന്നെ അങ്ങ് വാങ്ങിച്ചോ.
0: സാധാരണക്കാരുടെ സൂപ്പർ മാർക്കറ്റാ. ഒരിക്കൽ ചോയ്സിന് സാധനം വാങ്ങുന്നവർ പിന്നെ അവിടുന്നേ വാങ്ങും.
2: ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുമൂട് ആൻഡ് അടൂർ.
3: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ നെഫ്രോളജി വിഭാഗത്തിൽ 24 മണിക്കൂർ എമർജൻസി ഡയാലിസിസ് യൂണിറ്റും വിട്ടുമാറാത്ത തീവ്ര കിഡ്നി പ്രശ്നങ്ങൾക്ക് ലോകോത്തര ചികിത്സയും.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
4: എന്താ ചൂട്, ഒരു എ സി വാങ്ങിയാലോ? എവിടെയെങ്കിലും നല്ല ഓഫർ ഉണ്ടോടാ?
5: പിന്നെ ഇല്ലേ, നമ്മുടെ രശ്മി ഹാപ്പി ഹോമിൽ സമ്മർ കൂൾ ഓഫർ സ്റ്റാർട്ട് ചെയ്തല്ലോ. പുതിയ എ സികൾക്ക് 19,990 രൂപ മുതലും പ്രമുഖ ബ്രാൻഡുകളുടെ എ സികൾ വാങ്ങുമ്പോൾ ഡിസ്കൗണ്ടുകൾക്ക് പുറമെ 5,000 രൂപ വരെ ക്യാഷ് ബാക്കും. 5 വർഷത്തെ ഫുൾ വാറണ്ടിയും കൂടാതെ കാറുകളും സ്കൂട്ടറുകളും ഉൾപ്പെടെ കോടികളുടെ സമ്മാനങ്ങളും.
6: രശ്മി ഹാപ്പി ഹോം, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം, പാരിപ്പള്ളി, ആറ്റിങ്ങൽ. കണ്ടീഷൻ സപ്ലൈ.

0: പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ഇന്ധന ഉപഭോഗം കുറയ്ക്കാനും പരിസ്ഥിതി സൌഹൃദ ബദലുകൾ സ്വീകരിക്കാനും പ്രധാനമന്ത്രി ജനങ്ങളോട് ആഹ്വാനം ചെയ്തിരുന്നു. പ്രധാനമന്ത്രിയുടെ അഭ്യർത്ഥനയെ തുടർന്ന് ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ഡൽഹി എന്നിവിടങ്ങളിലെ മുഖ്യമന്ത്രിമാർ, മന്ത്രിമാർ, എംഎൽഎമാർ തുടങ്ങിയവരും വാഹനങ്ങളുടെ എണ്ണം കുറയ്ക്കാൻ തീരുമാനിച്ചു. ഇറാന്റെ സമാധാന നിർദ്ദേശങ്ങൾ യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തള്ളിയതോടെ വെടിനിർത്തൽ കരാർ കൂടുതൽ പ്രതിസന്ധിയിലായി. ആണവ പദ്ധതികൾ പൂർണ്ണമായും നിർത്തലാക്കണമെന്ന അമേരിക്കയുടെ ആവശ്യം ഇറാൻ അംഗീകരിക്കാത്തതാണ് നയതന്ത്ര സ്തംഭനത്തിന് കാരണം. പശ്ചിമേഷ്യയിലെ സംഘർഷാവസ്ഥയെ തുടർന്ന് ആഗോള വിപണിയിൽ ബ്രെന്റ് ക്രൂഡ് ഓയിൽ വില ബാരലിന് $100 മുകളിലെത്തിയിരിക്കുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് 3 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് ചൈനയിലെത്തും. പ്രസിഡന്റ് ഷീ ജിൻ പിങ്ങുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. അതിനിടെ യുഎഇ പ്രസിഡന്റ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി യുഎസ് പ്രസിഡന്റ് ടെലിഫോൺ സംഭാഷണം നടത്തി. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസസ് 197 പോയിന്റ് ഉയർന്ന് 74,756-ലും നിഫ്റ്റി 82 പോയിന്റ് നേട്ടത്തിൽ 23,461-ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവിലയിൽ വൻ വർധന. പവന് 10,200 രൂപ വർദ്ധിച്ച് 1,23,120 രൂപയും ഗ്രാമിന് 15,390 രൂപയുമാണ് ഇന്നത്തെ വില. സ്വർണ്ണം, വെള്ളി തുടങ്ങിയ ലോഹങ്ങളുടെ വർദ്ധിപ്പിച്ച ഇറക്കുമതി തീരുവ ഇന്ന് മുതൽ പ്രാബല്യത്തിലായി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനത്തിന് വെള്ളിയാഴ്ച തുടക്കമാകും. യുഎഇ, നെതർലാൻഡ്സ്, സ്വീഡൻ, നോർവെ, ഇറ്റലി എന്നീ രാജ്യങ്ങളാണ് സന്ദർശിക്കുന്നത്. യുഎഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. സന്ദർശനത്തിന്റെ 2ാം പാദത്തിൽ നെതർലൻഡ്സിലെത്തുന്ന ശ്രീ മോദി വില്യം അലക്സാണ്ടർ രാജാവിനെയും പ്രധാനമന്ത്രി റോബ് യട്ടനെയും

0: ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നേരിടും. രാത്രി 7:30 റായ്പൂരിലാണ് മത്സരം. കേരളത്തിൽ ശനിയാഴ്ച വരെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ മുതൽ മഴ കനക്കുമെന്നാണ് മുന്നറിയിപ്പ്. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ വേനൽ മഴയെ തുടർന്ന് വൻ നാശനഷ്ടം. എറണാകുളം ജില്ലയിൽ 10 വീടുകൾ തകർന്നു. നിരവധി വാഹനങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചു. മലപ്പുറം മങ്കടയിൽ ഇന്നലെ ഇടിമിന്നലേറ്റ് 4 വിദ്യാർത്ഥികൾ മരിച്ചു. കൊല്ലം ജില്ലയിൽ ശക്തമായ കാറ്റിലും മഴയിലും വ്യാപക നാശനഷ്ടങ്ങളുണ്ടായി. വിശദാംശങ്ങളുമായി ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ് ലാൽ.
1: ശാസ്താംകോട്ട മുതുവിലാക്കാട് ഓടിക്കൊണ്ടിരുന്ന കാറിന് മുകളിൽ മരം വീണു. യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. കൊട്ടാരക്കരയിൽ പരസ്യബോർഡ് ഹൈ വോൾട്ടേജ് ലൈനിലേക്ക് വീണ് പുലമണ്ണിൽ വൈദ്യുതി ബന്ധം തകരാറിലായി. കരുനാഗപ്പള്ളിയിൽ പലയിടത്തും മരങ്ങൾ കടപുഴകി. ചിറ്റുമൂല നഴ്സറിമുക്കിൽ മരം വീണ് പുതിയകാവ് ചക്കുവള്ളി റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടു. കുളത്തൂപ്പുഴയിൽ കനത്ത മഴയ്ക്കൊപ്പം വീശിയ കാറ്റിൽ മരക്കൊപ്പൊടിഞ്ഞ് ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലേക്ക് വീണു. പത്തനാപുരം, കുന്നിക്കോട്, കോട്ടവട്ടത്ത് ഇടിമിന്നലേറ്റ് ഗൃഹോപകരണങ്ങൾ കത്തിനശിച്ചു. മഴയും ശക്തമായ കാറ്റും പലയിടത്തും വ്യാപകമായ കൃഷിനാശത്തിനും ഇടയാക്കിയിട്ടുണ്ട്.
0: മങ്കടയിൽ ഇടിമിന്നലേറ്റ് വിദ്യാർത്ഥികൾ മരിച്ച സംഭവത്തിൽ അനുശോചനം അറിയിച്ച് മുൻ മുഖ്യമന്ത്രിയും സിപിഐഎം പോളിറ്റ് ബ്യൂറോ അംഗവുമായ പിണറായി വിജയൻ. ദുരന്തത്തിനിരയായവരുടെ കുടുംബങ്ങൾക്ക് അർഹമായ നഷ്ടപരിഹാരം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ ബന്ധപ്പെട്ടവർ സ്വീകരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഇടിമിന്നൽ മുന്നറിയിപ്പുകൾ ഗൌരവത്തോടെ കണ്ട് സുരക്ഷാ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണമെന്ന് അദ്ദേഹം അഭ്യർത്ഥിച്ചു. ആകാശവാണി 90th വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരം നിലയം ഞായറാഴ്ച സൈക്ലത്തോൺ സംഘടിപ്പിക്കുന്നു. രാവിലെ 7:30 കവടിയാർ നിന്ന് ആരംഭിക്കുന്ന സൈക്ലത്തോൺ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹർലേക്കർ ഫ്ളാഗ് ഓഫ് ചെയ്യും. മാനവീയം വീഥി, നിയമസഭാ മന്ദിരം, സ്റ്റാച്യു വഴി ആകാശവാണി വരെയാണ് സൈക്ലത്തോൺ. ആകാശവാണി 90th വാർഷികത്തിന്റെ ഭാഗമായി പ്രക്ഷേപണത്തിന്റെ 75 വർഷങ്ങൾ പിന്നിട്ട കോഴിക്കോട് നിലയം മിനി ലിറ്ററേച്ചർ ഫെസ്റ്റ് ലെഗസി 2026 സംഘടിപ്പിച്ചു. കവി പി പി ശ്രീധരനുണ്ണി ആമുഖ പ്രഭാഷണം നടത്തി. ഇടവമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട നാളെ തുറക്കും. വൈകിട്ട് 5 തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി പ്രസാദ് ഇഡി നട തുറന്ന് ദീപം തെളിയിക്കും. ഇടവമാസ പൂജകൾ പൂർത്തിയാക്കി ഈ മാസം 19 നട അടയ്ക്കുക. കൊല്ലം ചാത്തന്നൂരിൽ എംഡിഎംഎ കടത്ത് പിടിക്കാൻ ശ്രമിച്ച പോലീസ് സംഘത്തിനു നേരെ കാറിടിച്ച് കയറ്റി. ഒരു പോലീസ് ഉദ്യോഗസ്ഥന് പരിക്കേറ്റു. ഡാൻസപ്പ് സംഘം സാഹസികമായി പിടികൂടിയ കാരങ്കോട് സ്വദേശി സനോജിൽ നിന്നും 10 എംഡിഎംഎ കണ്ടെടുത്തു. വയനാട് ചീരാലിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവയുടെ ആക്രമണത്തിൽ വളർത്തുപോത്ത് ചത്തു. മുത്താച്ചി കുനിയിൽ ബൈജുഷ് ബാബുവിന്റെ പോത്തിനെയാണ് കടുവ ആക്രമിച്ചത്. വനപാലക സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. മുൻ കേന്ദ്രമന്ത്രി മുലായം സിംഗ് യാദവിന്റെ മകനും സമാജ്വാദി പാർട്ടി മേധാവി അഖിലേഷ് യാദവിന്റെ സഹോദരനുമായ പ്രതീക് യാദവ് അന്തരിച്ചു. 38 വയസ്സായിരുന്നു. ബിജെപി നേതാവും ഉത്തർപ്രദേശ് വനിതാ കമ്മീഷൻ ഉപാധ്യക്ഷയുമായ അപർണ ബിഷ്ത് യാദവാണ് ഭാര്യ. മുഖ്യമന്ത്രി പ്രഖ്യാപനം കാത്ത് കേരളം. ഡൽഹിയിൽ അവസാനവട്ട ചർച്ചകൾ ഊർജ്ജിതം. തമിഴ്നാട്ടിൽ വിശ്വാസ വോട്ട് നേടി വിജയിയുടെ നേതൃത്വത്തിലുള്ള ടിവികെ സർക്കാർ. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ഇന്ധനോപഭോഗം കുറയ്ക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രധാനമന്ത്രിയുടെ അകമ്പടി വാഹനങ്ങളുടെ എണ്ണം വെട്ടിക്കുറച്ചു. സ്വർണവിലയിൽ വൻകുതിപ്പ്. പവന് ഇന്ന് കൂടിയത് 10,200 രൂപ. സംസ്ഥാനത്ത് ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റും തുടരും. വേനൽ മഴയെ തുടർന്ന് വിവിധ ജില്ലകളിൽ വ്യാപക നാശനഷ്ടം. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
2: ചിന്തയും പാട്ടുകളുമായി കേൾക്കൂ എൻ റേഡിയോ 91.2. ഓച്ചിറയുടെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൌകര്യങ്ങളോടെ സിംഗിൾ, ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ് 8111828081. ചിത്രരചനയിൽ താൽപര്യമുള്ള കുട്ടികൾക്കായി കരുനാഗപ്പള്ളി വർണ്ണം ചിത്രരേഖ സ്കൂൾ ഓഫ് ആർട്സിൽ പ്രസിദ്ധ ചിത്രകാരൻ അനിവർണത്തിന്റെ നേതൃത്വത്തിൽ വെക്കേഷൻ ക്ലാസ് April 1 ആരംഭിക്കുന്നു. 666 വേൾഡ് റെക്കോർഡുള്ള എങ്കിൽ മടിച്ചു നിൽക്കാതെ അഡ്മിഷനായി വിളിക്കുക 9946124815 9496161815.
3: ഈ വെക്കേഷന് കുട്ടികൾക്കൊരു ചോക്ലേറ്റ് മഴയുമായി സ്നിക്കേഴ്സ് ആൻഡ് ഗാലക്സി പ്രസൻസ് ലുലു ബിഗ് ചോക്കോ ഡേയ്സ് പവർഡ് ബൈ കാഡ്ബറി, ഫെറോ റോഷർ ആൻഡ് നെസ്ലെ. അസോസിയേറ്റ് സ്പോൺസർ ഡാർക്ക് ഫാന്റസി.
4: നിരവധി ബ്രാൻഡുകളുടെ ചോക്ലേറ്റ്സ് ആൻഡ് പ്രൊഡക്ട്സ്, അട്രാക്റ്റീവ് ഡിസ്പ്ലേസ് ആൻഡ് സെയിൽ, മികച്ച ഓഫറുകൾ, ഡിസ്കൗണ്ടുകൾ, ഒപ്പം മനസ്സ് നിറയ്ക്കുന്ന

0: ലുലു ബിഗ് ചോക്കോ ഡേയ്സ് നേരിട്ട് ആസ്വദിക്കാൻ മെയ് 8 മുതൽ 17 വരെയുള്ള തീയതികളിൽ സന്ദർശിക്കൂ ലുലു ഡെയിലി ഡ്രീംസ് മോൾ കൊട്ടിയം.
1: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേ പാടൻസ് ഗോൾഡൻ ഡയമണ്ട്സ് കരുനാഗപ്പള്ളി.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. കേരളത്തിന് പുതിയ മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ തീരുമാനം ഇന്നുണ്ടായേക്കും. മുസ്ലീം ലീഗിന്റെ അടിയന്തര നേതൃയോഗം ഇന്ന് പാണക്കാട് ചേർന്നു. തമിഴ്നാട് നിയമസഭയിലെ വിശ്വാസ വോട്ടെടുപ്പിൽ വിജയം നേടി ജോസഫ് വിജയുടെ നേതൃത്വത്തിലുള്ള ടി വി കെ സർക്കാർ. പുതുച്ചേരി മുഖ്യമന്ത്രിയായി എൻ രംഗസ്വാമി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തു. പശ്ചിമേഷ്യൻ ഇന്ധന പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ അകമ്പടി വാഹനങ്ങളുടെ എണ്ണം ഗണ്യമായി കുറച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സ്വർണത്തിന്റെയും മറ്റ് വിലപിടിപ്പുള്ള ലോഹങ്ങളുടെയും ഇറക്കുമതി തീരുവ വർദ്ധിപ്പിച്ച കേന്ദ്ര സർക്കാർ. സ്വർണവില കുതിച്ചുയരുന്നു. പവന് 10,200 രൂപയുടെ വർധന. ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്ന ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിന് ന്യൂഡൽഹിയിൽ നാളെ തുടക്കം. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നേരിടും. വാർത്തകൾ വിശദമായി. കേരളത്തിന് പുതിയ മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ തീരുമാനം ഇന്നുണ്ടായേക്കും. ഇത് സംബന്ധിച്ച ചർച്ചകൾ ന്യൂഡൽഹിയിൽ അവസാനഘട്ടത്തിലാണ്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കെ സി വേണുഗോപാൽ, രമേശ് ചെന്നിത്തല, വി ഡി സതീശൻ എന്നിവരുടെ പേരുകളാണ് പ്രധാനമായും പരിഗണനയിലുള്ളത്. എംഎൽഎമാരിൽ നിന്നും അഭിപ്രായം ആരാഞ്ഞശേഷം മൂന്ന് നേതാക്കളുമായും ഹൈക്കമാൻഡ് ചർച്ച നടത്തിയിരുന്നു. കെ പി സി സി മുൻ അധ്യക്ഷന്മാരുടെയും വർക്കിംഗ് പ്രസിഡന്റുമാരുടെയും അഭിപ്രായവും ഹൈക്കമാൻഡ് ഇന്നലെ ചോദിച്ചറിഞ്ഞു. സംസ്ഥാനത്തെ മുഖ്യമന്ത്രി ചർച്ചയിൽ അനിശ്ചിതത്വം തുടരുന്നതിനിടെ മുസ്ലീം ലീഗിന്റെ അടിയന്തര നേതൃയോഗം ഇന്ന് പാണക്കാട് ചേർന്നു. മുഖ്യമന്ത്രി പ്രഖ്യാപനം ഇന്നുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി യോഗശേഷം മാധ്യമങ്ങളോട് പറഞ്ഞു. ഈ തീരുമാനം വന്നശേഷം മറ്റ് കാര്യങ്ങൾ നിശ്ചയിക്കാൻ ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളെ ചുമതലപ്പെടുത്തിയതായും അദ്ദേഹം പറഞ്ഞു. വിഷയത്തിൽ സോണിയാഗാന്ധി മുസ്ലീം ലീഗുമായി സംസാരിച്ചിട്ടില്ലെന്നും അദ്ദേഹം അറിയിച്ചു. ലീഗിന്റെ മന്ത്രിസ്ഥാനങ്ങളിലേക്ക് പി കെ കുഞ്ഞാലിക്കുട്ടി, പി കെ ബഷീർ, കെ എം ഷാജി, എൻ ഷംസുദ്ദീൻ എന്നിവരുടെ പേരുകൾക്ക് മുൻഗണന ലഭിക്കുന്നതായാണ് സൂചനകൾ. അഞ്ചാം മന്ത്രിസ്ഥാനം ലഭിക്കുകയാണെങ്കിൽ എ കെ എം അഷ്റഫിനെ പരിഗണിക്കാനാണ് സാധ്യത. തമിഴ്നാട് നിയമസഭയിൽ നടന്ന വിശ്വാസ വോട്ടെടുപ്പിൽ വിജയം നേടി ജോസഫ് വിജയുടെ നേതൃത്വത്തിലുള്ള ടി വി കെ സർക്കാർ. വോട്ടെടുപ്പിൽ 144 എംഎൽഎമാർ വിജയിക്ക് അനുകൂലമായി വോട്ട് ചെയ്തു. 22 പേർ എതിർത്ത് വോട്ട് രേഖപ്പെടുത്തിയപ്പോൾ 5 പേർ വിശ്വാസ വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്നു. ഡി എം കെ അംഗങ്ങൾ സഭയിൽ നിന്നും വാക്കൌട്ട് ചെയ്തു. പുതുച്ചേരി മുഖ്യമന്ത്രിയായി എ ഐ എൻ ആർ സി നേതാവ് എൻ രംഗസ്വാമി സത്യപ്രതിജ്ഞ ചെയ്തു. ലോക് നിവാസിൽ നടന്ന ചടങ്ങിൽ ലഫ്റ്റനന്റ് ഗവർണർ കെ കൈലാഷ്നാഥൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തു.
1: ரங்கசாமி கடவுளின் பெயரால் உறுதி கூறுதாவது நான் நேர்முகமாகவோ அல்லது மறைமுகமாகவோ ஒருவருக்கோ அல்லது பலருக்கோ இந்திய ஒன்றியத்தின் புதுச்சேரி ஆட்சி பரப்பின் முதலமைச்சர் என்ற முறையில் என் கவனத்திற்கு கொண்டுவரப்படும் அல்லது எனக்கு தெரியவரும் எந்த செய்தியையும் மேற்கூறிய முதலமைச்சர் என்ற வகையில் என்னுடைய கடமைகளை முறையாக ஆற்றுவதற்கு தேவைப்பட்டவரன்றி தெரிவிக்கவோ அல்லது வெளிப்படுத்தவோ மாட்டேன்.
0: അഞ്ചാം തവണയാണ് എൻ രംഗസ്വാമി പുതുച്ചേരി മുഖ്യമന്ത്രി സ്ഥാനത്തെത്തുന്നത്. ബിജെപി ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ ഉൾപ്പെടെയുള്ള പ്രമുഖർ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്തു. 30 നിയമസഭയിൽ 18 സീറ്റ് നേടിയാണ് എൻ ഡി എ സഖ്യം പുതുച്ചേരിയിൽ തുടർഭരണം നിലനിർത്തിയത്. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്നുള്ള ഇന്ധന പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ അകമ്പടി വാഹനങ്ങളുടെ എണ്ണം ഗണ്യമായി കുറയ്ക്കാൻ നിർദ്ദേശം നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. എസ് പി ജി മാനദണ്ഡപ്രകാരമുള്ള എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും ഉറപ്പുവരുത്തിക്കൊണ്ടാണ് നടപടി. പ്രതിസന്ധിയെ മറികടക്കുന്നതിനായി ഇറക്കുമതി ഇന്ധനത്തെ ആശ്രയിക്കുന്നത് കുറയ്ക്കണം എന്നതടക്കമുള്ള പ്രധാനമന്ത്രിയുടെ അഭ്യർത്ഥനയ്ക്ക് അനുസൃതമായാണ് ഈ നീക്കം. വാഹനവ്യൂഹത്തിൽ സാധ്യമായ രീതിയിൽ ഇലക്ട്രിക് വാഹനങ്ങൾ ഉൾപ്പെടുത്താനും പ്രധാനമന്ത്രി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. പ്രധാനമന്ത്രിയുടെ ആഹ്വാനപ്രകാരം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും വാഹനവ്യൂഹം വലുപ്പം പകുതിയായി കുറച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആഹ്വാനപ്രകാരം ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ഡൽഹി മുഖ്യമന്ത്രിമാരും മന്ത്രിമാരും എംഎൽഎമാരും അടക്കമുള്ള ജനപ്രതിനിധികളും ഔദ്യോഗിക വാഹനങ്ങളുടെ ഉപയോഗം കുറയ്ക്കുന്നതിന് നടപടികൾ പ്രഖ്യാപിച്ചു. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അകമ്പടി വാഹനങ്ങളുടെ എണ്ണം പകുതിയായി കുറയ്ക്കാൻ ഉത്തരവിട്ടു. മെട്രോ സർവീസുകൾ, പൊതുഗതാഗതം എന്നിവയുടെ ഉപയോഗം വർദ്ധിപ്പിക്കുന്നതിനും നിർദ്ദേശമുണ്ട്. സ്വർണത്തിന്റെയും മറ്റ് വിലപിടിപ്പുള്ള ലോഹങ്ങളുടെയും ഇറക്കുമതി തീരുവ വർദ്ധിപ്പിച്ച് കേന്ദ്ര സർക്കാർ. സ്വർണത്തിനും വെള്ളിക്കുമുള്ള തീരുവ 6-ൽ നിന്ന് 15% പ്ലാറ്റിനത്തിന്റേത് 15.4% വർദ്ധിപ്പിച്ചത്. പുതുക്കിയ തീരുവ ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന് ധനമന്ത്രാലയം അറിയിച്ചു. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ വിദേശ നാണയ വിനിമയം കുറയ്ക്കുന്നതിനായി സ്വർണം വാങ്ങുന്നത് ഒഴിവാക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തിരുന്നു. തീരുവ വർദ്ധിപ്പിച്ചതിന് പിന്നാലെ സംസ്ഥാനത്ത് സ്വർണവില കുതിച്ചുയർന്നു. പവന് 10,200 രൂപ വർദ്ധിച്ച 1,23,120 രൂപയും ഗ്രാമിന് 15,390 രൂപയുമാണ് ഇന്നത്തെ വില. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: നീറ്റ് യുജി പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയിൽ CBI അന്വേഷണം ആരംഭിച്ചു. കേസിൽ രാജസ്ഥാൻ പോലീസ് 15 പേരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ക്രമക്കേടിന്റെ സൂത്രധാരനെന്ന് കരുതുന്ന മനീഷ് എന്നയാളെ ഇന്നലെ ജയ്പൂരിൽ നിന്ന് അറസ്റ്റ് ചെയ്തിരുന്നു. ചോദ്യപേപ്പർ വാങ്ങിയെന്ന് സംശയിക്കുന്ന ശുഭം ഖൈർനാർ എന്ന വിദ്യാർത്ഥിയെയും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ചോദ്യപേപ്പർ ചോർച്ചയുണ്ടായെന്ന ആരോപണത്തെ തുടർന്ന് May 3 നടന്ന നീറ്റ് യുജി പരീക്ഷ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഇന്നലെ റദ്ദാക്കിയിരുന്നു. ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്ന 2 ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിന് നാളെ ന്യൂഡൽഹിയിൽ തുടക്കമാകും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ അധ്യക്ഷതയിലാണ് യോഗം. വിശദാംശങ്ങളിലേക്ക്.
3: ബ്രിക്സ് അംഗരാജ്യങ്ങളിലെയും പങ്കാളിത്ത രാജ്യങ്ങളിലെയും വിദേശകാര്യമന്ത്രിമാരും പ്രതിനിധി സംഘത്തലവന്മാരും സമ്മേളനത്തിൽ പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും ബ്രിക്സ് നേതാക്കൾ കൂടിക്കാഴ്ച നടത്തും. പരസ്പര താൽപര്യമുള്ള ആഗോള പ്രാദേശിക വിഷയങ്ങളായിരിക്കും ചർച്ച ചെയ്യുക. യോഗത്തിന് മുന്നോടിയായി ചിലി വിദേശകാര്യമന്ത്രി ഫ്രാൻസിസ്കോ പെരേസ് മെക്കീനയുമായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇന്ന് ചർച്ച നടത്തി. വിപണി വൈവിധ്യവൽക്കരണം, മുൻഗണനാ ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി പ്രോത്സാഹിപ്പിക്കൽ എന്നിവയ്ക്കായി ഉഭയകക്ഷി സഹകരണം ശക്തിപ്പെടുത്തുന്നത് സംബന്ധിച്ച് ചർച്ച നടന്നു. ഇന്ന് ദക്ഷിണാഫ്രിക്ക, ബ്രസീൽ, റഷ്യ എന്നീ രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരുമായും ശ്രീ ജയശങ്കർ കൂടിക്കാഴ്ച നടത്തും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 വിദേശ പര്യടനത്തിന് മറ്റന്നാൾ തുടക്കം. UAE, നെതർലാൻഡ്സ്, സ്വീഡൻ, നോർവേ, ഇറ്റലി എന്നീ രാജ്യങ്ങളാണ് അദ്ദേഹം സന്ദർശിക്കുന്നത്. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്ദ് അൽ നഹ്യാനുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. സന്ദർശനത്തിന്റെ 2 നെതർലാൻഡ്സിലെത്തുന്ന ശ്രീ മോദി വില്യം അലക്സാണ്ടർ രാജാവിനെയും പ്രധാനമന്ത്രി റോബ് എട്ടനെയും സന്ദർശിക്കും. ഞായറാഴ്ച സ്വീഡനും തുടർന്ന് നോർവേയും ഇറ്റലിയും പ്രധാനമന്ത്രി സന്ദർശിക്കും. കൈലാസ് മാനസരോവർ തീർത്ഥാടനത്തിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ളവർ ഈ മാസം 19 മുൻപ് അപേക്ഷിക്കണമെന്ന് വിദേശകാര്യ മന്ത്രാലയം അഭ്യർത്ഥിച്ചു. അപേക്ഷകർക്ക് കൂടുതൽ വിവരങ്ങൾക്കായി ഔദ്യോഗിക വെബ്സൈറ്റായ KMY.gov.in സന്ദർശിക്കാം. IPL ക്രിക്കറ്റിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നേരിടും. റായ്പൂരിൽ രാത്രി 7:30 കളി ആരംഭിക്കുക. ഇന്നലെ നടന്ന മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ 82 തകർത്ത് ഗുജറാത്ത് ടൈറ്റൻസ് പോയിന്റ് പട്ടികയിൽ ഒന്നാമതെത്തി. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 269 ഉയർന്ന് 74,828 നിഫ്റ്റി 99 കൂടി 23,479 വ്യാപാരം തുടരുന്നു. രാജ്യത്ത് ഈ ആഴ്ച അവസാനത്തോടെ തെക്ക് പടിഞ്ഞാറൻ കാലവർഷം എത്തിയേക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തെക്കൻ ബംഗാൾ ഉൾക്കടൽ, ആൻഡമാൻ കടൽ, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എന്നിവയുടെ ചില ഭാഗങ്ങളിൽ കാലവർഷം എത്താൻ അനുകൂല സാഹചര്യമുണ്ടെന്നാണ് കാലാവസ്ഥാ വിഭാഗം വ്യക്തമാക്കിയത്. തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന് മുകളിലായി രൂപപ്പെട്ട ന്യൂനമർദ്ദം 24 മണിക്കൂറിനുള്ളിൽ കൂടുതൽ ശക്തമാകാനും സാധ്യതയുണ്ട്. കേരളത്തിൽ ശനിയാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ മുതൽ മഴ കനക്കുമെന്നാണ് മുന്നറിയിപ്പ്. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. രാജസ്ഥാനിൽ ഉഷ്ണതരംഗ സാധ്യത കണക്കിലെടുത്ത് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. ഗുജറാത്ത്, മഹാരാഷ്ട്ര, പശ്ചിമ മധ്യപ്രദേശ് എന്നിവിടങ്ങളിൽ ഇന്നും നാളെയും ഉഷ്ണതരംഗ മുന്നറിയിപ്പുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് 3 ഔദ്യോഗിക സന്ദർശനത്തിനായി ഇന്ന് ചൈനയിലെത്തും. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ്ങുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. വ്യാപാര ബന്ധം ശക്തിപ്പെടുത്തുന്നതിനായിരിക്കും ചർച്ചയിൽ മുൻഗണന. 2017 ശേഷം ആദ്യമായാണ് ഒരു അമേരിക്കൻ പ്രസിഡന്റ് ചൈന സന്ദർശിക്കുന്നത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് UAE പ്രസിഡന്റ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി ടെലിഫോൺ സംഭാഷണം നടത്തി. പശ്ചിമേഷ്യൻ സംഭവ വികാസങ്ങളുടെ ഗുരുതരമായ പ്രത്യാഘാതങ്ങളും പരിഹാര മാർഗ്ഗങ്ങളും ഇരുവരും ചർച്ച ചെയ്തു. UAE US ബന്ധം ശക്തിപ്പെടുത്തുന്നതിനുള്ള വഴികളെക്കുറിച്ചും ചർച്ച നടന്നു. ജമ്മുകശ്മീരിൽ പൂഞ്ച് ജില്ലയിലെ നിയന്ത്രണ രേഖയിൽ ഇന്നലെയുണ്ടായ നുഴഞ്ഞുകയറ്റ ശ്രമം ഇന്ത്യൻ സൈന്യം പരാജയപ്പെടുത്തി. നടപടിക്കിടെ ഒരു ഭീകരനെ സൈന്യം വധിച്ചു. പ്രതിരോധ സേനയിലെ സേവന കാലാവധി പൂർത്തിയാക്കിയ അഗ്നിവീരുകൾക്ക് സർക്കാർ ജോലികളിൽ സംവരണം നൽകുന്നതിനായി പ്രത്യേക നയം രൂപീകരിക്കാൻ തീരുമാനിച്ച് പഞ്ചാബ് സർക്കാർ. ഇതിനുള്ള രൂപരേഖയും ചട്ടങ്ങളും അന്തിമമാക്കുന്നതിനായി മുതിർന്ന സിവിൽ പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടുന്ന ഉന്നതതല സമിതിക്കും രൂപം നൽകി. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിന് പുതിയ മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ തീരുമാനം ഇന്നുണ്ടായേക്കും. മുസ്ലിം ലീഗിന്റെ അടിയന്തര നേതൃയോഗം ഇന്ന് പാണക്കാട് ചേർന്നു. തമിഴ്നാട് നിയമസഭയിലെ വിശ്വാസ വോട്ടെടുപ്പിൽ വിജയം നേടി ജോസഫ് വിജയുടെ നേതൃത്വത്തിലുള്ള TVK സർക്കാർ. പുതുച്ചേരി മുഖ്യമന്ത്രിയായി എൻ രംഗസ്വാമി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തു. പശ്ചിമേഷ്യൻ ഇന്ധന പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ അകമ്പടി വാഹനങ്ങളുടെ എണ്ണം ഗണ്യമായി കുറച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സ്വർണത്തിന്റെയും മറ്റ് വിലപിടിപ്പുള്ള ലോഹങ്ങളുടെയും ഇറക്കുമതി തീരുവ വർദ്ധിപ്പിച്ച കേന്ദ്ര സർക്കാർ. സ്വർണവില കുതിച്ചുയർന്നു. പവന് 10,200 വർദ്ധന. ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്ന ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിന് ന്യൂഡൽഹിയിൽ നാളെ തുടക്കം. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.

0: സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
1: ദേ ഈ ബില്ലെന്ന് നോക്കിയേ,
2: എന്തുവടി ഇത്?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സൂപ്പർ മാർക്കറ്റാ കരുനാഗപ്പള്ളിയിലെ ചോയ്സ് എന്ന് ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾ എന്നെ കളിയാക്കി ചിരിച്ചില്ലയോ?
2: എല്ലാത്തിനും വിലക്കുറവാണ്.
1: ദേ നോക്കു മനുഷ്യ, പലവ്യഞ്ജന സാധനങ്ങൾക്കും സ്റ്റേഷനറി സാധനങ്ങൾക്കും ഒക്കെ വിലക്കുറവാ.
2: നിനക്ക് തൃപ്തിയായെങ്കിൽ നീ ഇനി ചോയ്സിൽ തന്നെ അങ്ങ് വാങ്ങിച്ചോ.
1: സാധാരണക്കാരുടെ സൂപ്പർ മാർക്കറ്റാ. ഒരിക്കൽ ചോയ്സിന് സാധനം വാങ്ങുന്നവർ പിന്നെ അവിടുന്ന് വാങ്ങും.
3: ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുമൂട് ആൻഡ് അടൂർ.

0: മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഓങ്കോളജി സെന്ററിൽ കീമോതെറാപ്പി, ബയോളജിക് തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, സർജിക്കൽ ഓങ്കോളജി, റേഡിയേഷൻ ഓങ്കോളജി എന്നിവയിലൂടെ ക്യാൻസറിന് ലോകോത്തര ചികിത്സ.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: കരുനാഗപ്പള്ളി താലൂക്കിലെ പ്രമുഖ CBSE സ്കൂളായ ലോർഡ്സ് പബ്ലിക് സ്കൂൾ 24 വയസ്സിലേക്ക് 2026-27 അധ്യയന വർഷത്തെ പ്രീ കെ ജി മുതൽ പ്ലസ് വൺ വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു.
3: എയർ കണ്ടീഷൻ കെ ജി വിംഗിൽ 4 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പ്രീ കെ ജി ആരംഭിച്ചിരിക്കുന്നു. AI ആൻഡ് റോബോട്ടിക്സ് ഉൾപ്പെടെ നൂതന സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തിയുള്ള പഠനം. ഓൾ ഇന്ത്യ പ്രൈവറ്റ് സ്കൂൾ അസോസിയേഷന്റെ ദ ബെസ്റ്റ് എഡ്യൂക്കേറ്റർ അവാർഡ് നേടിയ ഡോക്ടർ സുഷമ മോഹന്റെ നേതൃത്വത്തിൽ അധ്യാപക പ്രതിഭകളിൽ നിന്നും അമ്മയുടെ ഹൃദയ തുടിപ്പോടെ കുഞ്ഞുങ്ങൾ അറിവിന്റെ നീലാകാശത്തിൽ പറന്നുയരട്ടെ.
2: ലോർഡ്സ് പബ്ലിക് സ്കൂൾ, മാർക്കറ്റ് റോഡ്, കരുനാഗപ്പള്ളി.

0: ഈ വെക്കേഷന് കുട്ടികൾക്കൊരു ചോക്ലേറ്റ് മഴയുമായി സ്നിക്കേഴ്സ് ആൻഡ് ഗാലക്സി പ്രസൻസ് ലുലു ബിഗ് ചോക്കോ ഡേയ്സ് പവർഡ് ബൈ കാഡ്ബറി ഫെറോ റോഷർ ആൻഡ് നെസ്ലെ അസോസിയേറ്റ് സ്പോൺസർ ഡാർക്ക് ഫാന്റസി.
1: നിരവധി ബ്രാൻഡുകളുടെ ചോക്ലേറ്റ്സ് ആൻഡ് പ്രൊഡക്ട്സ്, അട്രാക്റ്റീവ് ഡിസ്പ്ലേസ് ആൻഡ് സെയിൽ, മികച്ച ഓഫറുകൾ, ഡിസ്കൗണ്ടുകൾ, ഒപ്പം മനസ്സ് നിറയ്ക്കുന്ന എന്റർടൈൻമെന്റ്സും.
0: ലുലു ബിഗ് ചോക്കോ ഡേയ്സ് നേരിട്ട് ആസ്വദിക്കാൻ മെയ് 8 മുതൽ 17 വരെയുള്ള തീയതികളിൽ സന്ദർശിക്കൂ ലുലു ഡെയിലി ഡ്രീംസ് മോൾ കൊട്ടിയം.
2: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേ പാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.

0: പ്ലസ് വൺ പ്ലസ് ടു അധ്യാപന രംഗത്ത് കരുനാഗപ്പള്ളി താലൂക്കിലെ എല്ലാ സ്കൂളുകളിലെയും ടോപ്പ് സ്കോറുകളും ഏറ്റവും കൂടുതൽ എ പ്ലസുകളും നേടിയ കരുനാഗപ്പള്ളി മാഗസ് ഇപ്പോൾ തടവ ABHS ജംഗ്ഷനിലും ഏറ്റവും മികച്ച അധ്യാപകർ ഏറ്റവും മികച്ച ക്ലാസുകൾ
1: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേ പാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കരുനാഗപ്പള്ളി.

0: ബിഗ് ബഡ്ജറ്റുള്ള വിവിധ കലാ സാമൂഹ്യ സാംസ്കാരിക പരിപാടികളിൽ നിങ്ങൾ കേൾക്കുന്ന വാക്കാണ് സീസൺ 8, സീസൺ 7 എന്നൊക്കെ പറഞ്ഞ്. ഇത് കഷ്ടപ്പാടും പ്രയാസവുമുള്ള പട്ടിണിക്കാരായ മനുഷ്യരെ സഹായിക്കുന്നതിനു വേണ്ടി നാം ഒരുമിച്ച് 8 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച വിശപ്പുരഹിത കരുനാഗപ്പള്ളി 9ാം വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഓരോ കുടുംബത്തിനും ഭക്ഷ്യധാന്യങ്ങൾ അവരുടെ വീടുകളിലേക്കും അവർ നേരിട്ട് തീം വാങ്ങിക്കൊണ്ടുപോകുന്ന ഉദാത്തമായ പരിപാടി. ജാതി മത രാഷ്ട്രീയ ഭേദങ്ങൾക്കപ്പുറത്ത് കഷ്ടപ്പെടുന്ന പ്രയാസപ്പെടുന്ന വീടുകളെ സഹായിക്കാൻ അത്തരം മനുഷ്യരെ ചേർത്ത് പിടിക്കാനാണ് ഈ പദ്ധതി. മുൻവർഷങ്ങളിൽ നിങ്ങൾ സഹായിച്ചതുപോലെ ഒറ്റയ്ക്കും കൂട്ടായും കുടുംബസമിതികളുടെയും കുടുംബയോഗങ്ങളുടെയും വാട്സപ്പ് ഗ്രൂപ്പുകളുടെയും ഒക്കെ പേരിൽ നിങ്ങൾക്ക് ഈ മനുഷ്യരെ സഹായിക്കാവുന്നതാണ്. ഒരു കുടുംബത്തിന് നൽകേണ്ടത് 1 വർഷത്തേക്ക് 10,000 രൂപയാണ്. നിങ്ങളുടെ സഹായങ്ങളും മറ്റു വിവരങ്ങളും എത്തിക്കേണ്ടത് എൻ്റെ റേഡിയോയുടെ സ്നേഹസേനയുടെ ഓഫീസിലേക്കും സുഹൃത്തുക്കളിലേക്കുമാണ്.
1: സമാനതകളില്ലാത്ത ഈ കാരുണ്യ പ്രവൃത്തിയിൽ ഒറ്റയ്ക്കോ കൂട്ടമായോ നിങ്ങൾക്കും പങ്കാളിയാകാം. അതിനായി നിങ്ങൾ വിളിക്കേണ്ട നമ്പർ 9847-79987. മറ്റൊരു നമ്പർ 9846-766-844. വിശപ്പടക്കാൻ കഴിയുക എന്നതിനപ്പുറം മഹത്തായ ഒരു പുണ്യം മറ്റൊന്നില്ല. ജീവിതം ഒരിക്കലേ ഉള്ളൂ. ജീവിച്ചിരിക്കുന്ന കാലയളവിൽ ചെയ്യുന്ന പ്രവൃത്തി തന്നെയാണ് ഏറ്റവും വലിയ ആത്മസംതൃപ്തി. വിശപ്പുരഹിത കരുനാഗപ്പള്ളിയിൽ പങ്കാളിയാകാൻ ഏവരോടും സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു.

0: വയറിനാണ് ഇപ്പോഴും എരിച്ചിലും അസ്വസ്ഥതയുമാ.
1: വിഷമിക്കേണ്ട, KMC ഹോസ്പിറ്റലിലെ ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗത്തെ കാണിക്കാൻ മേലായിരുന്നു.
2: വയറ്റിലെ പ്രശ്നങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ പെയിൻലെസ് എൻഡോസ്കോപ്പി EUS സജ്ജീകരണങ്ങളടക്കം അവിടെയുണ്ട്. ഡോക്ടർ KM ചെറിയാൻ, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

ഇച്ചിരിയുടെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ് 8111 82 8081.

0: പൊന്നുമാറ്റൂ പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
1: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡി അഡിക്ഷൻ സെന്ററിൽ ലഹരിക്ക് അടിമപ്പെട്ടവർക്കും മാനസിക പ്രശ്നം അനുഭവിക്കുന്നവർക്കും വിദഗ്ധ ചികിത്സ ലഭ്യമാണ്.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: പെരിന്തൽക്കപ്പള്ളി താലൂക്കിലെ പ്രമുഖ CBSE സ്കൂളായ ലോർഡ്സ് പബ്ലിക് സ്കൂൾ 24 വയസ്സിലേക്ക് 2026-27 അധ്യയന വർഷത്തെ പ്രീ കെ ജി മുതൽ +1 വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു.
1: എയർ കണ്ടീഷൻ കെ ജി വിങ്ങിൽ 4 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പ്രീ കെ ജി ആരംഭിച്ചിരിക്കുന്നു. AI റോബോട്ടിക്സ് ഉൾപ്പെടെ നൂതന സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തിയുള്ള പഠനം. ഓൾ ഇന്ത്യ പ്രൈവറ്റ് സ്കൂൾ അസോസിയേഷന്റെ ദ ബെസ്റ്റ് എഡ്യൂക്കേറ്റർ അവാർഡ് നേടിയ ഡോക്ടർ സുഷമ മോഹന്റെ നേതൃത്വത്തിൽ അധ്യാപക പ്രതിഭകളിൽ നിന്നും അമ്മയുടെ ഹൃദയ തുടിപ്പോടെ കുഞ്ഞുങ്ങൾ അറിവിന്റെ നീലാകാശത്തിൽ പറന്നുയരട്ടെ.
0: ലോർഡ്സ് പബ്ലിക് സ്കൂൾ, മാർക്കറ്റ് റോഡ്, കരുനാഗപ്പള്ളി.
2: അമ്മ, പുതിയ ക്ലാസ്സിൽ പോകുമ്പോ എനിക്ക് എല്ലാം പുതിയത് തന്നെ വേണം.
3: എല്ലാം വേണോന്നോ? ഷോപ്പിംഗിന് പോകാൻ ഓരോ എക്സ്ക്യൂസ് പറയുവാണല്ലേ.
4: Don't worry. ബാഗുകൾ മുതൽ സ്റ്റേഷനറി, ആക്സസറീസ്, അങ്ങനെയെല്ലാം അപ് ടു 50% ഓഫോടെ ലുലു ബാക്ക് ടു സ്കൂൾ May 8 മുതൽ ആരംഭിക്കുന്നു. ലുലു ഡെയിലി ഡ്രീംസ് മാൾ കൊട്ടിയത്തിൽ. അപ്പൊ റെഡി ആയിക്കോളൂ, സ്റ്റഡി ഇൻ സ്റ്റൈൽ ലുലുവിൽ.

0: പ്ലസ് വൺ പ്ലസ് ടു അധ്യാപന രംഗത്ത് കരുനാഗപ്പള്ളി താലൂക്കിലെ എല്ലാ സ്കൂളുകളിലെയും ടോപ്പ് സ്കോറുകളും ഏറ്റവും കൂടുതൽ എ പ്ലസുകളും നേടിയ കരുനാഗപ്പള്ളി മാഗസ് ഇപ്പോൾ തടവ AVHS ജംഗ്ഷനിലും. ഏറ്റവും മികച്ച അധ്യാപകർ, ഏറ്റവും മികച്ച ക്ലാസുകൾ.
1: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേ പാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.

പോയതല്ലേ. ഓക്കെ ഓക്കെ ഓക്കെ, ഞാൻ പാടി കുളവാക്കുന്നില്ല. ഇനി നമുക്ക് നല്ല നല്ല മനോഹരമായിട്ടുള്ള പാടുകൾ കേട്ട് ആസ്വദിക്കാം. യെസ്, ഇത് അതിനുള്ള സമയമാണ്. ഇത് എൻ്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ്. അപ്പോൾ വേഗം തന്നെ നല്ല നല്ല പാട്ടുകളൊക്കെ കേൾക്കാനായിട്ട് വേഗം തന്നെ വിളിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 9544700910. വേഗം തന്നെ വിളിച്ചോളൂ. നമുക്കൊരു ചെറിയ ബ്രേക്കിന് ശേഷം വീണ്ടും തിരികെ വരാം. വേഗം തന്നെ വിളിക്കൂ.

ഓടരുത് ഓടരുത് അമ്മ വളരെ.

0: യെസ്, അങ്ങനെ നമ്മൾ വീണ്ടും നല്ല മനോഹരമായുള്ള പാട്ടുകളൊക്കെ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ്. ഇത് എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ചിരിയിലേക്ക്. കൂടെ ഉള്ളത് ആർജെ നിതിനാണ്. ഇപ്പോൾ നമുക്കൊരു കോൾ ഉണ്ട്, നമുക്ക് ആ കോളിലേക്ക് പോകാം. ഹലോ
1: ഹലോ
0: ഹലോ, നമസ്കാരം. ഇത് ആരാണ് വിളിക്കുന്നത്? വ്യക്തമല്ലേ ഏട്ടാ, ഒന്നുകൂടെ പറയൂ. സുനിലേട്ടാ, എവിടെ നിന്നാണ് വിളിക്കുന്നത്? പുതിയാവിൽ നിന്ന്. ചേട്ടൻ ഏത് പാട്ടാണ് ഗാനമഞ്ചിരിയിൽ കേൾക്കാൻ ആഗ്രഹിക്കുന്നത്? ചിത്രം. ചിത്രം എന്ന സിനിമയിലെ ഏത് പാട്ടാണ് വേണ്ടത്? നഗുമോ, ആ പാട്ടാണ്. ഓക്കെ, ഇന്ന് ആർക്കെങ്കിലും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ ഈ പാട്ട്? എല്ലാവർക്കും വേണ്ടി. അപ്പോൾ ചേട്ടൻ എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുകയാണ് നഗുമോ എന്ന പാട്ട്. അപ്പോൾ നമുക്ക് ആ പാട്ട് കേൾക്കാം. യെസ്, അതിന്റെ കൂടെ തന്നെ നമുക്കൊരു മെസ്സേജ് ഉണ്ട്. ഹായ് നിതിൻ, ഞാൻ കൊല്ലത്ത് നിന്നും വിനുവാണ്. എനിക്ക് ആകാശദൂത് എന്ന സിനിമയിലെ രാപ്പാടി എന്ന സോങ് വെച്ച് തരുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് വിനു ചേട്ടൻ. അപ്പോൾ വിനു ചേട്ടന് വേണ്ടി നമുക്ക് ഈ പാട്ടും കേൾക്കാം.

0: ഹോളി ട്രിനിറ്റി ആംഗ്ലോ ഇന്ത്യൻ ഇന്റർനാഷണൽ സ്കൂൾ, ആധുനിക അധ്യാപന രീതി, മികച്ച പഠന സൗകര്യങ്ങളുമായി LKG ടു പ്ലസ് ടു ക്ലാസുകൾ, പാഠ്യേതര പദ്ധതികൾ, ജീവിത അച്ചടക്കമുള്ള ഒരു പുതിയ തലമുറയെ സൃഷ്ടിക്കുന്ന സേഫ് ക്യാമ്പസ്. ഹോളി ട്രിനിറ്റി ആംഗ്ലോ ഇന്ത്യൻ ഇന്റർനാഷണൽ സ്കൂൾ, തേവലക്കര, കൊല്ലം. ഗ്യാരണ്ടി എഡ്യൂക്കേഷൻ, ഗ്യാരണ്ടി ജനറേഷൻ.
1: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേ പാർഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
2: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
3: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കാൽമുട്ട് വേദന, വിട്ടുമാറാത്ത നടുവേദന, ഓസ്റ്റിയോപൊറോസിസ് തുടങ്ങിയ അസുഖങ്ങൾക്കായുള്ള പ്രത്യേക ക്ലിനിക്കിൽ പരിഹാരം കണ്ടെത്താം.
4: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
5: രശ്മി ഹബി ഹോം, ഗാനമഞ്ജരി, ഇഷ്ടം പോലെ പാട്ടുകളുമായി.
6: അങ്ങനെ നമ്മൾ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ് എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയിലേക്ക്. ഗാനമഞ്ജരിയിലേക്ക് വേഗം തന്നെ വിളിച്ചോളൂ, ഇഷ്ടം പോലെ പാട്ടുകളുമായിട്ട്. ഇപ്പോൾ കൂടെയുള്ളത് ആർജെ നിധിനാണ്. അപ്പോൾ വേഗം തന്നെ വിളിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 9544700912. വേഗം തന്നെ വിളിച്ചോളൂ. CBSE 12th ക്ലാസ് പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു. മേഖലയിൽ 1st സ്ഥാനം തിരുവനന്തപുരത്താണ്. അപ്പോൾ ജയിച്ച എല്ലാ എന്റെ അനിയന്മാർക്കും അനിയത്തിമാർക്കും എല്ലാവിധ വിശ്വാസം അറിയിക്കുകയാണ്. ഇപ്പോൾ നമുക്കൊരു കോൾ ഉണ്ട്, നമുക്ക് ആ കോളിലേക്ക് പോകാം. ഹലോ,
7: ഹലോ,
6: നമസ്കാരം. ഇത് ആരാണ് സംസാരിക്കുന്നത്? സജിച്ചേട്ടാ, പറഞ്ഞോളൂ.
7: നല്ല വിശേഷങ്ങളൊക്കെ
6: ആണല്ലേ. മഴയൊക്കെ പെയ്തോ അവിടെ?
7: രാത്രിയിലൊക്കെ മഴയായിരുന്നു.
6: ആ,
7: ഇന്നിപ്പോ മഴയുടെ ഒരു ലക്ഷണമൊക്കെ ഉണ്ട്.
6: ചെറിയൊരു മൂടൽ ഉണ്ടല്ലേ?
7: ഉണ്ട്, മൂടലുണ്ട്.
6: ഇനി ഏത് പാട്ടാ കേൾക്കാൻ താല്പര്യം ഗാനമഞ്ജരിയില്?
7: നമുക്ക് 90s ഒരു ആൽബം ഗാനം കേൾക്കാൻ താല്പര്യം ഉണ്ട്. അത്
6: ഏത് പാട്ടാണ് പറയൂ, നമുക്ക് നോക്കാം.
7: അത് നമുക്ക് പിന്നെ ആവണിപ്പൂക്കുട എന്ന ആൽബത്തിലെ മായല്ലേ മാരിയില്ലേ മായല്ലേ എന്നുള്ള ഒരു പാട്ട്.
6: ചേട്ടാ, ആ പാട്ട് വെച്ചു തരാല്ലോ.
7: ഈ
6: പാട്ട് ആർക്കെങ്കിലും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ?
7: ഇത് എന്റെ റേഡിയോയുടെ എല്ലാ ശ്രോതാക്കൾക്കുമായി
6: സമർപ്പിക്കണല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ പാട്ട് കേൾക്കാം കേട്ടോ. ഇത് അതിനോടൊപ്പം നമുക്കൊരു മെസ്സേജ് ഉണ്ട്. ഏതോ നിദ്രജൻ എന്ന ഗാനം വെച്ച് തരണേന്ന് സുനിൽ പള്ളിമൺ ചോദിച്ചിട്ടുണ്ട്. അയാൾ കഥ എഴുതുകയാണെന്ന സിനിമയിലെ പാട്ടാണ്. അപ്പോൾ നമുക്ക് ചേട്ടന് വേണ്ടി ഈ പാട്ടും ഇതിനോടൊപ്പം കേൾക്കാം.

0: വെക്കേഷന് കുട്ടികൾക്കൊരു ചോക്ലേറ്റ് മഴയുമായി സ്നിക്കേഴ്സ് ആൻഡ് ഗാലക്സി പ്രസൻസ് ലുലു ബിഗ് ചോക്കോ ഡേയ്സ് പവർഡ് ബൈ കാഡ്ബറി ഫെറോ റോഷർ ആൻഡ് നെസ്ലെ അസോസിയേറ്റ് സ്പോൺസർ ഡാർക്ക് ഫാന്റസി.
1: നിരവധി ബ്രാൻഡുകളുടെ ചോക്ലേറ്റ്സ് ആൻഡ് പ്രോഡക്ട്സ്, അട്രാക്റ്റീവ് ഡിസ്പ്ലേസ് ആൻഡ് സെയിൽ, മികച്ച ഓഫറുകൾ, ഡിസ്കൗണ്ടുകൾ, ഒപ്പം മനസ്സ് നിറയ്ക്കുന്ന എന്റർടൈൻമെന്റ്സും.
0: ലുലു ബിഗ് ചോക്കോ ഡേയ്സ് നേരിട്ട് ആസ്വദിക്കാൻ മെയ് 8 മുതൽ 17 വരെയുള്ള തീയതികളിൽ സന്ദർശിക്കൂ. ലുലു ഡെയിലി ഡ്രീംസ് മോൾ കൊട്ടിയം.
2: പ്ലസ് വൺ പ്ലസ് ടു അധ്യാപന രംഗത്ത് കരുനാഗപ്പള്ളി താലൂക്കിലെ എല്ലാ സ്കൂളുകളിലെയും ടോപ്പ് സ്കോറുകൾ, ഏറ്റവും കൂടുതൽ എ പ്ലസുകൾ നേടിയ കരുനാഗപ്പള്ളി മാഗസ് ഇപ്പോൾ തടവ AVHS ജംഗ്ഷനിലും. ഏറ്റവും മികച്ച അധ്യാപകർ, ഏറ്റവും മികച്ച ക്ലാസുകൾ.
3: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപ്പാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
4: ഓച്ചിറയുടെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ, ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ് 8111 82 8081.

0: വേഗം തന്നെ വിളിച്ചോളൂ. ഇതാ നമുക്കൊരു കോൾ ഉണ്ട്, നമുക്ക് ആ കോളിലേക്ക് പോകാം. ഹലോ, ഹലോ, നമസ്കാരം. ആ പറഞ്ഞോളൂ,
1: പറഞ്ഞോളൂ.
0: ആ മനസ്സിലായി.
1: പുതിയ വീട്ടിൽ നിന്ന് ഇവിടെ വന്ന്.
0: എങ്ങനെയുണ്ട് വീടൊക്കെ?
1: വീട് കുഴപ്പമില്ല. വിസ്താരമായ സ്ഥലം
0: അതല്ലേ. എല്ലാരും ഹാപ്പി ആണോ?
1: അമ്മക്ക് സുഖം. പറയാം, പനിയായിട്ട് ഒരാഴ്ച വരെ കിടന്നിട്ടുണ്ടായിരുന്നു.
0: ഓക്കെ ആയോ?
1: ഇപ്പൊ ഇച്ചിരി കുറവുണ്ട്. അത്ര വിത്ത് മാറിയിട്ടില്ല. പരിധി
0: എത്രയും പെട്ടെന്ന് സുഖം പ്രാപിക്കട്ടെ ഞാൻ പ്രാർത്ഥിക്കാം കേട്ടോ.
1: മോനെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്റെ ഗോപിക മോനെ
0: വിളിച്ചായിരുന്നു.
1: ഞാൻ നിധി മോനെ വിളിക്കണം വിചാരിച്ചിരുന്നു. നിധിനെ ആകാൻ എനിക്കറിയാം.
0: ഇന്ന് കിട്ടിയില്ലേ? ഏത് പാട്ടാ ഇന്ന് വേണ്ടേ?
1: എനിക്ക് സലഭ വേണ്ട ഒരു ദുഃഖ ഗാനം. എന്റെ ഒരു മോൻ നഷ്ടപ്പെട്ടു
0: പോയാമണിയുടെ ദുഃഖ ഗാനം വേണം അല്ലേ?
1: എനിക്ക് കലാപുഴ
0: ഓക്കെ വെച്ചേരാ മേടോ.
1: നേരെ
0: പടിഞ്ഞാറ് സൂര്യനാണോ? തെക്കേപ്പുറത്തെ
1: ഈ
0: പടിഞ്ഞാറോട്ടം വെച്ചു തന്നിട്ടുണ്ട് അമ്മയ്ക്ക്. എന്നിരുന്നാലും ഞാൻ വീണ്ടും വെച്ചുതരാം കേട്ടോ.
1: ഞാനേ മോന് മോന് അവിടെ ഇരിക്കുന്ന എല്ലാവരും എല്ലാവർക്കും വേണ്ടി
0: ഡെഡിക്കേറ്റ്
1: നമുക്ക് എല്ലാവർക്കും വേണ്ടി നമ്മളെ ശ്രോതാക്കള് കേൾക്കുന്നവരെല്ലാവരും ഉണ്ട് അവർക്ക്. പിന്നെ അവിടുത്തെ നമ്മുടെ സാറില്ലേ
0: അനിൽ മുഹമ്മദ് സാർ,
1: സാറിനെ ഞാൻ പ്രത്യേകം നനച്ചെന്ന്
0: പറഞ്ഞേക്കണം.
1: അമ്മക്ക് സുഖമില്ലാത്ത മോനെ, അമ്മക്ക് ജന്നിയുടെ അസുഖമില്ല.
0: നമുക്ക് മറ്റൊരു മെസ്സേജ് ഉണ്ട്. ഹായ് ഗാനമഞ്ജരി, ചാത്തനിൽ നിന്നും രാജീവാണ് എനിക്ക് വേണ്ട പാട്ട്. റെഡ് ചില്ലീസ് എന്ന പടത്തിൽ റിത, രജനി, ജോസ് എന്നിവർ പാടി മനോഹരമാക്കിയ മഴ പെയ്യണ് മഴ പെയ്യണ് എന്ന പാട്ട് വേണമെന്നാണ് ചേട്ടൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിനോടൊപ്പം ആ പാട്ടും കേൾക്കാം.

നമ്മൾ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ്. ഇത് എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ചിരിയിലേക്ക്. ഗാനമഞ്ചിരിയിലേക്ക് വേഗം തന്നെ വിളിച്ചോളൂ, ഇഷ്ടപ്പെട്ട പാട്ടുകളൊക്കെ കേൾക്കാനായിട്ട്. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 9544 7001.

0: പൊന്നുമാറ്റൂ പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
1: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താൽപര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
2: എന്താ ചൂട്, ഒരു എ സി വാങ്ങിയാലോ? എവിടെയെങ്കിലും നല്ല ഓഫർ ഉണ്ടോടാ?
3: പിന്നെ ഇല്ലേ, നമ്മുടെ രശ്മി ഹാപ്പി ഹോമിൽ സമ്മർ കൂൾ ഓഫർ സ്റ്റാർട്ട് ചെയ്തല്ലോ. പുതിയ എ സികൾക്ക് 19,990 രൂപ മുതലും പ്രമുഖ ബ്രാൻഡുകളുടെ എ സികൾ വാങ്ങുമ്പോൾ ഡിസ്കൗണ്ടുകൾക്ക് പുറമെ 5,000 രൂപ വരെ ക്യാഷ് ബാക്കും 5 വർഷത്തെ ഫുൾ വാറന്റിയും കൂടാതെ കാറുകളും സ്കൂട്ടറുകളും ഉൾപ്പെടെ കോടികളുടെ സമ്മാനങ്ങളും.
2: രശ്മി ഹാപ്പി ഹോം, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം, പാരിപ്പള്ളി, ആറ്റിങ്ങൽ. കണ്ടീഷൻ സപ്ലൈ.
4: ഹോളി ട്രിനിറ്റി ആംഗ്ലോ ഇന്ത്യൻ ഇന്റർനാഷണൽ സ്കൂൾ. ആധുനിക അധ്യാപന രീതി, മികച്ച പഠന സൗകര്യങ്ങളുമായി LKG ടു പ്ലസ് ടു ക്ലാസുകൾ, പാഠ്യേതര പദ്ധതികൾ, ജീവിത അച്ചടക്കമുള്ള ഒരു പുതിയ തലമുറയെ സൃഷ്ടിക്കുന്ന സേഫ് ക്യാമ്പസ്, ഹോളി ട്രിനിറ്റി ആംഗ്ലോ ഇന്ത്യൻ ഇന്റർനാഷണൽ സ്കൂൾ, തേവലക്കര, കൊല്ലം. ഗ്യാരണ്ടി എഡ്യൂക്കേഷൻ, ഗ്യാരണ്ടി ജനറേഷൻ.
0: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
5: രശ്മി ഹാപ്പി ഹോം, ഗാനമഞ്ജരി, ഇഷ്ടം പോലെ പാട്ടുകളും.

0: ഗാനമഞ്ജരിയിലേക്ക് വേഗം തന്നെ വിളിച്ചോളൂ. ഇഷ്ടപ്പെട്ട പാട്ടുകളെ കേൾക്കാനായിട്ട് വേഗം തന്നെ വിളിച്ചോളൂ. വിളിക്കണ നമ്പർ ഇതാണ്, 9544704912. വേഗം തന്നെ വിളിച്ചോളൂ. ഇപ്പോൾ നമുക്കൊരു കോൾ ഉണ്ട്, നമുക്ക് ആ കോളിലേക്ക് പോകാം. ഹലോ ഹലോ ഹലോ, നമസ്കാരം. ആ അജി ചേട്ടാ, എങ്ങനുണ്ട്? സുഖമായിട്ടിരിക്കുന്നു. ചായ ഒക്കെ കുടിച്ചോ? ആണല്ലേ. ഇനി ഏത് പാട്ടാ കേക്കണ്ടേ ഗാനമഞ്ജരിയില്?
1: എനിക്ക് ഈ കാട്ടിൽ പുലിയുണ്ടോ പുലിക്കുട്ടിൽ താറാവുണ്ടോ.
0: ഈ കാട്ടിൽ പുലിയുണ്ടോ പുലിക്കുട്ടിൽ താറാവുണ്ട്, ആ പാട്ടാണോ? ആ പാട്ട് വേണല്ലേ. ഓക്കെ, നമുക്ക് ആ പാട്ട് വെച്ചു കൊടുക്കാം, വെച്ചു തരാം കേട്ടോ. ഓക്കെ ശരി. യെസ്, നമുക്കൊരു മെസ്സേജ് കൂടെ ഉണ്ട് അതിനോടൊപ്പം. ഹായ് ഹലോ നിതിൻ, ഞാൻ കൊല്ലം കടപ്പാക്കടലിൽ നിന്ന് മാധുരിയാണ്. ഇപ്പോൾ വേനൽ മഴയ്ക്കൊപ്പം മിന്നലും ഇടിയും കൂടെയുണ്ട്. ഇന്നലെ മലപ്പുറത്ത് മിന്നലേറ്റ് 4 കുട്ടികൾ മരണപ്പെടുകയുണ്ടായി. മിന്നലുള്ളപ്പോൾ കരുതലോടെ ഇരിക്കുകയെന്നാണ് ചേച്ചി പറയുന്നത്. യെസ്, എല്ലാവരും മിന്നലും ഇടിയൊക്കെ ഉള്ളപ്പോൾ എല്ലാവരും വീടിന് പുറത്തോട്ട് ഇറങ്ങാതെ കഴിവതും വീട്ടിൽ തന്നെ ഇരിക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ ചേച്ചിക്ക് വേണ്ട പാട്ട് ഒരു തമിഴ് പാട്ടാണ്, ജെന്റിൽമാൻ എന്ന സിനിമയിലെ എൻ വീട്ടുതോട്ടത്തിൽ എന്ന പാട്ടാണ് ചേച്ചി ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ചേച്ചിക്ക് വേണ്ടി നമുക്ക് ആ പാട്ട് കേട്ടിട്ട് വരാം.

0: പിന്നെ ഇല്ലേ, നമ്മുടെ രശ്മി ഹാപ്പി ഹോമിൽ സമ്മർ കൂൾ ഓഫർ സ്റ്റാർട്ട് ചെയ്തല്ലോ. പുതിയ എസികൾക്ക് 19,990 രൂപ മുതലും പ്രമുഖ ബ്രാൻഡുകളുടെ എസികൾ വാങ്ങുമ്പോൾ ഡിസ്കൗണ്ടുകൾക്ക് പുറമെ 5,000 രൂപ വരെ ക്യാഷ് ബാക്കും 5 വർഷത്തെ ഫുൾ വാറന്റിയും കൂടാതെ കാറുകളും സ്കൂട്ടറുകളും ഉൾപ്പെടെ കോടികളുടെ സമ്മാനങ്ങളും.
1: രശ്മി ഹാപ്പി ഹോം, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം, പാരിപ്പള്ളി, ആറ്റിങ്ങൽ. കണ്ടീഷൻ സപ്ലൈ.
2: ഹോളി ട്രിനിറ്റി ആംഗ്ലോ ഇന്ത്യൻ ഇന്റർനാഷണൽ സ്കൂൾ. ആധുനിക അധ്യാപന രീതി, മികച്ച പഠന സൗകര്യങ്ങളുമായി LKG ടു +2 ക്ലാസുകൾ, പാഠ്യേതര പദ്ധതികൾ, ജീവിത അച്ചടക്കമുള്ള ഒരു പുതിയ തലമുറയെ സൃഷ്ടിക്കുന്ന സേഫ് ക്യാമ്പസ്. ഹോളി ട്രിനിറ്റി ആംഗ്ലോ ഇന്ത്യൻ ഇന്റർനാഷണൽ സ്കൂൾ, തേവലക്കര, കൊല്ലം. ഗ്യാരണ്ടി എഡ്യൂക്കേഷൻ, ഗ്യാരണ്ടി ജനറേഷൻ.
3: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
4: രശ്മി ഹാപ്പി ഹോം, ഗാനമഞ്ജരി, ഇഷ്ടം പോലെ പാട്ടുകളുമായി.

0: യെസ് അങ്ങനെ നമ്മൾ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ്. ഇത് എൻ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ചരിയിലേക്ക്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകളൊക്കെ കേൾക്കാനായിട്ട് വേഗം തന്നെ വിളിച്ചോളൂ ഗാനമഞ്ചരിയിലേക്ക്. ഗാനമഞ്ചരിയിലേക്ക് വിളിക്കേണ്ട നമ്പർ ഇതാണ്, 9544700092. വേഗം തന്നെ വിളിച്ചോളൂ. ഞാൻ നമ്പർ ഒന്നുകൂടി പറയാം, 9544700092. വേഗം തന്നെ വിളിച്ചോളൂ. ഇപ്പോൾ നമുക്കൊരു കോൾ ഉണ്ട്, നമുക്ക് ആ കോളിലേക്ക് പോയിട്ട് തിരിച്ചു വരാം. ഹലോ, നമസ്കാരം. ഇത് ആരാണ് വിളിക്കുന്നത്? ലതിക അമ്മ, സുഖമായിട്ടിരിക്കുന്നോ?
1: സുഖമായിട്ടിരിക്കുന്നു.
0: ചായ കുടിച്ചോ?
1: ഇല്ല, ചായ ഇനി കുടിച്ചേ ഉള്ളൂ.
0: ചായ ഇനി ഇടണം അല്ലേ?
1: അതെ.
0: ഓക്കെ, ഇന്ന് ഏത് പാട്ടാ കേൾക്കേണ്ടത്?
1: എനിക്ക് വൈക്കം വിജയലക്ഷ്മിയുടെ ഒരു പാട്ടാ വേണ്ടത്.
0: ഓക്കെ, ആ പാട്ട് നമുക്ക് വെച്ചുതരാം കേട്ടോ. വിജയലക്ഷ്മി ചേച്ചി പാടിയ മനോഹരമാക്കിയ ഒരു പാട്ടാണല്ലേ?
1: അതെ.
0: ഓക്കെ, ആ പാട്ട് വെച്ചുതരാം കേട്ടോ അമ്മയ്ക്ക് വേണ്ടി. ആർക്കെങ്കിലും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ലല്ലേ. ഞങ്ങൾക്ക് പോലും ഡെഡിക്കേറ്റ്
1: ചെയ്യുന്നില്ല.
0: ഞാൻ ചോദിച്ചു വാങ്ങിക്കാണ് ഡെഡിക്കേഷൻ ഒക്കെ. ഓക്കെ, പാട്ട് വെച്ചുതരാം കേട്ടോ അമ്മയ്ക്ക് വേണ്ടി.
1: ഓക്കെ.
0: യെസ്, അതിനോടൊപ്പം നമുക്കൊരു മെസ്സേജും കൂടി ഉണ്ട്. വാഴ ടു എന്ന മൂവിയിലെ കൊച്ചു കുഞ്ഞിനച്ഛൻ്റെ ഒരു കച്ച വാങ്ങാൻ പോയി എന്ന സോങ് വെച്ചു തരുമെന്നാണ് ഷിയാസ് കായംകുളത്ത് നിന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഷിയാസിന് വേണ്ടി നമുക്ക് ഈ പാട്ടും ഇതിനോടൊപ്പം കേൾക്കാം.

0: ആംഗ്ലോ ഇന്ത്യൻ ഇന്റർനാഷണൽ സ്കൂൾ. ആധുനിക അധ്യാപന രീതി, മികച്ച പഠന സൗകര്യങ്ങളുമായി LKG ടു പ്ലസ് ടു ക്ലാസുകൾ, പാഠ്യേതര പദ്ധതികൾ, ജീവിത അച്ചടക്കമുള്ള ഒരു പുതിയ തലമുറയെ സൃഷ്ടിക്കുന്ന സേഫ് ക്യാമ്പസ്, ഹോളി ട്രിനിറ്റി ആംഗ്ലോ ഇന്ത്യൻ ഇന്റർനാഷണൽ സ്കൂൾ, തേവലക്കര, കൊല്ലം. ഗ്യാരണ്ടി എഡ്യൂക്കേഷൻ, ഗ്യാരണ്ടി ജനറേഷൻ.
1: റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ KM ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ.
2: KMC ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
3: അമ്മ, പുതിയ ക്ലാസ്സിൽ പോകുമ്പോ എനിക്ക് എല്ലാം പുതിയത് തന്നെ വേണം.
4: എല്ലാം വേണോന്നോ? ഷോപ്പിംഗിന് പോകാൻ ഓരോ എക്സ്ക്യൂസ് പറയുവാണല്ലേ.
5: ഡോണ്ട് വറി, ബാഗുകൾ മുതൽ സ്റ്റേഷനറി, ആക്സസറീസ്, അങ്ങനെയെല്ലാം അപ് ടു 50% ഓഫോടെ ലുലു ബാക്ക് ടു സ്കൂൾ May 8 മുതൽ ആരംഭിക്കുന്നു. ലുലു ഡെയിലി ഡ്രീം സ്മൈൽ കൊട്ടിയത്തിൽ. അപ്പോൾ റെഡി ആയിക്കോളൂ, സ്റ്റഡി ഇൻ സ്റ്റൈൽ ലുലുവിൽ.
6: പഴയ പൊന്നു മാറ്റൂ പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേ പാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
7: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
8: എന്തുവടിയത്? വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സൂപ്പർ മാർക്കറ്റാ കരുനാഗപ്പള്ളിയിലെ ചോയ്സ് എന്ന് ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾ എന്നെ കളിയാക്കി ചിരിച്ചില്ലയോ?
9: എല്ലാത്തിനും വിലക്കുറവാണ്.
8: ദേ നോക്കു മനുഷ്യ, പലവ്യഞ്ജന സാധനങ്ങൾക്കും സ്റ്റേഷനറി സാധനങ്ങൾക്കും ഒക്കെ വിലക്കുറവാ.
9: നിനക്ക് തൃപ്തിയായെങ്കിൽ നീ ഇനി ചോയ്സിൽ തന്നെ അങ്ങ് വാങ്ങിച്ചോ.
8: സാധാരണക്കാരുടെ സൂപ്പർ മാർക്കറ്റാ. ഒരിക്കൽ ചോയ്സിന് സാധനം വാങ്ങുന്നവർ പിന്നെ അവിടുന്നേ വാങ്ങും.
7: ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുമൂട് ആൻഡ് അടൂർ.
10: രശ്മി ഹാപ്പി ഹോം, ഗാനമഞ്ജരി, ഇഷ്ടം പോലെ പാട്ടുകളും.

0: അങ്ങനെ നമ്മൾ വീണ്ടും ഇവിടെ തിരികെ തിരിക്കാണ് ഗാനമഞ്ചരിയുടെ മേച്ചിൽ പുറങ്ങളിലേക്ക്. അപ്പോൾ വേഗം തന്നെ വിളിച്ചോളൂ, ഗാനമഞ്ചരിയിലേക്ക് വിളിക്കുന്ന നമ്പർ ഇതാണ്, 9544700912. വേഗം തന്നെ വിളിച്ചോളൂ, ഇഷ്ടമുള്ള പാട്ടുകളെ കേൾക്കാനായിട്ട് വേഗം തന്നെ വിളിക്കൂ, മെസ്സേജ് വായിക്കൂ. ഇപ്പോൾ നമുക്കൊരു കോൾ ഉണ്ട്, നമുക്ക് ആ കോളിലേക്ക് പോയിട്ട് തിരിച്ചു വരാം. ഹലോ, നമസ്കാരം.
1: ഹലോ വിജയൻ, തയ്യക്കട.
0: ആ പറഞ്ഞോളൂ ചേട്ടാ, എനിക്ക് മനസ്സിലായി ആരാന്ന്, എനിക്ക് മനസ്സിലായി. പക്ഷെ നമ്മുടെ പ്രേക്ഷകർക്ക് ഇത് അറിയണമല്ലോ ആരാ വിളിക്കുന്നതെന്ന്. ഓക്കെ ഓക്കെ, ഇനി ഏത് പാട്ടാണ് വിജയൻ ചേട്ടന് വേണ്ടുന്നത്?
1: എനിക്ക് താരാപഥം ഛേദോകരം എന്നുള്ള പാട്ട്.
0: ഓക്കെ, ആ പാട്ട് വെച്ചു തരാം. ചായ ഒക്കെ കുടിച്ചോ?
1: ആ ചായ കുടിച്ചിട്ട് വന്ന, കടയിലോട്ട് വന്ന.
0: വീട്ടിൽ നിന്ന് വന്നയാണോ?
1: അല്ല, കടയിൽ
0: പോയി ചായ കുടിച്ചിട്ട് തിരിച്ചു വന്നല്ലേ. ആ എങ്ങനെ പോകുന്നു പിന്നെ തയ്യലൊക്കെ? ഓ, സ്കൂൾ തുറക്കുന്നതിന്റെ ആ യൂണിഫോമിന്റെ ഒക്കെ വർക്കൊക്കെ കിട്ടിയോ? എന്തോ ഉണ്ടല്ലേ. ആ ഉണ്ടല്ലേ. അപ്പൊ നല്ല രീതിയിൽ തന്നെ പോട്ടെ കേട്ടോ. അപ്പൊ ഈ പാട്ട് നമുക്ക് കേൾക്കാം കേട്ടോ. ഓക്കെ ഓക്കെ, ശരി. യെസ്, വീണ്ടും നമുക്കൊരു മെസ്സേജ് ഉണ്ട്. ഹായ് നിതിൻ, ഗുഡ് ഈവനിങ്. സ്കെച്ച് എന്ന തമിഴ് സിനിമയിലെ കനവേ കനവേ പുതു കനവേ എന്ന സോങ് പ്ലേ ചെയ്ത് തരണമെന്നാണ് ചേട്ടൻ ചോദിച്ചിരിക്കുന്നത്. നിതിനും എല്ലാ ആർജെമാർക്കും വേണ്ടി ഈ ഗാനം ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. നിതിന് സുഖമെന്ന് വിശ്വസിക്കുന്നു, വിശ്വാസത്തോടെ ചേരാവളി ശിവൻ ചേട്ടൻ കായംകുളത്തുനിന്നും. അപ്പോൾ എനിക്ക് സുഖമാണ്, ശിവൻ ചേട്ടനും സുഖമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ചേട്ടന് വേണ്ടി നമുക്ക് ഈ പാട്ട് കേട്ടിട്ട് വരാം.

0: വാട്ടർ ഫിൽറ്റർ വാങ്ങട്ടെ?
1: പിന്നെ തീർച്ചയായും വാങ്ങണം.
0: എവിടെ നിന്ന് വാങ്ങാനാ?
1: എന്താ സംശയം? 20 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ജീവന അക്വ എഞ്ചിനീയേഴ്സ് ഉണ്ടല്ലോ. അവിടെ ആകുമ്പോ നമ്മുടെ വെള്ളവും ടെസ്റ്റ് ചെയ്ത് ഫിൽട്ടർ വെക്കാം.
0: അത് ശരിയാ. വെള്ളത്തിലടങ്ങിയിരിക്കുന്ന രാസജീവ മാലിന്യങ്ങളും ബാക്ടീരിയകളും കണ്ടെത്താൻ അവിടെ അത്യാധുനിക വാട്ടർ ടെസ്റ്റിംഗ് ലബോറട്ടറിയും ഉണ്ട്.
1: മാത്രമല്ല, നല്ല പ്രാഗൽഭ്യമുള്ള ടെക്നീഷ്യന്മാരും ഉണ്ട്. ജീവന വാട്ടർ ടെസ്റ്റിംഗ് ലാബ് ആൻഡ് ജീവന അക്വ എഞ്ചിനീയേഴ്സ് വാട്ടർ ഫിൽട്ടറുകൾ, റെയിൽവേ സ്റ്റേഷൻ റോഡ്, കരുനാഗപ്പള്ളി.
2: കരുനാഗപ്പള്ളി താലൂക്കിലെ പ്രമുഖ CBSE സ്കൂളായ ലോർഡ്സ് പബ്ലിക് സ്കൂൾ 24 വയസ്സിലേക്ക് 2026-27 അധ്യയന വർഷത്തെ പ്രീ കെ ജി മുതൽ +1 വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു.
3: എയർ കണ്ടീഷൻ കെ ജി റിംഗിൽ 4 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പ്രീ കെ ജി ആരംഭിച്ചിരിക്കുന്നു. AI ആൻഡ് റോബോട്ടിക്സ് ഉൾപ്പെടെ നൂതന സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തിയുള്ള പഠനം. ഓൾ ഇന്ത്യ പ്രൈവറ്റ് സ്കൂൾ അസോസിയേഷന്റെ ദ ബെസ്റ്റ് എഡ്യൂക്കേറ്റർ അവാർഡ് നേടിയ ഡോക്ടർ സുഷമ മോഹന്റെ നേതൃത്വത്തിൽ അധ്യാപക പ്രതിഭകളിൽ നിന്നും അമ്മയുടെ ഹൃദയ തുടിപ്പോടെ കുഞ്ഞുങ്ങൾ അറിവിന്റെ നീലാകാശത്തിൽ പറന്നുയരട്ടെ.
2: ലോർഡ്സ് പബ്ലിക് സ്കൂൾ, മാർക്കറ്റ് റോഡ്, കരുനാഗപ്പള്ളി.
4: ഓച്ചിറയുടെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ, ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ് 8111-82-8081.
5: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
6: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താൽപര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
7: എന്താ ചൂട്! ഒരു AC വാങ്ങിയാലോ? എവിടെയെങ്കിലും നല്ല ഓഫർ ഉണ്ടോടാ?
8: പിന്നെ ഇല്ലേ, നമ്മുടെ രശ്മി ഹാപ്പി ഹോമിൽ സമ്മർ കൂൾ ഓഫർ സ്റ്റാർട്ട് ചെയ്തല്ലോ. പുതിയ AC 19,990 രൂപ മുതലും പ്രമുഖ ബ്രാൻഡുകളുടെ AC വാങ്ങുമ്പോൾ ഡിസ്കൗണ്ടുകൾക്ക് പുറമെ 5,000 രൂപ വരെ ക്യാഷ് ബാക്കും, 5 വർഷത്തെ ഫുൾ വാറന്റിയും, കൂടാതെ കാറുകളും സ്കൂട്ടറുകളും ഉൾപ്പെടെ കോടികളുടെ സമ്മാനങ്ങളും.
7: രശ്മി ഹാപ്പി ഹോം, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം, പാരിപ്പള്ളി, ആറ്റിങ്ങൽ. കണ്ടീഷൻ സപ്ലൈ.
9: രശ്മി ഹാപ്പി ഹോം, ഗാനമഞ്ജരി, ഇഷ്ടം പോലെ പാട്ടുകളുമായി.

0: യെസ്, അങ്ങനെ നമ്മൾ വീണ്ടും തിരികെയാണ് ഗാനമഞ്ചരിയിലേക്ക്. ഗാനമഞ്ചരിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞാൻ സ്വാഗതം പറയുകയാണ്. നല്ല നല്ല പാട്ടുകളൊക്കെ കേൾക്കാനായിട്ട് വേഗം തന്നെ വിളിച്ചോളൂ. ഇത് എൻ്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ചരിയാണ്. അപ്പോൾ വേഗം തന്നെ വിളിക്കൂ. വിളിക്കണ നമ്പർ ഇതാണ്, 9544700912. വേഗം തന്നെ വിളിച്ചോളൂ. ഇപ്പോൾ നമുക്കൊരു മെസ്സേജ് ഉണ്ട്. അല്ലല്ലോ, ഇപ്പോൾ നമുക്കൊരു കോൾ ഉണ്ട്. നമുക്ക് ആ കോളിലേക്ക് പോകാം. ഹലോ ഹലോ.
1: ആ നമസ്കാരം നിത്യൻ.
0: നമസ്കാരം ആനന്ദൻ ചേട്ടൻ.
1: ആനന്ദൻ ദിലാണ്. ഒരു മനസ്സിലായി വോയിസ് കേട്ടപ്പോ അല്ലേ?
0: യെസ്, എനിക്ക് മനസ്സിലായി.
1: എനിക്കൊരു പാട്ട് കിട്ടിയിട്ടേ മേക്കില്ല. എനിക്ക് ഒരു സന്തോഷം പറഞ്ഞിരിക്കാൻ വയ്യ.
0: ഞാൻ മനസ്സിലാക്കിയിട്ടാണോ?
1: അതെ അതെ, മനസ്സിലാക്കി. കാരണം വെച്ചാല് എന്റെ അടുത്ത് ഒരുപാട് ശ്രോതാക്കളെ എടുക്കുന്നതാണ്. അപ്പൊ ഒരു ചെറിയ ശ്രോതാവായ കണ്ണൂരുള്ള ആനന്ദൻ വോയിസിലൂടെ മനസ്സിലാക്കിയൊരു സന്തോഷം.
0: താങ്ക് യു, താങ്ക് യു. ഇന്ന് ഏത് പാട്ടാ ചേട്ടന് വേണ്ടത്?
1: എനിക്ക് സിനിമയുടെ പേരറിയില്ല. ലാലയൊക്കെ കവിയാണ് അഭിനയിച്ച സിനിമയാണ് ഗംഗേ. എന്നുവെച്ചാല് നമ്മുടെ ദാസേട്ടനും വളരെ എന്താ പറയണ്ടത്,
0: ഹൈ പിച്ചിൽ പാടി മനോഹരമാക്കിയ പാട്ട്.
1: അതെ അതെ, അത് ഗാനമേളക്കെല്ലാം ചില ആൾക്കാര്
0: വടക്കുന്നാഥൻ എന്ന സിനിമയിലെ
1: വടക്കുന്നാഥല്ലേ പാട്ട് തന്നെ. അപ്പൊ ആ പാട്ടൊന്നും ഞമ്മക്ക് തിരാന്നുറയൊക്കെ ഒന്ന് വിടൂലേ?
0: ഉറപ്പായിട്ട് നമ്മള് വിടും ആ പാട്ട്. കാതോർത്തിരിക്കും, ഇപ്പൊ തന്നെ നമുക്ക് കേൾക്കാം കേട്ടോ ആ പാട്ട്. നേരത്തെ പറയാൻ വന്ന ആ മെസ്സേജ് ഉണ്ടല്ലോ, അതിന്റെ ഇടയ്ക്കാണ് ചേട്ടൻ വിളിച്ചത്. അപ്പോൾ നമുക്ക് ആ മെസ്സേജ് നമുക്ക് ഇപ്പോൾ പറയാം. ഹായ് ഗാനമഞ്ചരി, അല്ലെങ്കിൽ നിതിൻ ചേട്ട, എന്തോ ഇന്ന് വേണ്ട പാട്ട് പാടാം വനമാലി എന്ന പാട്ടാണ്. ഞാൻ നന്ദു ആണ് വിളിക്കുന്നത്. നന്ദു എവിടെ നിന്നാണ് പറഞ്ഞില്ല, പക്ഷേ നന്ദുവിന് വേണ്ടി നമുക്ക് ആ പാട്ട് പ്ലേ ചെയ്ത് കൊടുക്കാം.

ചിത്രരചനയിൽ താല്പര്യമുള്ള കുട്ടികൾക്കായി കരുനാഗപ്പള്ളി വർണ്ണം ചിത്രരേഖ സ്കൂൾ ഓഫ് ആർട്സിൽ പ്രസിദ്ധ ചിത്രകാരൻ അനിവർണത്തിന്റെ നേതൃത്വത്തിൽ വെക്കേഷൻ ക്ലാസ് ഏപ്രിൽ 1 മുതൽ ആരംഭിക്കുന്നു. 666 വേൾഡ് റെക്കോർഡുള്ള ലോകത്തിലെ ഏക സ്ഥാപനം. എങ്കിൽ മടിച്ചു നൽകാതെ അഡ്മിഷനായി വിളിക്കുക.

0: ട്രിനിറ്റി ആംഗ്ലോ ഇന്ത്യൻ ഇന്റർനാഷണൽ സ്കൂൾ, തേവലക്കര, കൊല്ലം. ഗ്യാരണ്ടി എഡ്യൂക്കേഷൻ, ഗ്യാരണ്ടി ജനറേഷൻ.
1: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോളജി ആൻഡ് ന്യൂറോ സർജറി വിഭാഗത്തിൽ നൽകുന്നു സ്ട്രോക്ക്, പാർക്കിൻസൺസ്, എപ്പിലെപ്സി, കടുത്ത തലവേദന, ഉറക്ക തകരാറുകൾ എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സ.
0: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ. ഈ വെക്കേഷന് കുട്ടികൾക്കൊരു ചോക്ലേറ്റ് മഴയുമായി സ്നിക്കേഴ്സ് ആൻഡ് ഗാലക്സി പ്രസൻസ് ലുലു ബിഗ് ചോക്കോ ഡേയ്സ്, പവർഡ് ബൈ കാഡ്ബറി, ഫെറോ റോഷർ ആൻഡ് നെസ്ലെ. അസോസിയേറ്റ് സ്പോൺസർ ഡാർക്ക് ഫാന്റസി.
2: നിരവധി ബ്രാൻഡുകളുടെ ചോക്ലേറ്റ്സ് ആൻഡ് പ്രോഡക്ട്സ്, അട്രാക്റ്റീവ് ഡിസ്പ്ലേസ് ആൻഡ് സെയിൽ, മികച്ച ഓഫറുകൾ, ഡിസ്കൗണ്ടുകൾ, ഒപ്പം മനസ്സ് നിറയ്ക്കുന്ന എന്റർടൈൻമെന്റ്സും.
0: ലുലു ബിഗ് ചോക്കോ ഡേയ്സ് നേരിട്ട് ആസ്വദിക്കാൻ മെയ് 8 മുതൽ 17 വരെയുള്ള തീയതികളിൽ സന്ദർശിക്കൂ. ലുലു ഡെയിലി, ഡ്രീംസ് മോൾ, കൊട്ടിയം.
3: ഓച്ചിറയുടെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ, ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ്, 8111828081.
4: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേ പാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.

0: യെസ്, അങ്ങനെ നമ്മൾ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ്. ഇത് എന്റെ റേഡിയോ നൈറ്റി 1.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ചരിയാണ്. അപ്പോൾ വേഗം തന്നെ വിളിക്കൂ, ഇതിപ്പോൾ വിളിക്കേണ്ട സമയമാണ്. അപ്പോൾ വേഗം തന്നെ വിളിക്കൂ. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 9544700912. വേഗം തന്നെ വിളിച്ചോളൂ. ഇപ്പോൾ നമുക്കൊരു കോൾ ഉണ്ട്, ആ കോളിലേക്ക് പോയിട്ട് വീണ്ടും നമുക്ക് തിരികെ വരാം. ഹലോ, ഹലോ, നമസ്കാരം. നമസ്കാരം. ഹലോ, ആ നിതിനാണ്, നിതിനാണ്. ഇത് ആരാണ് സംസാരിക്കുന്നത്? പറഞ്ഞോളൂ, ആരാ? പേര് പറയൂ. കേട്ടില്ലേ ഏട്ടാ? രാജേഷേട്ടാ. ആ രാജേഷേട്ടാ, എങ്ങനെ പോകുന്നു ജീവിതം?
1: അടിപൊളിയായിട്ട്
0: ഇങ്ങനെ എന്തോ നല്ല രീതിയിൽ തന്നെ പോകുന്നു. ഇങ്ങനെ തന്നെ പോട്ടെ.
1: അങ്ങനൊക്കെ തന്നെ പോട്ടെ.
0: ഇനി ഏത് പാട്ടാ ചേട്ടന് വേണ്ടേ?
1: നമ്മുടെ ഈ കന്മത്തിന്റെ മഞ്ഞക്കിളിയുടെ മോളി പാട്ട്.
0: ആ ആ പാട്ട് വെച്ചരാ, അടിപൊളി പാട്ടാണത്. ഇത് ആർക്കിനും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ?
1: ഡെഡിക്കേറ്റ് എന്റെ മോൻ കൈലാസിന് വേണ്ടി.
0: അപ്പോൾ കൈലാസിന് വേണ്ടി നമുക്ക് ഈ പാട്ട് കേൾക്കാം കേട്ടോ. ഓക്കെ ഓക്കെ, ശരി. ഇത് അതിനോടൊപ്പം നമുക്കൊരു മെസ്സേജും കൊണ്ട്. ഹായ് ഗാനമഞ്ജരി, ഹായ് നിതിൻ, ഞാൻ മാരാഴത്തോട്ടം സിബിരാജാണ്. എനിക്ക് ശൃംഗാരവേലൻ എന്ന സിനിമയിലെ നാലമ്പലമണയാതെ തുണയായിടാം എന്ന പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. എൻ്റെ അച്ഛന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സിബിയുടെ അച്ഛന് വേണ്ടി നമുക്ക് ഈ പാട്ട് കേൾക്കാം.

0: എത്തിയിരിക്കുകയാണ് എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ചിരിയിലേക്ക്. വേഗം തന്നെ വിളിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 9544700902. വേഗം തന്നെ വിളിച്ചോളൂ. സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, നമുക്ക് വൈൻഡപ്പ് ചെയ്യേണ്ട സമയമൊക്കെ ഇങ്ങനെ അടുത്തടുത്തടുത്ത് ഇങ്ങനെ വരികയാണ്. ഇപ്പോൾ നമുക്കൊരു കോൾ ഉണ്ട്, നമുക്ക് ആ കോളിലേക്ക് പോയിട്ട് തിരിച്ചു വരാം. ഹലോ,
1: ഹലോ,
0: ഹലോ, അതെ, ഗാനമഞ്ചിരിയാണ്. ഇത് ആരാണ് സംസാരിക്കുന്നത്? ഷൈബ ചേച്ചി, സുഖമാണോ?
1: സുഖം, സുഖം.
0: എങ്ങനെ പോകുന്നു ജീവിതമൊക്കെ?
1: ജീവിതം
0: ചായ ഒക്കെ കുടിച്ചോ?
1: ചായ ഇട്ടോണ്ടിരിക്കുന്നു. ഞാൻ ഇതിന്റെ പാട്ട് കേട്ടിട്ട് വേണം ചായ കുടിക്കാൻ.
0: ആണല്ലേ, എന്നാ നമുക്ക് ഇപ്പൊ തന്നെ ചായ കുടിക്കാം കേട്ടോ.
1: പാട്ട് കേട്ട് ചായ കുടിക്കാൻ വേണ്ടി ചായ ഇങ്ങനെ ഇരിക്കുന്നു.
0: ഇത് ഏത് പാട്ടാ വേണ്ടേ?
1: ഒരു പാട്ട്, ഈ രാഗേന്ദ്ര ആ പാട്ടൊക്കെ ഇടാൻ പറ്റുമോ?
0: ഓക്കെ ഓക്കെ. ആ പാട്ട് ഇന്ന് ആർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നേ?
1: എന്റെ ഉമ്മയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു.
0: ഉമ്മാന്റെ പേര് പറയൂ.
1: ഉമ്മാന്റെ പേര് താഹിറ.
0: അപ്പോൾ താഹിദ ഉമ്മയ്ക്ക് വേണ്ടി നമുക്ക് ആ പാട്ട് കേൾക്കാം കേട്ടോ.
1: ഓക്കെ
0: ഓക്കെ. ചായ ഒക്കെ കുടിച്ചോണ്ട് കേട്ടോളൂ കേട്ടോ. വേദന ആയിക്കോട്ടെ. ശരി ശരി, ഓക്കെ. യെസ്, അങ്ങനെ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യേണ്ട സമയമായിരിക്കുകയാണ്. ഇത് ലാസ്റ്റ് കോൾ ആയിരുന്നു. അപ്പോൾ നമുക്ക് ഈ പാട്ടോടുകൂടി നമ്മുടെ ഗാനമഞ്ചിരി ഇന്നത്തെ അവസാനിപ്പിക്കേണ്ട സമയമായിരിക്കുകയാണ്. യെസ്, നിങ്ങൾ വീണ്ടും തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ. ഇത് എൻ്റെ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: ബിഗ് ബഡ്ജറ്റുള്ള വിവിധ കലാ സാമൂഹ്യ സാംസ്കാരിക പരിപാടികളിൽ നിങ്ങൾ കേൾക്കുന്ന വാക്കാണ് സീസൺ 8 സീസൺ 7 എന്നൊക്കെ പറഞ്ഞ്. ഇത് കഷ്ടപ്പാടും പ്രയാസവുമുള്ള പട്ടിണിക്കാരായ മനുഷ്യരെ സഹായിക്കുന്നതിനു വേണ്ടി നാം ഒരുമിച്ച് 8 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച വിശപ്പുരഹിത കരുനാഗപ്പള്ളി 9ാം വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഓരോ കുടുംബത്തിനും ഭക്ഷ്യധാന്യങ്ങൾ അവരുടെ വീടുകളിലേക്കും അവർ നേരിട്ട് തീം വാങ്ങിക്കൊണ്ടുപോകുന്ന ഉദാത്തമായ പരിപാടി. ജാതി മത രാഷ്ട്രീയ ഭേദങ്ങൾക്കപ്പുറത്ത് കഷ്ടപ്പെടുന്ന പ്രയാസപ്പെടുന്ന വീടുകളെ സഹായിക്കാൻ അത്തരം മനുഷ്യരെ ചേർത്ത് പിടിക്കാനാണ് ഈ പദ്ധതി. മുൻവർഷങ്ങളിൽ നിങ്ങൾ സഹായിച്ചതുപോലെ ഒറ്റയ്ക്കും കൂട്ടായും കുടുംബസമിതികളുടെയും കുടുംബയോഗങ്ങളുടെയും വാട്സപ്പ് ഗ്രൂപ്പുകളുടെയും ഒക്കെ പേരിൽ നിങ്ങൾക്ക് ഈ മനുഷ്യരെ സഹായിക്കാവുന്നതാണ്. ഒരു കുടുംബത്തിന് നൽകേണ്ടത് 1 വർഷത്തേക്ക് 10,000 രൂപയാണ്. നിങ്ങളുടെ സഹായങ്ങളും മറ്റു വിവരങ്ങളും എത്തിക്കേണ്ടത് എൻ്റെ റേഡിയോയുടെ സ്നേഹസേനയുടെ ഓഫീസിലേക്കും സുഹൃത്തുക്കളിലേക്കുമാണ്.
1: സമാനതകളില്ലാത്ത ഈ കാരുണ്യ
2: വാർത്തകൾ. കേരളത്തിന് പുതിയ മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ തീരുമാനം അല്പസമയത്തിനകം ഉണ്ടായേക്കും. അന്തിമ ചർച്ചകൾ ന്യൂഡൽഹിയിൽ പൂർത്തിയായി. 14 ഖാരിഫ് വിളകളുടെ താങ്ങുവില വർദ്ധിപ്പിക്കാൻ കേന്ദ്രമന്ത്രിസഭാ യോഗത്തിൽ തീരുമാനം. CBSE 12ാം ക്ലാസ് ബോർഡ് പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു. 85.2% വിദ്യാർത്ഥികൾ വിജയം നേടി. വിജയശതമാനത്തിൽ മുന്നിലെത്തി തിരുവനന്തപുരം മേഖല. കൊച്ചി ലക്ഷദ്വീപ് സീപ്ലെയിൻ സർവീസിന്റെ പരീക്ഷണ പറക്കൽ വിജയകരം. രാജ്യത്ത് ഈ മാസം 16 കാലവർഷമെത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. IPL ക്രിക്കറ്റിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നേരിടും. വാർത്തകൾ വിശദമായി. കേരളത്തിന് പുതിയ മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ തീരുമാനം അല്പസമയത്തിനകം ഉണ്ടായേക്കും. അന്തിമ തീരുമാനം കൈക്കൊള്ളുന്നതിനായി മുതിർന്ന നേതാവ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും ന്യൂഡൽഹിയിൽ നടത്തിയ കൂടിക്കാഴ്ച പൂർത്തിയായി. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല, VD സതീശൻ എന്നിവരുടെ പേരുകളാണ് പരിഗണനയിലുള്ളത്. MLA നിന്നും അഭിപ്രായം ആരാഞ്ഞശേഷം 3 നേതാക്കളുമായും ഹൈക്കമാൻഡ് കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ച നടത്തിയിരുന്നു. KPCC മുൻ അധ്യക്ഷന്മാരുടെയും വർക്കിംഗ് പ്രസിഡന്റുമാരുടെയും അഭിപ്രായവും കോൺഗ്രസ് ദേശീയ നേതൃത്വം ഇന്നലെ ചോദിച്ചറിഞ്ഞു. സംസ്ഥാനത്തെ മുഖ്യമന്ത്രി ചർച്ചയിൽ അനിശ്ചിതത്വം തുടരുന്നതിനിടെ മുസ്ലീം ലീഗിന്റെ അടിയന്തര നേതൃയോഗം ഇന്ന് പാണക്കാട് ചേർന്നു. മുഖ്യമന്ത്രി തീരുമാനം വന്ന ശേഷമുള്ള മറ്റ് കാര്യങ്ങൾ നിശ്ചയിക്കാൻ ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ഷിഹാബ് തങ്ങളെ യോഗം ചുമതലപ്പെടുത്തിയതായി ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി മാധ്യമങ്ങളോട് പറഞ്ഞു. തമിഴ്നാട് നിയമസഭയിൽ നടന്ന വിശ്വാസ വോട്ടെടുപ്പിൽ വിജയം നേടി ജോസഫ് വിജയുടെ നേതൃത്വത്തിലുള്ള TVK സർക്കാർ. വോട്ടെടുപ്പിൽ 144 MLA വിജയ്ക്ക് അനുകൂലമായി വോട്ട് ചെയ്തു. SP വേലുമണിയുടെ നേതൃത്വത്തിലുള്ള AIADMK MLA വിജയ്ക്ക് അനുകൂലമായാണ് വോട്ട് ചെയ്തത്. എടപ്പാടി പളനിസ്വാമിയുടെ നേതൃത്വത്തിലുള്ള 22 AIADMK MLA എതിർത്ത് വോട്ട് രേഖപ്പെടുത്തിയപ്പോൾ 5 വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്നു. DMK അംഗങ്ങൾ സഭയിൽ നിന്നും വാക്കൌട്ട് ചെയ്തു. 14 ഖാരിഫ് വിളകളുടെ താങ്ങുവില വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ച് കേന്ദ്രമന്ത്രിസഭായോഗം. കർഷകർക്ക് മികച്ച വരുമാനം ഉറപ്പുവരുത്താൻ തീരുമാനം സഹായിക്കുമെന്ന് മന്ത്രിസഭായോഗത്തിനുശേഷം കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ന്യൂഡൽഹിയിൽ അറിയിച്ചു. 37,500 കോടി രൂപ ചെലവിൽ ഉപരിതല കൽക്കരി ലിഗ്നൈറ്റ് ഗ്യാസിഫിക്കേഷൻ പ്രോത്സാഹന പദ്ധതിക്കും കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. 75 ദശലക്ഷം ടൺ കൽക്കരി ലിഗ്നൈറ്റ് ഗ്യാസിഫിക്കേഷനാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. നാഗ്പൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ നവീകരണത്തിനും കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. CBSE 12ാം ക്ലാസ് ബോർഡ് പരീക്ഷാ ഫലങ്ങൾ പ്രഖ്യാപിച്ചു. 85.2% വിജയശതമാനം. തിരുവനന്തപുരം മേഖലയാണ് വിജയശതമാനത്തിൽ മുന്നിൽ നിൽക്കുന്നത്. 17,68,000 വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയതിൽ 15,07,000 വിദ്യാർത്ഥികളാണ് വിജയിച്ചത്. CBSE ഔദ്യോഗിക വെബ്സൈറ്റുകൾ, ഡിജി ലോക്കർ, ഉമംഗ് ആപ്പ് എന്നിവയിലൂടെയും ഫലം പരിശോധിക്കാം. സംസ്ഥാനത്തെ ഭരണ അടിസ്ഥാന സൌകര്യ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളുടെ പുരോഗതി വിലയിരുത്തുന്നതിനായി ചീഫ് സെക്രട്ടറി A.J. തിലകിന്റെ അധ്യക്ഷതയിൽ സെക്രട്ടേറിയറ്റിൽ ഉന്നതതല യോഗം ചേർന്നു. വിവിധ വകുപ്പ് സെക്രട്ടറിമാർ, വകുപ്പ് മേധാവികൾ, ജില്ലാ കളക്ടർമാർ, മറ്റ് ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. LPGയിൽ നിന്ന് PNG മാറ്റം, സ്കൂൾ തുറക്കലിനുള്ള ഒരുക്കങ്ങൾ, സെൻസസ് പ്രവർത്തനങ്ങൾ, പാമ്പുകടി പ്രതിരോധം, മൺസൂൺ മുന്നൊരുക്കങ്ങൾ, ദേശീയപാതാ വികസന പ്രവൃത്തികൾ എന്നിവ യോഗം വിലയിരുത്തി. വിശദാംശങ്ങളിലേക്ക്. എൽപിജി ഉപയോഗവും പൈപ്ഡ് നാച്ചുറൽ ഗ്യാസ് സംവിധാനത്തിലേക്കുള്ള മാറ്റവും സംബന്ധിച്ച് ഭക്ഷ്യ പൊതുവിതരണ അഡീഷണൽ ചീഫ് സെക്രട്ടറി വിശദീകരിച്ചു. പിഎൻജി ലഭ്യത ഉറപ്പാക്കിയാൽ പൊതുജനങ്ങൾ മാറാൻ താൽപര്യം പ്രകടിപ്പിക്കുന്നുണ്ടെന്ന് യോഗം വിലയിരുത്തി. ഈ മാസം 31-നകം പാഠപുസ്തകങ്ങളുടെ അച്ചടിയും വിതരണവും പൂർത്തിയാകുമെന്ന് പൊതുവിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറി അറിയിച്ചു. 65% പാഠപുസ്തകം കുടുംബശ്രീ യൂണിറ്റുകൾ വഴി വിതരണം ചെയ്തു കഴിഞ്ഞു. ശേഷിക്കുന്ന പുസ്തകങ്ങളും സമയബന്ധിതമായി വിതരണം ചെയ്യുമെന്നും അദ്ദേഹം അറിയിച്ചു. ജൂൺ 1 സ്കൂളുകൾ തുറക്കുന്നതിനോടനുബന്ധിച്ച് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകുന്ന നടപടിക്രമവും യോഗം ചർച്ച ചെയ്തു. സെൻസസുമായി ബന്ധപ്പെട്ട് ബാക്കിയുള്ള പ്രവർത്തനങ്ങൾ നിശ്ചിത സമയപരിധിക്കുള്ളിൽ പൂർത്തിയാക്കണമെന്ന് ചീഫ് സെക്രട്ടറി നിർദ്ദേശം നൽകി. മൺസൂൺ മുന്നൊരുക്കം സംബന്ധിച്ച് ദുരന്ത നിവാരണ വകുപ്പ് വിശദീകരിച്ചു. മലപ്പുറം മങ്കടയിൽ മിന്നലപകടത്തിൽ 4 യുവാക്കൾ മരിച്ച സംഭവത്തിൽ യോഗം അനുശോചിച്ചു. ദുരന്തബാധിത കുടുംബങ്ങൾക്ക് സഹായം അടിയന്തരമായി വിതരണം ചെയ്യാൻ തീരുമാനിച്ചു. പ്രളയ പ്രതിരോധ പ്രവർത്തനങ്ങൾക്കും അനുബന്ധ കാര്യങ്ങൾക്കും ഓരോ ജില്ലയ്ക്കും 1 കോടി രൂപ വീതം ഉടൻ അനുവദിക്കാനും തീരുമാനമായി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @allindiaradionews ഫേസ്ബുക്ക് പേജിലും @AIRNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIRNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
2: ലക്ഷദ്വീപിന്റെ വ്യോമഗതാഗത ചരിത്രത്തിൽ പുതിയ അധ്യായം കുറിച്ചുകൊണ്ട് കൊച്ചി ലക്ഷദ്വീപ് സീപ്ലെയിൻ സർവീസിന്റെ പരീക്ഷണ പറക്കൽ വിജയകരമായി പൂർത്തിയായി. കൊച്ചിയിൽ നിന്നും അഗത്തിയിൽ എത്തിച്ചേരാൻ 2 മണിക്കൂറോളമാണ് വേണ്ടിവന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി ലക്ഷദ്വീപ് പ്രതിനിധി അബ്ദുൽ സലാം.
3: കൊച്ചി ലക്ഷദ്വീപ് സീപ്ലെയിൻ സർവീസിന്റെ പരീക്ഷണ പറക്കലിന്റെ ഭാഗമായി സ്കൈഹോപ്പ് കമ്പനിയുടെ VTSHE സീപ്ലെയിനാണ് ഇന്ന് രാവിലെ അഗത്തുദ്വീപിലെ ലഗൂണിൽ വിജയകരമായി പറന്നിറങ്ങിയത്. 2 ക്രൂ അംഗങ്ങൾ, സ്കൈഹോപ്പ് കമ്പനി അധികൃതർ, DGCA ഉദ്യോഗസ്ഥർ എന്നിവർ പരിശോധന യാത്രയുടെ ഭാഗമായി. ലക്ഷദ്വീപിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു സീപ്ലെയിൻ കടലിൽ വിജയകരമായി പറന്നിറങ്ങുന്നത്. ലക്ഷദ്വീപ് പോർട്ട് ഷിപ്പിംഗ് ആന്റ് ഏവിയേഷൻ വകുപ്പിന്റെ സഹകരണത്തോടെയും കർശന സുരക്ഷാ ക്രമീകരണങ്ങളോടെയുമാണ് സീപ്ലെയിൻ ദൌത്യം ലക്ഷദ്വീപിൽ ഏകോപിപ്പിച്ചത്. ദ്വീപുകൾക്കിടയിലെ യാത്രാ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും സീപ്ലെയിൻ സർവീസുകൾ വലിയ മുതൽക്കൂട്ടാവും.
2: സ്ഥാനമൊഴിയുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലിക്കറെ ലോക്ഭവനിൽ സന്ദർശിച്ചു. ഇരുവരും പരസ്പരം നന്ദി രേഖപ്പെടുത്തി. ശ്രീ പിണറായി വിജയനും കുടുംബത്തിനും ഗവർണർ ഹൃദയം നിറഞ്ഞ ആശംസകളും ആരോഗ്യവും നേർന്നു. ഇടവമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട നാളെ തുറക്കും. വൈകിട്ട് 5 മണിക്ക് തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി പ്രസാദ് ഇടി നട തുറന്ന് ദീപം തെളിയിക്കും. ഇടവമാസ പൂജകൾ പൂർത്തിയാക്കി ഈ മാസം 19-നാണ് നടയടയ്ക്കുക. ആകാശവാണി 90-ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരം നിലയം ഞായറാഴ്ച സൈക്ലത്തോൺ സംഘടിപ്പിക്കുന്നു. രാവിലെ 7:30 കവടിയാറിൽ നിന്നാരംഭിക്കുന്ന സൈക്ലത്തോൺ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഫ്ളാഗ് ഓഫ് ചെയ്യും. മാനവീയം വീഥി, നിയമസഭാ മന്ദിരം, സ്റ്റാച്യു വഴി ആകാശവാണി വരെയാണ് സൈക്ലത്തോൺ. തെക്കൻ ബംഗാൾ ഉൾക്കടൽ, ആൻഡമാൻ കടൽ, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എന്നിവിടങ്ങളിൽ ഈ മാസം 16-ഓടെ കാലവർഷം എത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ നിലനിന്നിരുന്ന ന്യൂനമർദ്ദം ശക്തി പ്രാപിച്ച സാഹചര്യത്തിൽ കേരളത്തിലും മാഹിയിലും അടുത്ത 5 ദിവസങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ട്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. നാളെ ഇടുക്കി, എറണാകുളം, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ഇടിമിന്നൽ അതീവ അപകടകാരികളാണ് എന്നതിനാൽ കാർമേഘം കണ്ടുതുടങ്ങുമ്പോൾ തന്നെ ജനങ്ങൾ മുൻകരുതലുകൾ സ്വീകരിക്കേണ്ടതാണ്. മലപ്പുറം മങ്കടയിൽ ഇടിമിന്നലേറ്റ് മരിച്ച യുവാക്കളുടെ മൃതദേഹം മങ്കട മലയിൽ ജുമാ മസ്ജിദിൽ ഖബറടക്കി. മങ്കടയിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹങ്ങളിൽ നിരവധി പേർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. ഇന്നലെ വൈകിട്ടാണ് കുരങ്ങൻചോല വ്യൂ പോയിന്റിൽ 7-അംഗ സംഘത്തിന് ഇടിമിന്നലേറ്റ് 4 യുവാക്കൾ മരിച്ചത്. 3 പേർ ചികിത്സയിലാണ്. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നേരിടും. റായ്പൂരിൽ രാത്രി 7:30 കളി ആരംഭിക്കുക. സ്വർണത്തിന്റെയും മറ്റ് വിലപിടിപ്പുള്ള ലോഹങ്ങളുടെയും ഇറക്കുമതി തീരുവ വർദ്ധിപ്പിച്ച് കേന്ദ്ര സർക്കാർ. സ്വർണത്തിനും വെള്ളിക്കുമുള്ള തീരുവ 6-ൽ നിന്ന് 15% പ്ലാറ്റിനത്തിന്റേത് 15.4% വർദ്ധിപ്പിച്ചത്. പുതുക്കിയ തീരുവ ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന് ധനമന്ത്രാലയം അറിയിച്ചു. തീരുവ വർദ്ധിപ്പിച്ചതിന് പിന്നാലെ സംസ്ഥാനത്ത് സ്വർണവില കുതിച്ചുയർന്നു. പവന് വില രാവിലെ 10,200 രൂപ കൂടി 1,23,120 രൂപയിലെത്തിയത് ഉച്ചതിരിഞ്ഞ് 1,18,800 കുറഞ്ഞു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേരിയ നേട്ടം. സെൻസെക്സ് 50 പോയിന്റ് നേട്ടത്തിൽ 74,609 നിഫ്റ്റി 33 പോയിന്റ് നേട്ടത്തിൽ 23,413 വ്യാപാരം അവസാനിപ്പിച്ചു. കഴക്കൂട്ടം സൈനിക സ്കൂളിലെ 1983 ബാച്ചിലെ പൂർവ്വ വിദ്യാർത്ഥികൾ നിർമ്മിച്ചു നൽകിയ എ സി ഹാൾ എയർ മാർഷൽ ബി മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. മുൻ അധ്യാപകർ, പൂർവ്വ വിദ്യാർത്ഥികൾ, അവരുടെ കുടുംബാംഗങ്ങൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിന് പുതിയ മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ തീരുമാനം അല്പസമയത്തിനകം ഉണ്ടായേക്കും. അന്തിമ ചർച്ചകൾ ന്യൂഡൽഹിയിൽ പൂർത്തിയായി. 14 ഖാരിഫ് വിളകളുടെ താങ്ങുവില വർദ്ധിപ്പിക്കാൻ കേന്ദ്രമന്ത്രിസഭാ യോഗത്തിൽ തീരുമാനം. CBSE 12 ക്ലാസ് ബോർഡ് പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. 85.2% വിദ്യാർത്ഥികൾ വിജയം നേടി. വിജയശതമാനത്തിൽ മുന്നിലെത്തി തിരുവനന്തപുരം മേഖല. കൊച്ചി ലക്ഷദ്വീപ് സീപ്ലെയിൻ സർവീസിന്റെ പരീക്ഷണ പറക്കൽ വിജയകരം.

0: പൊന്നുമാറ്റൂ പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
1: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഓങ്കോളജി സെന്ററിൽ കീമോതെറാപ്പി, ബയോളജിക് തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, സർജിക്കൽ ഓങ്കോളജി, റേഡിയേഷൻ ഓങ്കോളജി എന്നിവയിലൂടെ ക്യാൻസറിന് ലോകോത്തര ചികിത്സ.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: അമ്മ, പുതിയ ക്ലാസ്സിൽ പോകുമ്പോ എനിക്ക് എല്ലാം പുതിയത് തന്നെ വേണം.
4: എല്ലാം വേണമെന്നോ? ഷോപ്പിംഗിന് പോകാൻ ഓരോ എക്സ്ക്യൂസ് പറയുവാണല്ലേ.
5: ഡോണ്ട് വറി, ബാഗുകൾ മുതൽ സ്റ്റേഷനറി, ആക്സസറീസ്, അങ്ങനെയെല്ലാം അപ് ടു 50% ഓഫോടെ. ലുലു ബാക്ക് ടു സ്കൂൾ മെയ് 8 മുതൽ ആരംഭിക്കുന്നു. ലുലു ഡെയിലി ഡ്രീംസ് മാൾ കൊട്ടിയത്തിൽ. അപ്പോൾ റെഡി ആയിക്കോളൂ, സ്റ്റഡി ഇൻ സ്റ്റൈൽ ലുലുവിൽ.
6: ഓച്ചിറയുടെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ, ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ്, 8111828081.
7: ചിത്രരചനയിൽ താല്പര്യമുള്ള കുട്ടികൾക്കായി കരുനാഗപ്പള്ളി വർണ്ണം ചിത്രരേഖ സ്കൂൾ ഓഫ് ആർട്സിൽ പ്രസിദ്ധ ചിത്രകാരൻ അനിവർണത്തിന്റെ നേതൃത്വത്തിൽ വെക്കേഷൻ ക്ലാസ് April 1 മുതൽ ആരംഭിക്കുന്നു. 666 വേൾഡ് റെക്കോർഡുള്ള ലോകത്തിലെ ഏക സ്ഥാപനം. എങ്കിൽ മടിച്ചു നൽകാതെ അഡ്മിഷനായി വിളിക്കുക 9946124815 9496161815.
0: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
7: ചിത്രരചനയിൽ താല്പര്യമുള്ള കുട്ടികൾക്കായി കരുനാഗപ്പള്ളി വർണ്ണം ചിത്രരേഖ സ്കൂൾ ഓഫ് ആർട്സിൽ പ്രസിദ്ധ ചിത്രകാരൻ അനിവർണത്തിന്റെ നേതൃത്വത്തിൽ വെക്കേഷൻ ക്ലാസ് April 1 മുതൽ ആരംഭിക്കുന്നു. 666 വേൾഡ് റെക്കോർഡുള്ള ലോകത്തിലെ ഏക സ്ഥാപനം. എങ്കിൽ മടിച്ചു നൽകാതെ അഡ്മിഷനായി വിളിക്കുക 9946124815 9496161815.
8: Stay tuned, stay happy with the radio 91.2.

0: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഓങ്കോളജി സെന്ററിൽ കീമോതെറാപ്പി, ബയോളജിക് തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, സർജിക്കൽ ഓങ്കോളജി, റേഡിയേഷൻ ഓങ്കോളജി എന്നിവയിലൂടെ ക്യാൻസറിന് ലോകോത്തര ചികിത്സ.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: അമ്മ, പുതിയ ക്ലാസ്സിൽ പോകുമ്പോ എനിക്ക് എല്ലാം പുതിയത് തന്നെ വേണം.
3: എല്ലാം വേണമെന്നോ? ഷോപ്പിംഗിന് പോകാൻ ഓരോ എക്സ്ക്യൂസ് പറയുവാണല്ലേ.
4: ഡോണ്ട് വറി, ബാഗുകൾ മുതൽ സ്റ്റേഷനറി ആക്സസറീസ് അങ്ങനെയെല്ലാം അപ് ടു 50% ഓഫോടെ. ലുലു ബാക്ക് ടു സ്കൂൾ മെയ് 8 മുതൽ ആരംഭിക്കുന്നു. ലുലു ഡെയിലി ഡ്രീം സ്മാൾ കൊട്ടിയത്തിൽ. അപ്പൊ റെഡി ആയിക്കോളൂ, സ്റ്റഡി ഇൻ സ്റ്റൈൽ ലുലുവിൽ.
5: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേ പാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
6: കുട്ടികൾക്കൊരു ചോക്ലേറ്റ് മഴയുമായി സ്നിക്കേഴ്സ് ആൻഡ് ഗാലക്സി പ്രസൻസ് ലുലു ബിഗ് ചോക്കോ ഡേയ്സ്, പവർഡ് ബൈ കാഡ്ബറി, ഫെറോ റോഷർ ആൻഡ് നെസ്ലെ, അസോസിയേറ്റ് സ്പോൺസർ ഡാർക്ക് ഫാന്റസി.
7: നിരവധി ബ്രാൻഡുകളുടെ ചോക്ലേറ്റ്സ് ആൻഡ് പ്രൊഡക്ട്സ്, അട്രാക്റ്റീവ് ഡിസ്പ്ലേസ് ആൻഡ് സെയിൽ, മികച്ച ഓഫറുകൾ, ഡിസ്കൗണ്ടുകൾ, ഒപ്പം മനസ്സ് നിറയ്ക്കുന്ന എന്റർടൈൻമെന്റ്സും.
6: ലുലു ബിഗ് ചോക്കോ ഡേയ്സ് നേരിട്ട് ആസ്വദിക്കാൻ മെയ് 8 മുതൽ 17 വരെയുള്ള തീയതികളിൽ സന്ദർശിക്കൂ. ലുലു ഡെയിലി, ഡ്രീം സ്മോൾ കൊട്ടിയം.
8: സ്റ്റേ ട്യൂൺ, എന്റെ റേഡിയോ 91.2.

0: ബിഗ് ബഡ്ജറ്റുള്ള വിവിധ കലാ സാമൂഹ്യ സാംസ്കാരിക പരിപാടികളിൽ നിങ്ങൾ കേൾക്കുന്ന വാക്കാണ് സീസൺ 8 സീസൺ 7 എന്നൊക്കെ പറഞ്ഞ്. ഇത് കഷ്ടപ്പാടും പ്രയാസവുമുള്ള പട്ടിണിക്കാരായ മനുഷ്യരെ സഹായിക്കുന്നതിനു വേണ്ടി നാം ഒരുമിച്ച് 8 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച വിശപ്പുരഹിത കരുനാഗപ്പള്ളി 9ാം വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഓരോ കുടുംബത്തിനും ഭക്ഷ്യധാന്യങ്ങൾ അവരുടെ വീടുകളിലേക്കും അവർ നേരിട്ടെത്തിയും വാങ്ങിക്കൊണ്ടുപോകുന്ന ഉദാത്തമായ പരിപാടി. ജാതി മത രാഷ്ട്രീയ ഭേദങ്ങൾക്കപ്പുറത്ത് കഷ്ടപ്പെടുന്ന പ്രയാസപ്പെടുന്ന വീടുകളെ സഹായിക്കാൻ, അത്തരം മനുഷ്യരെ ചേർത്ത് പിടിക്കാനാണ് ഈ പദ്ധതി. മുൻവർഷങ്ങളിൽ നിങ്ങൾ സഹായിച്ചതുപോലെ ഒറ്റയ്ക്കും കൂട്ടായും കുടുംബസമിതികളുടെയും കുടുംബയോഗങ്ങളുടെയും വാട്സപ്പ് ഗ്രൂപ്പുകളുടെയും ഒക്കെ പേരിൽ നിങ്ങൾക്ക് ഈ മനുഷ്യരെ സഹായിക്കാവുന്നതാണ്. ഒരു കുടുംബത്തിന് നൽകേണ്ടത് 1 വർഷത്തേക്ക് 10,000 രൂപയാണ്. നിങ്ങളുടെ സഹായങ്ങളും മറ്റു വിവരങ്ങളും എത്തിക്കേണ്ടത് എൻ്റെ റേഡിയോയുടെ സ്നേഹസേനയുടെ ഓഫീസിലേക്കും സുഹൃത്തുക്കളിലേക്കുമാണ്.
1: സമാനതകളില്ലാത്ത ഈ കാരുണ്യ പ്രവൃത്തിയിൽ ഒറ്റയ്ക്കോ കൂട്ടമായോ നിങ്ങൾക്കും പങ്കാളിയാകാം. അതിനായി നിങ്ങൾ വിളിക്കേണ്ട നമ്പർ 9847-79987. മറ്റൊരു നമ്പർ 9846-766-844. വിശപ്പടക്കാൻ കഴിയുക എന്നതിനപ്പുറം മഹത്തായ ഒരു പുണ്യം മറ്റൊന്നില്ല. ജീവിതം ഒരിക്കലേ ഉള്ളൂ. ജീവിച്ചിരിക്കുന്ന കാലയളവിൽ ചെയ്യുന്ന പ്രവൃത്തി തന്നെയാണ് ഏറ്റവും വലിയ ആത്മസംതൃപ്തി. വിശപ്പുരഹിത കരുനാഗപ്പള്ളിയിൽ പങ്കാളിയാകാൻ ഏവരോടും സ്നേഹപൂർവം അഭ്യർത്ഥിക്കുന്നു.
2: വേറിട്ട ശബ്ദം, വേറിട്ട മാതൃക. ഇത് എന്റെ റേഡിയോ 91.2.

0: പൊന്നുമാറ്റൂ പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
1: നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മനോഹര ഗാനങ്ങൾക്കായി ട്യൂൺ ചെയ്യൂ എൻ ഡി റേഡിയോ 91.2.

0: സ്നേഹം, ഇഷ്ടം, പ്രണയം, ഇതൊക്കെ മനോഹരമായ വാക്കാണ്. മഴ, മഞ്ഞ്, മന്ദമാരുതൻ എന്നൊക്കെ പറയുന്നത് പോലെ സ്നേഹിക്കുന്നതിന് മനുഷ്യർക്കിടയിൽ കാരണങ്ങളെ തേടിയാൽ ആ കാരണങ്ങൾ നിങ്ങളെ വഴിതെറ്റിച്ചേക്കും. സ്നേഹിക്കുന്നു എന്നാൽ സ്നേഹിക്കുന്നു എന്നു മാത്രമാണ് അർത്ഥം. ഇത് പൗലോ കൊയ്ലോ എന്ന മഹാനായ ബ്രസീലിയൻ എഴുത്തുകാരന്റെ വാചകമാണ്. പലപ്പോഴും സ്നേഹത്തെ നാം അന്വേഷിക്കുമ്പോൾ അതിന് ശാരീരികമോ രൂപസാദൃശ്യമോ ഭംഗിയോ അംഗലാവണ്യമോ ഒക്കെ ചിലപ്പോൾ കാരണങ്ങളായേക്കാം. മറ്റു ചിലർക്ക് സമ്പത്തോ സ്ഥാനമാനങ്ങളോ കാരണങ്ങളായേക്കാം. പക്ഷേ അങ്ങനെ കാരണങ്ങളിലൂടെ നാം സഞ്ചരിച്ചാൽ ആ കാരണങ്ങൾ യഥാർത്ഥ സ്നേഹത്തിന്റെ സുഖം അനുഭവിക്കുന്നതിനു പകരം മറ്റു ചില മേഖലകളിലേക്കായിരിക്കും നമ്മളെ കടത്തിക്കൊണ്ടുപോവുക. അതുകൊണ്ട് തന്നെ അത്തരം ചിന്തകൾ സ്നേഹത്തെ വഴിതെറ്റിച്ചേക്കാൻ കാരണമുണ്ട്. സ്നേഹിക്കുന്നു എന്നാൽ സ്നേഹിക്കുന്നു എന്ന് മാത്രമാണ് അർത്ഥം. അതിന് ജാതിയോ മതമോ പ്രായമോ ലിംഗവ്യത്യാസങ്ങളോ സ്ഥാനമാനങ്ങളോ സൗന്ദര്യത്തിന്റെ അന്തരങ്ങളോ ഇതൊന്നും ഉണ്ടാകാതിരിക്കുന്ന പ്രണയമാണ് മുക്തപ്രണയം, അല്ലെങ്കിൽ നിഷ്കളങ്കമായ സ്നേഹം. ആ നിഷ്കളങ്കമായ സ്നേഹം അനുഭവിക്കുന്നവരുടെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന സന്തോഷം കാരണങ്ങൾ വെച്ച് സ്നേഹിക്കുന്നവർക്കുണ്ടാകില്ല. കാരണം അവർ സ്നേഹത്തിലേക്കാവില്ല, കാരണങ്ങളിലേക്കാവും നോക്കുക. വെള്ളത്തിൽ നോക്കാതെ ഗ്ലാസിലേക്ക് നോക്കുന്നത് പോലെ ദാഹമെന്ന മഹത്തായ ഒരാവശ്യം നിർവഹിക്കാനുള്ള വെള്ളത്തെ മറ്റെല്ലാം മറന്ന് സ്നേഹത്തോടെ നോക്കിയാൽ അതിൽ നിങ്ങൾക്ക് ഗ്ലാസും വെള്ളവുമല്ല കാണാനാകുന്നത്, നിങ്ങളുടെ ദാഹം ശമിപ്പിക്കുന്ന മനോഹരമായ എന്തോ ഒന്നിനെയാണ്. അവിടെ വ്യത്യസ്തമായി കാണുന്നതിനേക്കാൾ അത്തരത്തിൽ കാണുന്നതല്ലേ സന്തോഷകരം. ദാഹിക്കുന്ന, മോഹിക്കുന്ന സ്നേഹത്തെ കാരണങ്ങളില്ലാത്ത സ്നേഹമായി സ്നേഹിക്കുക, അതാണ് യഥാർത്ഥമായ സ്നേഹം. അങ്ങനെയാകട്ടെ. നേരുന്നു ശുഭദിനം. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്.
1: ശുഭദിന ചിന്തകൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീ അനിൽ മുഹമ്മദ്. നിങ്ങളുടെ കാതോരത്ത് എന്നും പ്രിയ ഗാനങ്ങളുമായി എൻ്റെ റേഡിയോ 91.2.

0: പുതിയ ക്ലാസ്സിൽ പോകുമ്പോ എനിക്ക് എല്ലാം പുതിയത് തന്നെ വേണം.
1: എല്ലാം വേണോന്നോ? ഷോപ്പിങ്ങിന് പോകാൻ ഓരോ എക്സ്ക്യൂസ് പറയുവാണല്ലേ.
2: ഡോണ്ട് വറി, ബാഗുകൾ മുതൽ സ്റ്റേഷനറി ആക്സസറീസ് അങ്ങനെയെല്ലാം അപ് ടു 50% ഓഫോടെ ലുലു ബാക്ക് ടു സ്കൂൾ മെയ് 8 മുതൽ ആരംഭിക്കുന്നു. ലുലു ഡെയിലി ഡ്രീം സ്മൈൽ കൊട്ടിയത്തിൽ. അപ്പൊ റെഡി ആയിക്കോളൂ, സ്റ്റഡി ഇൻ സ്റ്റൈൽ ലുലുവിൽ.
3: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേ പാർഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കരുനാഗപ്പള്ളി.
4: ഈ ബില്ലൊന്ന് നോക്കിയേ.
5: എന്തുവടി ഇത്?
4: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സൂപ്പർ മാർക്കറ്റാ കരുനാഗപ്പള്ളിയിലെ ചോയ്സ് എന്ന് ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾ എന്നെ കളിയാക്കി ചിരിച്ചില്ലയോ?
5: എല്ലാത്തിനും വിലക്കുറവാണ്.
4: ദേ നോക്കു മനുഷ്യ, പലവ്യഞ്ജന സാധനങ്ങൾക്കും സ്റ്റേഷനറി സാധനങ്ങൾക്കും ഒക്കെ വിലക്കുറവാ.
5: നിനക്ക് തൃപ്തിയായെങ്കിൽ നീ ഇനി ചോയ്സിൽ തന്നെ അങ്ങ് വാങ്ങിച്ചോ.
4: സാധാരണക്കാരുടെ സൂപ്പർ മാർക്കറ്റാ. ഒരിക്കൽ ചോയ്സിന് സാധനം വാങ്ങുന്നവർ പിന്നെ അവിടുന്ന് വാങ്ങും.
6: ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരമൂട് ആൻഡ് അടൂർ.
7: നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മനോഹര ഗാനങ്ങൾക്കായി ട്യൂൺ ചെയ്യൂ എൻ ഡി റേഡിയോ 91.2.

0: and Galaxy presents Lulu Big Choco Days, powered by Cadbury, Ferrero Rocher and Nestle. Associate sponsor Dark Fantasy.
1: നിരവധി ബ്രാൻഡുകളുടെ ചോക്ലേറ്റ്സ് ആൻഡ് പ്രോഡക്ട്സ്, അട്രാക്റ്റീവ് ഡിസ്പ്ലേസ് ആൻഡ് സെയിൽ, മികച്ച ഓഫറുകൾ, ഡിസ്കൗണ്ടുകൾ, ഒപ്പം മനസ്സ് നിറയ്ക്കുന്ന എന്റർടൈൻമെന്റ്സും.
0: ലുലു ബിഗ് ചോക്കോ ഡേയ്സ് നേരിട്ട് ആസ്വദിക്കാൻ മെയ് 8 മുതൽ 17 വരെയുള്ള തീയതികളിൽ സന്ദർശിക്കൂ ലുലു ഡെയിലി ഡ്രീംസ് മാൾ കൊട്ടിയം.
2: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
3: നിങ്ങളുടെ കാതോരത്ത് എന്നും പ്രിയ ഗാനങ്ങളുമായി എൻ്റെ റേഡിയോ 91.2.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കെ ആർ ഡി എ കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2 ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ അവസാനിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. വിലാസം: കെ ആർ ഡി എ കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2, കെ ആർ ഡി എ കോംപ്ലക്സ്, കെ എസ് പുരം, കരുനാഗപ്പള്ളി, കൊല്ലം. ഫോൺ 0476264369. വെബ്സൈറ്റ് www.enderadio.com. ഇമെയിൽ enderadioindia@gmail.com. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 6 മണി മുതൽ. എല്ലാ ശ്രോതാക്കൾക്കും ശുഭരാത്രി.